പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ, കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 27-ന്റെ തട്ടകത്തിലാണ്. 1703 മെയ് 27, മഹാനായ പീറ്റർ എന്ന പേരിൽ റഷ്യൻ ചരിത്രത്തിൽ പ്രശസ്തനായ സാർ ചക്രവർത്തി പീറ്റർ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന മഹാനഗരം ദേ സ്ഥാപിച്ച് പ്രഖ്യാപിക്കുന്നു. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു വിട പറഞ്ഞിരിക്കുന്നു. 1994 മെയ് 27 ഗുലാഗ് ആർച്ചി പെലോഗ എന്ന പ്രശസ്ത കൃതിയുടെ പ്രസിദ്ധീകരണത്തെ തുടർന്ന് സോവിയറ്റ് പോളിറ്റ് ബ്യൂറോ നാടുകടത്തിയ അലക്സാണ്ടർ സോൾ ഷെനിസിൻ 20 വർഷത്തെ പ്രവാസത്തിന് ശേഷം റഷ്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില്ല.
1: ദൈവത്തെ വിട്ട് ഓടി അകലുകയാണ് ആധുനിക മനുഷ്യൻ. എന്നാൽ അതിനനുവദിക്കില്ലെന്ന് വാശി പിടിച്ച് മതങ്ങൾ ദൈവങ്ങളുടെ പ്ലക്കാർഡുകൾ പിടിച്ചു പുറകെയുണ്ട്. 4,300 മതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ആളുകൾ ഒപ്പം വേണം. ആളുകളെ കൂട്ടാനുള്ള എളുപ്പവഴി ദൈവഭയം അവരിൽ ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. കഴിയുമെങ്കിൽ അത് കുട്ടിക്കാലത്തെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യാൻ മാതാപിതാക്കളും സമൂഹവും ശ്രമിക്കും. മുതിർന്നാലും അറിവേറെ നേടിയാലും അത് മാഞ്ഞുപോകില്ല. ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വൈറസ് ആക്രമണം പോലെ അത് വിട്ടുപോകാതെ കിടക്കും. മതവും ദൈവവുമില്ലാതെ ജീവിതമില്ല എന്നവസ്ഥ വരും. രണ്ടും ഒന്നു തന്നെ എന്ന് തോന്നലുണ്ടാകും. ജനിച്ചപ്പോഴേ മതം കൂടെയുണ്ടായിരുന്നു എന്ന വിശ്വാസം ദൃഢപ്പെടും. മതം വ്യക്തിത്വത്തിൽ കലരും. അതാണ് അതിന്റെ രഹസ്യ അജണ്ട. പക്ഷെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആളുകൾക്ക് വ്യക്തമാണ്. അതുകൊണ്ട് ആധുനിക ലോകത്ത് ബഹുഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തെ വിട്ട് സയൻസിന്റെ പിന്നാലെ പോവുകയാണ്. യുക്തിപൂർവം ജീവിക്കുക, ചിന്തിക്കുക എന്നതാണ് ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാട്. അല്ലാതെ അന്ധമായ വിശ്വാസങ്ങളുടെ ഗുഹാമുഖങ്ങളിൽ വെളിച്ചമെന്ത് എന്നറിയാതെ ജീവിക്കുക എന്നതല്ല. കാര്യങ്ങളെ ചിലരെങ്കിലും യുക്തിപൂർവം സമീപിച്ചതിന്റെ പരിണത ഫലമാണ് ഇന്ന് കാണുന്ന വികസനങ്ങളെല്ലാം എന്ന് മറന്നുപോകരുത്. തമ്പുരാനെ ചോദ്യം ചെയ്യാതെ ജനാധിപത്യം പുലരില്ല എന്ന് പറയുന്നത് പോലെയാണത്. ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ യുക്തിയുടെ ശരങ്ങൾ കൊണ്ട് അന്ധവിശ്വാസങ്ങൾ തകർന്നു വീഴും. ചോദ്യങ്ങൾ ഉന്നയിക്കാത്തിടത്തോളം പഴമയും ഏകാധിപത്യവും രാജവാഴ്ചയും അങ്ങനെ തന്നെ നിലനിൽക്കും. അത് കൽപ്പിക്കാൻ താങ്കളാരാ എന്ന ചോദ്യം ദൈവത്തിന്റെ മുന്നിലും രാജാവിന്റെ മുന്നിലും സാധ്യമല്ല. അതനുസരിച്ചു കൊള്ളുകയേ നിവൃത്തിയുള്ളൂ. ചോദ്യമുന്നയിച്ചാൽ ചിലപ്പോൾ കൊന്നുകളയും. ചോദ്യത്തെ വിശകലനം ചെയ്യാൻ പോലും തയ്യാറായി എന്ന് വരില്ല. ആധുനിക തലമുറ അന്ധവിശ്വാസത്തിനും ഫ്യൂഡലിസത്തിനും രാജവാഴ്ചയ്ക്കും മതാധിപത്യത്തിനുമെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ലോകം ശോകഹതം ച സമസ്തം എന്ന് പറഞ്ഞത് ശങ്കരാചാര്യരാണ്. ഈ ലോകത്ത് എവിടെ നോക്കിയാലും കൂടുതലും ദുഃഖിതരാണ്, ദരിദ്രരാണ്, രോഗികളാണ്, അംഗവൈകല്യമുള്ളവരാണ്. എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നു ദൈവം കരുണാമയനാണെന്ന്. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കുമോ ജർമ്മൻ ചിന്തകനായിരുന്ന ഫ്രെഡറിക് നീഷെ ദൈവം മരിച്ചുപോയി എന്ന് പറഞ്ഞത്? നീഷെ പറഞ്ഞതിന് വിരുദ്ധവും അനുകൂലവുമായി പ്രതികരണങ്ങളുണ്ടായി. നീഷയുടെ ആന്റി ക്രൈസ്റ്റ് എന്ന പുസ്തകം കത്തിക്കുക വരെ ഉണ്ടായി. ഇതേക്കാൾ കുറച്ചുകൂടി രസമാണ് ആർത്തർ സി ക്ലർക്കിന്റെ വിവരണം. സർവശക്തൻ, സർവവ്യാപി, കരുണാമയൻ എന്ന വിശേഷണങ്ങളാണല്ലോ ദൈവത്തിനുള്ളത്. എന്നാൽ ഇതിനപ്പുറം ഏതോ ഒരു ഗുണം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ക്ലർക്ക് പറയുന്നത്. പ്രത്യേകിച്ച് സർവവ്യാപി എന്ന ഗുണമില്ല തന്നെ. കാരണം ദൈവത്തിനൊരിക്കലും പ്രകാശ വേഗതയിലോ അതേക്കാൾ കൂടുതലായോ സഞ്ചരിക്കാനാവില്ല. ദൈവം തന്നെ നിശ്ചയിച്ച നിയമത്തിൽ ദൈവം തന്നെ ബന്ധനായിരിക്കുന്നു. ഇവിടെ ഭൂമിയിൽ കാര്യങ്ങൾ മോശമാണെന്ന് പുള്ളിക്കറിയാം. അതെല്ലാം സർവശക്തന് മാറ്റാനറിയാം. കരുണാമയൻ മാറ്റുകയും ചെയ്യും. പക്ഷേ നാം ക്ഷമിച്ചിരിക്കുക. അദ്ദേഹം ഇങ്ങെത്തട്ടെ. പ്രപഞ്ചത്തിന്റെ ഏതോ വിദൂര ഗാലക്സിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടാകും. പ്രകാശവേഗത്തിൽ ഇങ്ങോട്ട് എത്തിക്കോട്ടെ. ക്ലാർക്കിനെ ഈശ്വരവാദികൾ എന്ത് ചെയ്തു എന്നറിയില്ല. ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം, എന്തിനീ പാപം ഞങ്ങളെ സങ്കടക്കടലിലൊഴുക്കി? മറ്റൊരു പ്രസക്തമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പൂർവ്വജന്മങ്ങളിൽ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ ദൈവം എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നതാണ്. ഇങ്ങനെ നിരവധി തർക്കങ്ങളും വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇക്കാര്യത്തിന് അവസാനവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതെന്തോ ആകട്ടെ, ആവർത്തിച്ചാവർത്തിച്ചു പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ആരാധനാലയങ്ങളെക്കാൾ പ്രാധാന്യം വിദ്യാലയങ്ങൾക്ക് നൽകണം. ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളെക്കാൾ പ്രാധാന്യം ശാസ്ത്രോത്സവങ്ങൾക്ക് നൽകണം. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാളെ നമ്മൾ നാണിച്ച് തലകുനിക്കേണ്ടതായി വരും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ വൺ മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രമുഖ പദ്ധതികൾക്ക് കേന്ദ്ര സഹായം തേടാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ഉറപ്പാക്കാനുമാണ് കൂടിക്കാഴ്ച. തുടർന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വി ഡി സതീശൻ ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്നലെ കൊച്ചി നഗരത്തിലെ മഴക്കാല മുന്നൊരുക്കങ്ങൾ മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. ദേശീയപാതയിൽ മൂന്നിടത്തെ നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ 1 അടിയന്തരമായി നീക്കം ചെയ്യാൻ ദേശീയപാതാ അതോറിറ്റിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണ അവശിഷ്ടങ്ങൾ വൻ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ ജൂൺ 1 മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക് തല കൺട്രോൾ റൂമുകൾ 24 പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപ്പട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 km വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമോ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSE സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചിലാനികൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഈ ചെല്ലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചെല്ലാനികൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
0: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
2: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
0: ശബരിമല സ്വർണക്കൊള്ളയിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP MLA മാർ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ CPM പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമം അടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജുവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന്

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കൃഷിയെഴുത്തിനെ കുറിച്ച് കേൾക്കാം. കൃഷിയെഴുത്തിന്റെ ജന്മഭൂമികയും കർമ്മമേഖലയും അടിസ്ഥാനപരമായി കൃഷിയിടങ്ങൾ തന്നെ. കൃഷിയെഴുത്തിൽ ഏറ്റവും പ്രധാനം കൃഷിപ്പാട്ടുകളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകളാണ് കൃഷിപ്പാട്ടുകൾ. കാർഷിക വൃത്തിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് കൃഷിപ്പാട്ടുകൾ. സാമാന്യ ജനതയുടെ ജീവിതവുമായി കൂടുതൽ ബന്ധപ്പെട്ട ഗ്രാമീണ ഗാനങ്ങളാണ് കൃഷിപ്പാട്ടുകൾ. ലാളിത്യമാണ് ഈ ഗാനങ്ങളുടെ പ്രത്യേകത. ഞാറ്റുപാട്ട്, കറ്റപ്പാട്ട്, ചക്രപ്പാട്ട്, കുമ്പപ്പാട്ട്, തോറ്റംപാട്ട് എന്നിങ്ങനെ കൃഷിയുമായി ബന്ധം പുലർത്തുന്ന നാടൻ പാട്ടുകൾ നിരവധിയാണ്. ഭൂരിഭാഗം കൃഷിപ്പാട്ടുകളും കൃഷിപ്പണിക്കാർ തങ്ങളുടെ അധ്വാന ഭാരത്തെ മറക്കാൻ സ്വയം ഉണ്ടാക്കി പാടിയിരുന്നവയാണ്. കാർഷിക വൃത്തിയിലെ അവരുടെ ആശങ്കകളും പ്രതീക്ഷകളും കഷ്ടപ്പാടുകളും ജന്മിക്കെതിരായ രോഷപ്രകടനവും പല പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്നു. ഒരാൾ പാടി മറ്റുള്ളവർ ഏറ്റുപാടുന്ന രീതിയാണ് ഇവയ്ക്കുള്ളത്. കേരളത്തിന്റെ മണ്ണിൽ എന്തൊക്കെ കൃഷി ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഉതകുന്ന ഒരു അജ്ഞാത കർത്തൃകം നമുക്കുണ്ട്, കൃഷിഗീത. ഇതിന്റെ താളിയോല പകർപ്പിന് ഇപ്പോൾ അച്ചടി മാതൃകകളുമുണ്ട്. വിത്ത് പാട്ടുകൾ, കറ്റപ്പാട്ട്, വിത്തുപൊലിപ്പാട്ട്, പള്ളുപാട്ട് എന്നിവയും കൃഷിയെഴുത്തുകളാണ്. കൃഷി പഞ്ചാംഗം എഴുതിയത് ഡോക്ടർ പി എ ജോസഫാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. മലയാള വൈജ്ഞാനിക സാഹിത്യത്തിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരിടം തന്നെ കാർഷിക സാഹിത്യത്തിന് അഥവാ കൃഷിയെഴുത്തിന് നൽകുവാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിച്ചിട്ടുണ്ട്. കർഷകൻ, കേരള കർഷകൻ, കർഷകശ്രീ തുടങ്ങിയവ മലയാളത്തിലെ കൃഷി മാസികകളാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് എത്രയോ സർഗാത്മക സാഹിത്യകൃതികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. തകഴിയുടെ ഏണിപ്പടികൾ, കെ ദാമോദരന്റെ പാട്ടബാക്കി, വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരി, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, പുത്തൻകലവും മരിവാളും, പി വത്സലയുടെ നെല്ല്, അംബികാസുധൻ മങ്ങാടിന്റെ എൻ മകജെ, എന്തുകൊണ്ടും സമൃദ്ധവും സമ്പന്നവുമാണ് മലയാളത്തിൽ കൃഷിയെഴുത്ത്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടിമരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ജനനനിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവുലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും അഞ്ചംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
2: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूं. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये उस पेठी है मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर डेमोग्राफी मिशन शुरू करने का निर्णय किया है.
1: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവേലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17th വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി ബോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: Where trade and investment is concerned, we've been holding discussions to move from the ECTA ECTA to the CECA. On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion on critical minerals as well.
0: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസ് അധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് പിഎം അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഈ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി പിഎബി ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി.
5: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയേർക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഐപിഎൽ 1st ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ആർസിബി ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ 1st ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു.

അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ ചെറിയ ഇടപെടലുകൾ എത്രത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് ജോൺ ഗോട്ട്മാൻ എന്ന മനഃശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ച ബിഡ് ഫോർ കണക്ഷൻ എന്ന തത്വം വളരെ പ്രസക്തമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ചെറിയ ചിത്രവുമായോ അല്ലെങ്കിൽ വഴിയിൽ നിന്ന് കിട്ടിയ കൗതുകമുള്ള ഒരു കല്ലുമായോ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നത് നിത്യവുമുള്ള കാഴ്ചയാണ്. തിരക്കേറിയ ജോലികൾക്കിടയിൽ ഇതൊരു ചെറിയ തടസ്സമായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു കല്ലല്ല, മറിച്ച് തന്റെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ എന്നാണ്. പുറമേ നോക്കുമ്പോ ഒരു ചിത്രത്തിനെ കുറിച്ചുള്ള സംസാരമായി തോന്നുമെങ്കിലും ആ കുഞ്ഞിന്റെ ഉള്ളിൽ നടക്കുന്നത് വൈകാരികമായ ഒരു വലിയ ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ബിറ്റ് ഫോർ കണക്ഷൻ എന്ന് വിളിക്കുന്നു. തന്റെ സന്തോഷത്തിലും അത്ഭുതത്തിലും പങ്കുചേരാൻ കുഞ്ഞ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ആ കുഞ്ഞിന്റെ വ്യക്തിത്വ വികാസത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. നിങ്ങൾ നൽകുന്ന ഓരോ ചെറിയ പരിഗണനയും കുഞ്ഞിന്റെ ഉപബോധ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുന്നു: എന്റെ വാക്കുകൾക്ക് വിലയുണ്ട്, എന്റെ ചിന്തകൾ എന്റെ മാതാപിതാക്കൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ തോന്നലാണ് പിൽക്കാലത്ത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനമായി മാറുന്നത്. നൂറുകണക്കിന് തവണ ആവർത്തിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ചെറിയ നിമിഷങ്ങളാണ് ഭാവിയിൽ വലിയൊരു വിശ്വാസത്തിന്റെ പാലം പണിയുന്നത്. കുഞ്ഞിലെ ഇത്തരം കൊച്ചു കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ അവർ വളർന്നു വലുതാകുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളും ഭയങ്ങളും നിങ്ങളോട് തുറന്നു പറയൂ. തന്റെ കൊച്ചു സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാൻ സമയമില്ലാത്ത ഒരാളോട് തന്റെ ജീവിതത്തിലെ വലിയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ആ കുഞ്ഞു ചിത്രത്തിന് നൽകുന്ന 30 സെക്കൻഡ് സത്യത്തിൽ അവരുടെ കൗമാരകാലത്തെ സുരക്ഷിതത്വത്തിനായുള്ള ഒരു നിക്ഷേപമാണ്. തിരക്കേറിയ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കുട്ടികൾക്ക് പിന്നാലെ നടക്കണം എന്നല്ല ഇതിനർത്ഥം, മറിച്ച് ആ നിമിഷത്തിന്റെ ഗുണനിലവാരമാണ് പ്രധാനം. ജോലിയിലായിരിക്കുമ്പോൾ പോലും കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ "ഞാനിത് കണ്ടു, വളരെ നന്നായിട്ടുണ്ട്" എന്ന് പറയുന്നത് കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. നീ എനിക്കൊരു ശല്യമല്ല, നിന്റെ സാന്നിധ്യം ഞാൻ ആസ്വദിക്കുന്നു എന്ന ആ സന്ദേശം കുഞ്ഞിന് നൽകുന്ന സുരക്ഷിത ബോധം ചെറുതല്ല. നേരെ മറിച്ച് ഗൗരവമില്ലാതെ അവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുകയോ ചെയ്യുന്നത് കുഞ്ഞിന്റെ ആത്മവിശ്വാസത്തെ മുറിപ്പെടുത്തും. പിന്നീട് നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്ന് അവർ സ്വയം പിൻവാങ്ങാൻ തുടങ്ങും. നഷ്ടപ്പെട്ട ഈ വിശ്വാസം വീണ്ടെടുക്കാൻ പിന്നീട് വർഷങ്ങളോളം പരിശ്രമിക്കേണ്ടി വന്നേക്കാം. കുട്ടിക്കാലം എന്നത് ഇത്തരം കൊച്ചു ക്ഷണങ്ങളാൽ നിറഞ്ഞതാണ്. അവ പെട്ടെന്ന് കടന്നുപോകും. ഒരു വണ്ടിനെ കാണിച്ചു തരുന്നതിലോ ഒരു പാട്ടുപാടുന്നതിലോ അല്ല കാര്യം, മറിച്ച് അവർ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നതിലാണ്.

കുട്ടികളുടെ വൈകാരിക ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് മികച്ച രീതിയിൽ വികാരങ്ങളെ നിയന്ത്രിക്കാനും സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കാനും കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അവർക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാനും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും എളുപ്പമാകും. ഓരോ ചെറിയ ഇടപെടലും അവരുടെ തലച്ചോറിലെ സുരക്ഷിതത്വത്തിന്റെയും സ്നേഹത്തിന്റെയും നാഡീപാതകളെ ബലപ്പെടുത്തുന്നു. സ്നേഹപൂർണമായ ഒരന്തരീക്ഷം കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തെ പോലും പോസിറ്റീവായി ബാധിക്കുന്നുണ്ട്. മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയം തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്കും അവരോടൊപ്പം വീണ്ടും കുട്ടികളാകാൻ സാധിക്കും. ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടാൻ മാത്രമല്ല ബഹുമാനിക്കപ്പെടാനും അർഹരാണ്. അവരുടെ കുഞ്ഞു ചിന്തകളെ നാം ബഹുമാനിക്കുമ്പോൾ അവർ സ്വയം ബഹുമാനിക്കാൻ പഠിക്കുന്നു. ഈ ആത്മാഭിമാനമാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നത്. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഫോൺ മാറ്റിവെച്ച് അവർക്ക് ഒരു 30 സെക്കൻഡ് നൽകാം. ആ 30 സെക്കൻഡ് അവരുടെ ജീവിതകാലം മുഴുവൻ പ്രകാശിക്കുന്ന ഒരു ഓർമ്മയായി മാറും. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു നാളേക്ക് വേണ്ടി അവരെ നമുക്ക് സജ്ജരാക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നും മനോഹരമായിരിക്കണം. അവിടെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും നിറങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് നൽകുന്ന കരുത്ത് വലുതാണ്. ഈ ലോകത്ത് അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരിടമാകണം നിങ്ങളുടെ ഹൃദയം.

ജോൺ ഗോട്ട്മാന്റെ ബിറ്റ് ഫോർ കണക്ഷൻ എന്ന ഈ തത്വത്തെ അടിസ്ഥാനമാക്കി നിരൂപണം ചെയ്യാവുന്ന ലോകോത്തര കൃതിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിത. വിശകലനം ചെയ്യുമ്പോൾ അതീവ ഹൃദയസ്പർശിയായ ചില സൈദ്ധാന്തികതകൾ സാധ്യമായ കവിത. ഒരു കുഞ്ഞിന്റെ വൈകാരികമായ ക്ഷണം നിരസിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ആഘാതവും അത് പിൽക്കാലത്ത് രക്ഷിതാവിനുണ്ടാക്കുന്ന തീരാ ദുഃഖവും ഈ കവിതയിൽ നിഴലിക്കുന്നു. കവിതയുടെ തുടക്കത്തിൽ മകൻ അമ്മയുടെ അടുത്തേക്ക് വരുന്നത് പൂത്തു നിൽക്കുന്ന മാഞ്ചുവട്ടിൽ നിന്നാണ്. അവൻ ഒരു പൂങ്കുല പറിച്ചെടുത്ത് അമ്മയുടെ അടുത്തേക്ക് വരുന്നത് ഒരു ബിറ്റ് ഫോർ കണക്ഷനാണ്. തന്റെ കൗതുകത്തിലും ലോകത്തെക്കുറിച്ചുള്ള വിസ്മയത്തിലും അമ്മയെ കൂടി പങ്കുചേർക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അങ്കണമുറ്റത്തെ മാവിൻ കൊമ്പിലെ പൂങ്കുല അവനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിലെ ഒരു മഹാപ്രതിഭാസമാണ്. അത് കണ്ട് ആവേശം പൂണ്ട് അമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് ആ കുഞ്ഞാഗ്രഹിച്ചത്. എന്നാൽ തിരക്കേറിയ ജോലിക്കിടയിലോ അല്ലെങ്കിൽ മാമ്പൂ ഇറുത്തതിന്റെ വേവലാതിയിലോ അമ്മ ആ കുഞ്ഞിന്റെ ക്ഷണത്തെ പരുഷമായാണ് നേരിടുന്നത്. ഗോട്ട്മാന്റെ സിദ്ധാന്തപ്രകാരം ഒരു ബിഡ് വരുമ്പോൾ ഒന്നുകിൽ അതിലേക്ക് തിരിയുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്യാം. ഇവിടെ അമ്മ കുഞ്ഞിനെ ശകാരിക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പൂങ്കുല ഇറുത്തുകൊണ്ട് പൂത്തിരി കത്തിച്ചപ്പോൾ ആഹ്ലാദിച്ചാണ് അവൻ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. പൂങ്കുല നുള്ളുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് ശകാരിച്ചുകൊണ്ടാണ് അമ്മ ആഹ്ലാദത്തെ എതിരേൽക്കുന്നത്. അത് ആ കുഞ്ഞിന്റെ വൈകാരിക ലോകത്തെ മുഴുവൻ തകർത്തു കളയുന്നു. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാക്കണ്ണ് കണ്ണുനീർ തടാകമായി എന്ന് വൈലോപ്പിള്ളി എഴുതുന്നു. ഉള്ളിലെ വൈകാരിക ലോകത്തിന്റെ തകർച്ചയെ ഇതിനപ്പുറം എങ്ങനെയാണ് വിവരിക്കാനാവുന്നത്? താൻ കൊണ്ടുവന്ന കൗതുകത്തിനോ തന്റെ ആവേശത്തിനോ ആഹ്ലാദത്തിനോ യാതൊരു വിലയുമില്ലെന്നും അമ്മയ്ക്ക് പ്രാധാന്യം ആ പൂങ്കുലയ്ക്കാണെന്നും കുഞ്ഞ് തിരിച്ചറിയുന്നു. അമ്മ തന്റെ ബിഡ് നിരസിച്ചപ്പോൾ കുഞ്ഞു കാണിക്കുന്ന പ്രതികരണം ശ്രദ്ധേയമാണ്. അവൻ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാമ്പഴുന്ന ആ മലർക്കുല ദൂരെ എറിഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് പോകുന്നു. അവൻ പിന്മാറുന്നത് തന്റെ ആത്മാഭിമാനം മുറിപ്പെട്ടതുകൊണ്ടാണ്. എന്തായാലും പൂങ്കുല ഒടിച്ചു, അതവന്റെ സന്തോഷമായിരുന്നു. ഇനി ഒടിക്കരുതെന്ന് സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്ന് അമ്മ കരുതുകയും കുറച്ചു നിമിഷം അതിലേക്ക് ശ്രദ്ധ നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ കുഞ്ഞിന്റെ വൈകാരിക സുരക്ഷ അവിടെ ഉറപ്പിക്കപ്പെടുമായിരുന്നു. മാമ്പഴം കനിഞ്ഞു നിൽക്കുമ്പോൾ അതനുഭവിക്കാൻ കുഞ്ഞില്ലാതെ വരുമ്പോഴാണ് അമ്മ തന്റെ തെറ്റ് തിരിച്ചറിയുന്നത്. ഗോട്ട്മാൻ പറയുന്നത് പോലെ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ പിന്നീട് വർഷങ്ങളോളം പരിശ്രമിക്കേണ്ടി വരും. എന്നാൽ ഈ കവിതയിൽ ആ തിരുത്തലിന് അവസരമില്ലാത്ത വിധം മരണം ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്കുണ്ണുവാൻ വേണ്ടി വന്നതാണ് ഈ മാമ്പഴം വാസ്തവമറിയാതെ എന്ന് അമ്മ വിലപിക്കുന്നുണ്ട്. ഒരു നിമിഷത്തെ അവഗണന എത്രത്തോളം വലിയ ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത് എന്ന് അവർക്ക് വ്യക്തമാകുന്നു. ആ തിരിച്ചറിവ് വൈലോപ്പിള്ളി ആലോകതലത്തിലുള്ള അമ്മമാർക്കു വേണ്ടി കാവ്യ ഔഷധമായി പകരുകയും ചെയ്യുന്നു. താൻ നൽകുന്ന ഓരോ ചെറിയ പരിഗണനയും കുഞ്ഞിന് എത്രത്തോളം പ്രധാനമാണ് എന്ന് തിരിച്ചറിയാൻ ഒരമ്മയും വൈകിപ്പോകരുതെന്ന് വൈലോപ്പിള്ളി കാവ്യാത്മകമായി അനുശാസിക്കുന്നു. വൈലോപ്പിള്ളിയുടെ മാമ്പഴം കേവലം ഒരു മരണവാർത്തയോ വിലാപകാവ്യമോ അല്ല, മറിച്ച് കുഞ്ഞുങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു പാഠമാണ്. കുഞ്ഞു കൊണ്ടുവരുന്ന ചെറിയ ചിത്രത്തിനോ കല്ലിനോ നാം നൽകുന്ന കുറച്ച് നിമിഷം കവിതയിലെ അമ്മ അനുഭവിക്കുന്നതുപോലെയുള്ള ഒരു വലിയ നഷ്ടബോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും. സ്നേഹവും ബഹുമാനവും സമന്വയിക്കുന്ന ഒരിടമായി നമ്മുടെ വീട് മാറണം എന്ന സന്ദേശം ഈ കവിതയും ഗോട്ട്മാന്റെ സിദ്ധാന്തവും ഒരേപോലെ അടിവരയിടുന്നു. നേരം ഒരുപാടായി.
അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏത് പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.

സ്വാഭാവികമായതെന്തും ആഹ്ലാദജനകമാണ്. അസ്വാഭാവികതയുടെയും കൃത്രിമത്വത്തിന്റെയും ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഏറെ ചിന്തിക്കാനുള്ള ഒരു വലിയ സത്യമാണിത്. പ്രകൃതിയിലായാലും മനുഷ്യരിലായാലും അതിന്റെ തനിമയിലിരിക്കുന്നതാണ് ഏറ്റവും മനോഹരവും സന്തോഷകരവും. ഒന്ന് ചുറ്റും നോക്കൂ. കാറ്റിലാടുന്ന ഇലകളും ഒഴുകുന്ന പുഴയും വിരിയുന്ന പൂക്കളും ഒന്നും തന്നെ മറ്റൊന്നിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു റോസാപ്പൂവ് മുല്ലപ്പൂവാകാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അത് മനോഹരമാകുന്നത്. പ്രകൃതി അതിന്റെ സ്വാഭാവികതയിലിരിക്കുമ്പോഴാണ് നാം അവിടെ സമാധാനം കണ്ടെത്തുന്നത്. കാട്ടിലെ പക്ഷി പാടുന്നത് ആരെയും കേൾപ്പിക്കാനല്ല, മറിച്ച് അതിന്റെ സ്വഭാവമായതുകൊണ്ടാണ്. ആ സ്വാഭാവികതയാണ് നമുക്ക് ആനന്ദം നൽകുന്നത്. നമ്മുടെ ദുഃഖങ്ങളുടെ പ്രധാന കാരണം മറ്റൊരാളാകാൻ നാം നടത്തുന്ന പരിശ്രമങ്ങളാണ്. മറ്റൊരാളുടെ വസ്ത്രധാരണമോ സംസാരശൈലിയോ ജീവിത രീതിയോ അനുകരിക്കാൻ തുടങ്ങുന്നിടത്ത് നമ്മുടെ സ്വാഭാവികമായ സന്തോഷം നഷ്ടപ്പെടുന്നു. ഒരു മുഖംമൂടിയാണ്

നൽകുന്ന ആനന്ദം ഏതൊരു കൃത്രിമ വിനോദത്തെക്കാളും വലുതാണ്. കുട്ടികൾ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കാൻ കാരണം അവരുടെ സ്വാഭാവികതയാണ്. അവർക്ക് ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുകയും കരയാൻ തോന്നുമ്പോൾ കരയുകയും ചെയ്യുന്നു. അവർ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി വികാരങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കുന്നില്ല. വളരും തോറും നാം ഈ സ്വാഭാവികത ഉപേക്ഷിക്കുകയും ഗൗരവത്തിന്റെ മുഖം മൂടി അണിയുകയും ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലെ ആ കുട്ടിത്തത്തെ തിരികെ പിടിക്കുമ്പോഴാണ് ജീവിതം വീണ്ടും ആഹ്ലാദകരമാകുന്നത്. ജീവിതം മനോഹരമാകാൻ അസാധാരണമായതൊന്നും സംഭവിക്കേണ്ടതില്ല. നാം നമ്മളായിരിക്കുക, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക എന്നത് മാത്രമാണ് വഴി. കൃത്രിമമായ തിളക്കങ്ങളെക്കാൾ മാറ്റുകൂടിയത് നമ്മുടെ ഉള്ളിലെ സ്വാഭാവികമായ വെളിച്ചത്തിനാണ്. ആ വെളിച്ചത്തെ തിരിച്ചറിയുന്നിടത്താണ് ആനന്ദത്തിന്റെ ഉറവിടം.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്നടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: സതീഷിനെങ്ങനെയുണ്ട്?
2: അത് പറയാനാ അമ്മ വന്നത്. അവന്റെ നില വഷളായിക്കൊണ്ടിരിക്കുക. ഉടനെ ഒരു ഓപ്പറേഷൻ വേണോ? അത്രേ അതിന് 2-3 ലക്ഷം രൂപ വേണം.
1: എനിക്ക് ഇനിയും 6 മാസം കൂടെ ഉണ്ട്. ശിക്ഷ ഇളവ് കിട്ടാൻ അപേക്ഷ കൊടുത്തു. ജയിലർ ശുപാർശ ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടുമോന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇതിന്റെ അകത്ത് കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെയാ അമ്മ ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്?
2: 2 ആഴ്ച സമയമുള്ളൂ. അതിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ
1: പുറത്തിറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കുറച്ച് കാശുണ്ടാക്കായിരുന്നു.
3: എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പല. നീ വിഷമിക്കാണ്ടിരിക്കേ. ഈ അലങ്കാരപ്പണികളൊക്കെ കണ്ടില്ലേ? ഇത് ചിലപ്പോൾ നിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. സ്വാതന്ത്ര്യത്തിനുമല്ലടാ വരുന്നത്. അതിന്റെ പേരിൽ ഒരാൾക്കെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്ത് പുറത്തുവിടാതിരിക്കില്ല. എല്ലാ കൊല്ലവും പതിവുള്ളതല്ലേ?
1: അതിന് നറുക്ക് വീഴണ്ടടാ.
3: വീഴും. നിന്റെ പേരിൽ തന്നെ നറുക്ക് വീഴും. നീ നോക്കിക്കോ.
4: സാറേ,
5: എന്താടാ
4: ഈ നറുക്കെടുപ്പിൽ എന്റെ പേര് കൂടെ ഒന്ന് ഉൾപ്പെടുത്തുമോ?
5: അങ്ങനെ എല്ലാവരുടെ പേര് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒന്നുകിൽ ശിക്ഷ തീരാതാവണം, അല്ലെങ്കിൽ നല്ല നടപ്പ്. അങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ പറ്റും.
4: എന്നാ എന്നാ നല്ല നടപ്പിന്റെ പേരിൽ പരിഗണിക്കും സാറേ.
5: ഓഹോ, നീ ഒന്ന് നടന്നേ.
4: നടക്കട്ടെ.
5: ഓ, മനോഹരമായ നടപ്പ്.
4: എന്തു പറ്റി?
5: പോയി പണിയെടുക്കടാ.
3: സാറേ, ബാലന്റെ പേര് ഉൾപ്പെടുത്തി സാറേ.
5: അവന്റെ പേരും പരിഗണിക്കുന്നുണ്ട്.
3: നമോവാകം.

0: എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ്. ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ദാ
1: നിനക്കടാ, നിന്റെ പേര് തന്നെ വീഴും.
2: മഹി, മഹിയാണ് ആ ഭാഗ്യവാൻ.
3: എവിടെ ബാലശേഷി? ജയിലിന് ഭക്ഷണത്തിൽ ഇത്ര കാലം.
1: എനിക്ക് പകരം ബാലിനെ വിടാൻ പറ്റൂ സാറേ.
4: മണ്ടത്തരം പറയാതല്ല മണ്ട, നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും പോകാൻ പറ്റില്ല. അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി രണ്ടു പോക്കും ശരി.
2: ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്ത്യമല്ല, ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ടയാളാണ്. ജയിലിന്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേക്ഷണം നടത്തുവാനും. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി.
4: ഇതാ എന്റെ വക ഒരു സമ്മാനം, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ.
2: വാച്ച? ഇതിന് സൂചി ഒന്നുമില്ല,
4: തുറന്നു നോക്ക്.
2: ഏതായാലും അടപ്പുള്ള വാച്ച് തന്നത് നന്നായി, ടൈം വേസ്റ്റ് ആവില്ല. ആവശ്യമുള്ളപ്പോ തുറന്നു നോക്കിയാ മതിയല്ലോ.
4: ടൈം മാത്രമല്ല ലൈഫ് വേസ്റ്റ് ആക്കരുത്. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാ. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട, എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്.
1: എന്നെ അങ്ങനെ ഉപേക്ഷിക്കില്ല സാറേ, ഈ ലോകം വിട്ട പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ. സാറിനറിയോ, സാറിന് എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാൻ കാണുന്നു.
4: മതി, പറ പോവാൻ നോക്ക്.
1: ഞാൻ അവരോടൊക്കെ യാത്ര പറഞ്ഞോട്ട് സാറേ.
4: വേഗം വേണം.
3: പ്രസംഗം കലക്കി, എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല.
1: അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചിയാ മതിയല്ലോ എന്ന് കരുതിയ. മാത്രമല്ല മലയാളത്തിലെ കടുകെട്ടി വാക്കുകൾ നിങ്ങളെ പോലുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം?
3: മാനദണ്ഡം എന്ന് വെച്ചാ?
1: മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം, വിഷമം, മനപ്രയാസം.
3: ഓ, പഹയ ഒരു കവിത എഴുതിക്കൂടെ നിനക്ക്?
1: സമയമാവട്ടെ, എഴുതിക്കളേ.
3: അത് മതി.
1: നീ എന്താടാ ചില കഷായം കുടിച്ച പോലെ?
3: ഓ, മഹിയ പിരിയുന്ന മാനദണ്ഡത്തിലായിരിക്കും.
1: നിനക്കിറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്താടാ, ഞാൻ ഇറങ്ങുന്നില്ലേ? നിനക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യില്ലേ? ഈ പടിക്ക് പുറത്തിറങ്ങിയാൽ തീരുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? നീ ഇങ്ങോട്ട് നോക്കി, ഞാനിവിടെ നേരെ പോകുന്നത് നിന്റെ അനിയന്റെ അടുത്തേക്ക്. അവിടെ ചെന്ന് നിന്റെ സ്ഥാനത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തിരിക്കും.
5: നീ എങ്ങനെ ഇത്രയും വലിയ തുക?
1: എവിടെന്നാ എങ്ങനെയാണെന്നൊന്നും നീ അറിയണ്ട. സംഗതി ഞാൻ അവിടെ ചെയ്യും. ഡേ, ഇത് മഹി തരുന്ന വാക്കാ. എന്റെ വാക്ക് മാറണമെങ്കിൽ ഈ തല കഴുത്തെന്ന് പോണം. ഞാനില്ലടാ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. നമ്മുടെ ശരീരം ഒരത്ഭുതമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണ്. എന്നാൽ നമ്മുടെ ഹൃദയം കേവലം ഒരു ജൈവ പമ്പ് മാത്രമല്ല, അത് നമ്മുടെ ജീവിത വീക്ഷണത്തെയും നിലപാടുകളെയും നിർണയിക്കുന്ന മാനുഷിക മഹിമയുടെയും ധാർമ്മിക ഗരിമയുടെയും പ്രഭവ കേന്ദ്രമാണ്. ഹൃദയത്തിന്റെ ധർമ്മം, മനസ്സിലെ സംഘർഷങ്ങൾ, മൂല്യങ്ങൾ മുറുകെ പിടിച്ചുള്ള ജീവിതം എന്നിവയെക്കുറിച്ച് നമ്മൾ ആരും അധികം ചിന്തിക്കാറില്ല. നമ്മുടെ ഹൃദയം ജീവന്റെ ഉറവിടമാണ്. അത് മനസ്സിന്റെ മഹനീയമായ ആസ്ഥാനമാണ്. ഉരുകി ഉറച്ച ഊർജ പ്രവാഹമാണ് ഓരോ ഹൃദയമെടുപ്പും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ആദ്യം ഏറ്റുവാങ്ങുന്നിടം ഈ ഹൃദയമാണ്. സന്തോഷം പോലെ തന്നെ ദുഃഖവും ഭയവും ഇവിടെയാണ് തങ്ങി നിൽക്കുന്നത്. ധീരനും ഭീരവും സൃഷ്ടിക്കപ്പെടുന്നതും മനുഷ്യമഹിമയുടെയും ധാർമ്മിക ഗരിമയുടെയും പ്രഭവ കേന്ദ്രവും ഈ ഹൃദയമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യമോ ഭീരുത്വമോ നമ്മുടെ ഹൃദയത്തിന്റെ പ്രതികരണങ്ങളെ ആശ്രയിച്ചിരിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് എത്ര വികസിച്ചാലും മനുഷ്യ മനസ്സിന്റെ ആഴവും പരപ്പും അളക്കാനോ അടയാളപ്പെടുത്താനോ കഴിയില്ല. മനസ്സ് ഒരു മഹാസമുദ്രം പോലെയാണ്. അതിന്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വച്ച രഹസ്യങ്ങൾ അനവധിയാണ്. ലോകത്തിലെ സകല ഭാഷകളും പഠിച്ചതുകൊണ്ടോ മഹദ്ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കിയതുകൊണ്ടോ മാത്രം ഒരാൾ പൂർണ്ണ മനുഷ്യനാകുന്നില്ല. ഹൃദയത്തിന്റെ ഭാഷ അറിയുന്നവൻ മാത്രമാണ് യഥാർത്ഥ മനുഷ്യൻ. മറ്റൊരാളുടെ വേദന അറിയാനും അതിൽ പങ്കുചേരാനും കഴിയുന്ന ഹൃദയമാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം. ഹൃദയം അതിന്റെ കർമാനുഷ്ഠാനം തുടരുന്നത് ആരുടെയും ആജ്ഞയ്ക്കായി കാത്തു നിൽക്കാതെയാണ്. അത് നമ്മൾ ഓരോരുത്തർക്കും ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അടിസ്ഥാനപരമായ ധാർമ്മിക നിലപാടുകളിലും ആരുടെയും ആജ്ഞയ്ക്കായി കാത്തു നിൽക്കാതെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. യുഗപുരുഷന്മാരെയും ഗുരുഭൂതന്മാരെയും നെഞ്ചിലേറ്റി നീതിയുടെയും നന്മയുടെയും ഉപാസകനായി നമുക്ക് ജീവിക്കാൻ കഴിയണം. നിലനിൽപ്പിനു വേണ്ടി നമ്മുടെ നിലപാടുകൾ മാറ്റാതെ, ആരുടെ മുന്നിലും താഴാതെ, തലകുനിക്കാതെ ജീവിക്കാനുള്ള ആർജവം ഈ ഹൃദയം നമുക്ക് നൽകണം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും തെറ്റായ ചിന്താഗതികൾക്കും അനാചാരങ്ങൾക്കും മുന്നിൽ ഭൂരിഭാഗം പേരും മൗനാനുയായികളാകാറുണ്ട്. പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുന്നിലെ മൗനാനുയായിയാകാതെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് നിലനിൽക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തിയുള്ളവൻ. സ്വന്തം മനസാക്ഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ വഴികാട്ടി. സത്യത്തിന്റെയും നീതിയുടെയും മാർഗം തിരഞ്ഞെടുക്കാൻ നമുക്ക് ഭയമുണ്ടാകരുത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത, മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന വ്യക്തികൾ അപൂർവമായി ആയിര പതിനായിരങ്ങളിൽ ഒരാൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ദീർഘദർശനത്തോടെ ഒരു ക്രാന്തദർശിയായ കർമ്മനിരതനായി പ്രവർത്തിക്കാൻ സാധിക്കുന്നവനാണ് സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള വ്യക്തി. ആശയും ആവേശവുമായി അത്തരമൊരാൾ എന്നും മറ്റുള്ളവർക്കൊപ്പമുണ്ടാകും. എല്ലാവരും അങ്ങനെയായാൽ അതേക്കാൾ നന്ന്. ഹൃദയ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവനാണ് മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നത്. വെറും വാക്കുകളിലൂടെയല്ല, മറിച്ച് ആത്മാർത്ഥമായ സ്നേഹത്തിലൂടെയും കരുതൽ നൽകുന്നതിലൂടെയുമാണ് ഒരാൾക്ക് മറ്റൊരാൾക്ക് ആശയും ആവേശവുമാകാൻ സാധിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ കുറവുകളുണ്ടാകാം. ശാരീരികമായ കുറവുകളോ സാമ്പത്തികമായ കുറവുകളോ വൈകാരികമായ കുറവുകളോ ആകാം അത്. എന്നാൽ ഈ കുറവുകളെ അംഗീകരിക്കാനും അതിജീവിക്കാനും നമുക്ക് കഴിയണം. കുറവുകളെ അംഗീകരിക്കുമ്പോഴാണ് അവയെ നിറവുകളാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഹൃദയത്തിന്റെ ഭാഷ അറിയുന്നവർക്ക് ഈ കുറവുകളെ ഒരു കുറവായി കാണാൻ കഴിയില്ല. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സിലെ മൂല്യങ്ങൾ, നമ്മുടെ നിലപാടുകൾ, ഇതാണ് നമ്മൾ ആരാണെന്ന് നിർണയിക്കുന്നത്. ഹൃദയത്തിന്റെ കർമാനുഷ്ഠാനം തുടരുക. ആരുടെ മുന്നിലും തലകുനിക്കാതെ, നിലപാടുകൾ മാറ്റാതെ, നീതിയുടെയും നന്മയുടെയും ഉപാസകനായി മുന്നോട്ടു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശരദിന്ദു. ONV രചന നിർവഹിച്ച ഒരു ചലച്ചിത്ര ഗാനം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കിപ്പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് മദ്യാസക്തിയും വിഡ്രോവൽ ലക്ഷണങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മദ്യപാനം ഒരു ശീലമാവുകയും പിന്നീട് ഒരു രോഗമായി മാറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അഥവാ മദ്യാസക്തി. പലരും ഇതിനെ ഒരു വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യമായി കാണാറുണ്ട്. എന്നാൽ സത്യമതല്ല, ഇതൊരു രോഗമാണ്. ഈ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും അവരുടെ കുടുംബങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. മദ്യപാനം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അവയെയാണ് നമ്മൾ വിഡ്രോവൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി തുടർച്ചയായി മദ്യപിക്കുമ്പോൾ അയാളുടെ ശരീരം ആൽക്കഹോളിനോട് പൊരുത്തപ്പെടുന്നു, തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും അതിനനുസരിച്ച് മാറുന്നു. ഈ അവസ്ഥയിൽ മദ്യപാനം പെട്ടെന്ന് നിർത്തുമ്പോൾ തലച്ചോറിനും ശരീരത്തിനും അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്നു. ഇതൊരുതരം ഷോക്ക് പോലെയാണ് ശരീരത്തിന് അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് വിഡ്രോവൽ ലക്ഷണങ്ങൾ. ഇവ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. മദ്യപാനത്തിന്റെ അളവ്, കാലയളവ്, വ്യക്തിയുടെ പൊതുവായ ആരോഗ്യം എന്നിവയൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നു. വിഡ്രോവൽ ലക്ഷണങ്ങൾ, ആദ്യ മണിക്കൂറുകൾ. മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 6-8 മണിക്കൂറിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. ഈ ഘട്ടത്തിൽ സാധാരണയായി കാണുന്ന ബുദ്ധിമുട്ടുകൾ ഇവയാണ്: കൈകാലുകൾക്ക് വിറയൽ, കൈകൾക്കും കാലുകൾക്കും ചെറിയ വിറയൽ അനുഭവപ്പെടാം, ഉറക്കമില്ലായ്മ, ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം, ഉറക്കത്തിനിടയിൽ ഞെട്ടി ഉണരുകയും ചെയ്യാം, പേശിവേദന, ശരീരമാസകലം പേശിവേദനയും ബലഹീനതയും തോന്നാം, ഛർദ്ദിക്കാനുള്ള തോന്നൽ, മനം പിരട്ടലും ഛർദ്ദിക്കാനുള്ള തോന്നലും സാധാരണമാണ്, ഹൃദയമിടിപ്പ് കൂടുക, ഹൃദയമിടിപ്പ് സാധാരണയിൽ നിന്ന് കൂടുതലായിരിക്കും, രക്തസമ്മർദ്ദം ഉയരാനും സാധ്യതയുണ്ട്. ഈ ലക്ഷണങ്ങൾ ചിലപ്പോൾ അടുത്ത 24 മുതൽ 48 മണിക്കൂറിൽ കൂടുതൽ തീവ്രമാകാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ തലവേദന, ഉത്കണ്ഠ, അമിതമായ വിയർപ്പ് എന്നിവയും ഉണ്ടാകാം. കൂടുതൽ തീവ്രമായ ലക്ഷണങ്ങൾ. ചില ആളുകളിൽ വിഡ്രോവൽ ലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. സാധാരണയായി മദ്യപാനം തുടങ്ങി 48 മുതൽ 72 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. ഈ അവസ്ഥയിൽ വൈദ്യസഹായം അത്യാവശ്യമാണ്. ഹാലൂസിനേഷൻസ്, കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള മിഥ്യാബോധം. ചില ആളുകൾക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നതായോ ആളുകളെ കാണുന്നതായോ തോന്നാം. ഇതൊരു മാനസിക പ്രശ്നത്തിന്റെ സൂചനയാണ്. ഡെലിറിയം ട്രെമെൻസ്, ഡിടിസ്, ഇത് വിഡ്രോവലിന്റെ ഏറ്റവും അപകടകരമായ അവസ്ഥയാണ്. ഗുരുതരമായ ആശയക്കുഴപ്പം, ഹൃദയമിടിപ്പ് കൂടുക, പനി, രക്തസമ്മർദ്ദം ഉയരുക, ബോധം നഷ്ടപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഇത് ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയായേക്കാം. ഈ അവസ്ഥയിലുള്ള ഒരാളെ ഒരു കാരണവശാലും വീട്ടിൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യരുത്. ഉടനടി ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ചികിത്സ ആവശ്യമാണ്? വിഡ്രോവൽ ലക്ഷണങ്ങൾ താൽക്കാലികമാണെന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാറുമെന്നും നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ചികിത്സയില്ലാതെ മദ്യപാനം നിർത്താൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ്. ശരീരത്തിലെ രാസപരമായ മാറ്റങ്ങൾ മൂലം അപസ്മാരം പോലുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇത് നയിച്ചേക്കാം. ശരിയായ ചികിത്സയിലൂടെ ഈ ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. മനഃശാസ്ത്രജ്ഞന്റെയും ഡോക്ടറുടെയും മേൽനോട്ടത്തിൽ മദ്യപാനം നിർത്തുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുന്നത് വിഡ്രോവൽ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും അപസ്മാരം പോലുള്ള അപകടകരമായ അവസ്ഥകൾ ഒഴിവാക്കാനും സഹായിക്കും. പിന്നീട് ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായത്തോടെ മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള മാനസിക പിന്തുണയും ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ലഹരിയിൽ നിന്ന് പുറത്തുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് ശക്തമായ പിന്തുണയാണ്. ഒന്ന്, വൈദ്യസഹായം തേടുക എന്നതാണ് ആദ്യം വേണ്ടത്. അതായത് മദ്യപാനം നിർത്താൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ സമീപിക്കുക എന്നതാണ്. 2, കുടുംബത്തിന്റെ പിന്തുണ, അതാണ് അടുത്തത്. രോഗിയോട് ദേഷ്യപ്പെട്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ സംസാരിക്കാതെ അവരെ സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും ചേർത്ത് നിർത്തുക എന്നത് കുടുംബാംഗങ്ങളുടെ ബാധ്യതയാണ്. 3. സൈക്കോതെറാപ്പിയാണ് അടുത്ത ഘട്ടം. മനഃശാസ്ത്രപരമായ കൗൺസിലിംഗിലൂടെ മദ്യപാനത്തിന്റെ മൂലകാരണം കണ്ടെത്താനും ഭാവിയിൽ അതിലേക്ക് തിരികെ പോകാതിരിക്കാനും സഹായിക്കും. 4. ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ രോഗികൾക്ക് ശരിയായ ചികിത്സയും മറ്റ് ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുമായി സംവദിക്കാനുള്ള അവസരവും ലഭിക്കും. ഇത് അവരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ലൈസൻസുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. പ്രിയ ശ്രോതാക്കളെ, മദ്യാസക്തി ഒരു രോഗമാണ്, അതിന് ചികിത്സയുണ്ട്. പിന്മാറ്റ ലക്ഷണങ്ങളെ ഭയന്ന് മദ്യപാനം തുടരുന്നത് കൂടുതൽ അപകടങ്ങളിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. വിഡ്രോവൽ ലക്ഷണങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ പൂർണ്ണമായി ലഹരിയിൽ നിന്ന് മോചിതനാകാൻ സാധിക്കും. ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അതിന് കഴിയുകയും ചെയ്യും.
1: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: പനിയുള്ളപ്പോൾ എന്തു കഴിക്കണം? പനി വന്നാൽ കഞ്ഞി കുടിക്കണം എന്നത് ഒരു നാട്ടുനടപ്പായി മാറിയിട്ടുണ്ട്. എന്നാൽ പനി വന്നാലും രോഗിക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നുന്ന എന്തും കഴിക്കാമെന്നത് മനസ്സിലാക്കുക. അധികം വറുത്തതോ പൊരിച്ചതോ ഫാസ്റ്റ്ഫുഡോ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയവയോ അല്ലാതെ എളുപ്പം ദഹിക്കാൻ സഹായിക്കുന്ന ഏതൊരു ഭക്ഷണവും പനിയുള്ള സമയത്ത് കഴിക്കാം. പനി വരുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലീകരണം തടയുക എന്നതും ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുക എന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ജലവും കാർബോഹൈഡ്രേറ്റും നൽകുന്ന എളുപ്പം ദഹിക്കുന്ന കഞ്ഞി പനിയുടെ ദിവസങ്ങളിൽ ഹീറോ ആയി മാറുന്നത്. ഇതേ കഞ്ഞിയിൽ ചെറുപയറോ ചെറുപയർ പരിപ്പോ ഇട്ടു വേവിക്കുകയും ഒരൽപ്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുകയും ചെയ്താൽ പ്രോട്ടീനും രോഗപ്രതിരോധ ശേഷിയും പ്രദാനം ചെയ്യുന്ന ഒരു ഉത്തമ ഭക്ഷണമായി കഞ്ഞി മാറുന്നു. ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ശുദ്ധമായ വെള്ളം ധാരാളം കുടിക്കുക. കഞ്ഞിവെള്ളം, പഴച്ചാറുകൾ എന്നിവ ഉപയോഗിക്കാം. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയിട്ടുള്ളതിനാൽ ചായ, ഹെർബൽ ടീകൾ എന്നിവയും ഊർജം നൽകും. എങ്കിലും ഉത്തേജക വിഭാഗത്തിൽപ്പെടുന്ന ചായ, കോഫി, മദ്യം എന്നിവ ഒഴിവാക്കുന്നതാണ് ഉത്തമം. പ്രോട്ടീനും സിങ്കും ധാരാളം അടങ്ങിയ ചിക്കൻ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ എന്നിവ കൂടുതലായി തിരഞ്ഞെടുക്കുക. മദ്യം, പിസ, ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള കൊഴുപ്പ് ഭക്ഷണങ്ങൾ, ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളവ, അധികമായി സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുക. കാരണം ദഹിക്കാൻ പ്രയാസമുള്ളതും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതുമായ ഇത്തരം ഭക്ഷണങ്ങൾ പനിയുടെ ലക്ഷണങ്ങൾ നീണ്ടുനിൽക്കാൻ കാരണമായേക്കാം. പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്, പനി വരുന്ന സമയത്ത് രോഗത്തോട് സ്വാഭാവികമായി പ്രതികരിക്കാൻ ശരീരത്തിന് സാധാരണ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ ഊർജവും പ്രോട്ടീനും ആവശ്യമാണ് എന്നത്. ഇത്തരത്തിൽ അധിക അളവിൽ ആവശ്യമായി വരുന്ന പ്രോട്ടീനും ഊർജവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പനി പിടിപെടുന്ന അവസരങ്ങളിൽ അമിതമായ വിയർപ്പ്, വിശപ്പും ദാഹവും ഇല്ലായ്മ എന്നിവ സാധാരണമാണ്. ഈ ലക്ഷണങ്ങളൊക്കെയും നിർജ്ജലീകരണത്തിലേക്ക് ശരീരത്തെ കൊണ്ടെത്തിക്കും. ഇതൊഴിവാക്കാൻ ശുദ്ധമായ ജലം ധാരാളം കുടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടതും ചെയ്യേണ്ടതും. ജലം നിർജ്ജലീകരണം തടയുന്നതിനോടൊപ്പം സ്വാഭാവിക വിഷവിമുക്തമാക്കൽ ഏജന്റായും പ്രവർത്തിക്കുന്നു. ഊർജദായനികളായി പ്രവർത്തിക്കാൻ കഴിയുന്ന കഞ്ഞിവെള്ളം തേങ്ങാപ്പാൽ ചേർത്തോ അല്ലാതെയോ കുടിക്കാം. തേൻ, നാരങ്ങാനീര് എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഹെർബൽ ചായകൾ, പഞ്ചസാര ചേർക്കാത്ത ഫ്രൂട്ട് ജ്യൂസുകൾ, ചിക്കൻ സൂപ്പ് ഇവയും ഉൾപ്പെടുത്താം. പനിയോടൊപ്പം വയറിളക്കമോ ഛർദിയോ ഉണ്ടെങ്കിൽ ORS ലായനി, മറ്റ് ഇലക്ട്രോലൈറ്റ് ലായനികൾ എന്നിവ സമയോചിതമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. തൊണ്ടവേദന, ടോൺസിലൈറ്റിസ് എന്നിവയുണ്ടെങ്കിൽ ഫ്രൂട്ട് ജ്യൂസുകൾ മിതപ്പെടുത്തുക. അല്ലാത്ത പക്ഷം പഴങ്ങളുടെ തണുപ്പ് തൊണ്ടവേദന കൂട്ടാൻ കാരണമായേക്കും. ഇത്തരത്തിൽ പനി വരുമ്പോൾ ആഹാര തിരഞ്ഞെടുപ്പിൽ ബുദ്ധിപൂർവമായ മാറ്റം വരുത്തുകയും സമയോചിതമായി ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുകയും ചെയ്താൽ തീർച്ചയായും മറ്റ് ശാരീരിക പ്രത്യാഘാതങ്ങളില്ലാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർണ്ണമായും ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് തിരികെ വരാൻ സാധിക്കും.
0: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. റോയൽ സ്റ്റുഡിയോസിന്റെ ബാനറിൽ MHM മുന്നാസ് നിർമ്മിച്ച് 1957 December 25 പ്രദർശനത്തിനെത്തിയ ചിത്രമായിരുന്നു ദേവസുന്ദരി. MKR നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥ ശ്രീമതി മുന്നാസിന്റേതായിരുന്നു. തിക്കുറിശി സുകുമാരൻ നായർ സംഭാഷണം നിർവഹിച്ചു. തിക്കുറിശിയുടെ തന്നെ ഗാനങ്ങൾക്ക് TR പാപ്പ ഈണം പകർന്നു. പി ലീല, AP കോമള, കാമേശ്വര റാവു എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. NS മണിയുടെ ഛായാഗ്രഹണം, KD ജോർജിന്റെ ചിത്രസന്നിവേശം, സത്യൻ, പ്രേംനസീർ, GK പിള്ള, മുത്തയ്യ, SP പിള്ള, ജോസ് പ്രകാശ്, ജോൺസൺ, കുമാരി തങ്കം, അടൂർ പങ്കജം, വിജയൻ എന്നിവരായിരുന്നു ദേവസുന്ദരിയിലെ അഭിനേതാക്കൾ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയോ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചുവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. കാലം അവിശ്രമമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മൾ ചെറിയ കൈവഴികൾ മാത്രം. കനകസഭാതലത്തിലിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ല തന്നെ. ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭൂമി ഒരു പൊട്ടുപോലെ സൂക്ഷ്മമായിരിക്കുന്നു. അതിലെത്രയോ സൂക്ഷ്മതയാർന്ന് നമ്മൾ, അത്രയേറെ സുതാര്യ സൂക്ഷ്മമായിരിക്കുന്ന നമ്മൾ പരസ്പരം മത്സരിക്കുന്നതെന്തിന്? പല കാര്യങ്ങളിൽ അതിരുകൾ നിശ്ചയിക്കുന്നതെന്തിന്? ജാതിയും മതവുമില്ലാത്ത മനോഹരമായൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അത് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ജാതിയും മതവുമില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുക എന്നതിനേക്കാൾ മഹത്വം മറ്റെന്താണുള്ളത്? ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കിളിമാനൂരിൽ നിന്നും ചന്ദ്രകുമാർ, സൂര്യകിരൺ, മനു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രബിംബം, രചന രവി വിലങ്ങൻ, സംഗീതം ശങ്കർ ഗണേഷ്, ആലാപനം കെ ജെ യേശുദാസ്.

ആളുകൾ എപ്പോഴാണ് അപരിഷ്കൃതരായി തീരുന്നത്? സംശയമേതുമില്ല, ഉള്ളിൽ ജാതി ചിന്ത ഉയരുമ്പോൾ തന്നെയാണ്. ജാതി ചിന്തിക്കുന്നതും മതപരമായി ജീവിക്കുന്നതും അവികസിതം തന്നെയാണ്. മനുഷ്യനാണ് ഏറ്റവും പരിഷ്കൃതമായി ജീവിച്ചേ തീരൂ. ഒന്നാലോചിച്ച് നോക്കൂ, ആധുനിക ജീവിത സൗകര്യങ്ങളൊക്കെയുള്ള ഒരാൾ, വലിയ കാറും വീടും ഓഫീസും പണവും ഒക്കെയുണ്ട്, പക്ഷെ മനസ്സ് നിറയെ ജാതിയും മതവും. എങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ മതം പറഞ്ഞു നടന്നാൽ വിദ്യാഭ്യാസം പ്രയോജനരഹിതമാവുകയല്ലേ ചെയ്യുന്നത്? ഒരാൾ പഠിക്കുന്നതും ജീവിതാനുഭവങ്ങൾ നേടുന്നതും മനുഷ്യർ ഒന്നാണെന്ന് തിരിച്ചറിയാനല്ലേ? അങ്ങനെ തിരിച്ചറിവുള്ള ആളാണോ നിങ്ങൾ? എങ്കിൽ ഹൃദയത്തോട് നിങ്ങളെ ചേർത്തു വയ്ക്കുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി പി ഭാസ്കരൻ രചന നിർവഹിച്ച ഗാനം, സംഗീതം എം കെ അർജുനൻ, പുഴ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് കാട്ടായിക്കോണത്തു നിന്നും രവീന്ദ്രൻ, തങ്കപ്പൻ, മീനാക്ഷി, കാർത്തു എന്നിവർ.

വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്ന പാദങ്ങൾ, മുന്നോട്ടു കുതിക്കുന്ന ജീവിതപാതകൾ. അങ്ങനെയാകുമെങ്കിൽ മനുഷ്യൻ അന്ധകാരം അന്വേഷിക്കുന്നത് എന്തിന്? ജാതിചിന്തകളേക്കാൾ വലിയ ഇരുട്ട് വേറെ ഇല്ല തന്നെ. മതചിന്തകളേക്കാൾ വലിയ മാനക്കേടും വേറെയില്ല തന്നെ. ഒന്നല്ലീ സഹോദരരല്ലീ നമ്മൾ എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. ഒരൊറ്റ ഭൂമി, ഒരൊറ്റ ജനത, അതിനെ വേർതിരിക്കുന്നത് എന്ത് ക്രൂരമാണ്, ഭീകരമാണ്. മനുഷ്യൻ മനുഷ്യനെ വേറിട്ട് കാണുന്നതിനേക്കാൾ മോശമായ കാര്യം വേറെയില്ല തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം പുലയനാർ കോട്ട നിന്നും ജനാർദ്ദനൻ, പ്രഭേന്ദ്രഗുരു, അനിത എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ഒരു വർഷം ഒരു മാസം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനത്തിന് തൂലിക ചലിപ്പിച്ചത് പൂച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

എത്രമേൽ നമ്മൾ പുതിയ ലോകത്തിന്റെ പാതയോരങ്ങളിലൂടെ നടന്നു, എന്തൊക്കെ നമ്മൾ നേടി. പര്യവേഷണങ്ങൾ, അന്വേഷണങ്ങൾ, ഗവേഷണങ്ങൾ, ശാസ്ത്രത്തിന്റെ സൗര തേജസ്സുകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ. എന്നിട്ടും ചിലരെങ്കിലും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പാതാളങ്ങളിൽ വീണുകിടക്കുന്നുണ്ടെങ്കിൽ അവരെയും ശാസ്ത്രലോകത്തിന്റെ ഭൂമികയിലൂടെ നടത്തേണ്ടതുണ്ട്. അതൊരു സാമൂഹിക ബോധമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം ആഘോഷമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ലോകം വെളിച്ചം തേടുമ്പോൾ അതറിയാതെ ചിലരെങ്കിലും മതാന്ധതയിൽ മുങ്ങിക്കിടന്നാൽ അവരെ അതിൽ നിന്നും കരകയറ്റാതിരിക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതിയാണെന്നേ പറയാനാവൂ. അല്ലാത്ത പക്ഷം കാലം ഒരുപാട് കഴിയുമ്പോൾ അവർ അവരെ ഓർത്ത് ലജ്ജിക്കേണ്ടതായി വരില്ലേ? തീർച്ചയായും അതൊരു ലജ്ജാവഹമായ സംഗതി തന്നെയാണ്. ബസ് കിട്ടാതെ നിൽക്കുന്നവരെ ഉപേക്ഷിച്ചു പോവുകയല്ലോ വേണ്ടത്, മറ്റൊരു ബസ്സിലെങ്കിലും അവരെയും കൂട്ടിക്കൊണ്ടു വരികയല്ലേ വേണ്ടത്. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രഘുനാഥ് സേറ്റ്. ആരണ്യകം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചെല്ലങ്കോട് നിന്നും അജി, ലാലി, ലില്ലി എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശാസ്ത്രത്തിന്റെ ജാലകങ്ങൾ തുറന്നു കഴിഞ്ഞു, യുക്തിയുടെ കാറ്റ് വീശി തുടങ്ങി, ചിന്തയുടെ സൂര്യവെളിച്ചം പരന്നു തുടങ്ങി. യക്ഷിയും ഭൂതവും പിശാചും സാത്താനുമൊക്കെ വെറും കെട്ടുകഥകളായി. ആകാശഗ്രഹങ്ങളായ ചൊവ്വയ്ക്ക് വിവാഹം മുടക്കാനോ ശുക്രന് സമ്പത്ത് കൊണ്ടുവരാനോ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇന്ന് മിക്കവാറും പേർക്കറിയാം. ഒരു ക്ഷുദ്രപ്രയോഗം കൊണ്ടും ആരെയും ഒന്നും ചെയ്യാനാവില്ലെന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ചിലരെങ്കിലും ഇപ്പോഴും മുട്ടയും ക്ഷുദ്രവുമായി നടക്കുന്നുവെങ്കിൽ അവരെയും മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരും അല്ലേ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ജോൺസൺ സംഗീതം നിർവഹിച്ച ഗാനം. രചന ഒ എൻ വി. ഇസബെല്ല എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് വെള്ളാഞ്ചിറ നിന്നും വാസുകി. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

മാറുന്ന ലോകം, മാറ്റം കൊണ്ടുവരുന്ന കാലം, അതിനനുസരിച്ച് മനുഷ്യനും മാറിയേ തീരൂ. മനുഷ്യന്റെ മസ്തിഷ്കം ഒഴുക്കുവെള്ളം പോലെയാണ്. അത് കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെയാകരുത്. ഈ പഴയ കാലത്ത് ഇങ്ങനെ സ്തബ്ധമായി നിൽക്കാനാണ് എനിക്കിഷ്ടം എന്ന് ചിന്തിക്കുന്നവർ ഇഷ്ടംപോലെയുണ്ട്. നോക്കൂ, ചോദ്യം ഇതാണ്: പുനരുത്ഥാനമാണോ വേണ്ടത്, നവോത്ഥാനമാണോ വേണ്ടത്? ഒരു പരിധിവരെ പഴയതിലേക്കുള്ള എത്തിച്ചേരലുകളാണ് പുനരുത്ഥാനം. എന്നാൽ പുതിയതുകളിലേക്കുള്ള കുതിപ്പാണ് നവോത്ഥാനം. ഇതിലേതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ സംശയമേതുമില്ലാതെ പറയാനാവില്ലേ നവോത്ഥാനമാണ് വേണ്ടതെന്ന്? അല്ലാത്ത പക്ഷം ഈ ലോകം ഇരുളടഞ്ഞു പോവുകയില്ലേ? പഴയതിൽ തന്നെ തട്ടിത്തടഞ്ഞു നിന്നു പോവില്ലേ? അയിത്തവും അതുപോലുള്ള ദുരാചാരങ്ങളിലും മനുഷ്യർ ബന്ധിതരായി പോവില്ലേ? ചിന്തിച്ചേ തീരൂ. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിലെ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് റസൽപുരത്ത് നിന്നും ആനന്ദൻ, രഘു, ഗിരി, മിനി എന്നിവർ.

നമ്മൾ എന്താണോ കുട്ടികളുടെ തലച്ചോറിൽ പകർന്നു കൊടുക്കുന്നത് അതാണ് അവർ ഉൾക്കൊള്ളുന്നത്. ഒരു കുട്ടിയും ഒരു മതസ്ഥരായും ജനിക്കുന്നില്ല. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. അങ്ങനെ അവരെ ആക്കി തീർക്കുന്നത് മുതിർന്നവരാണ്. മതപുസ്തകങ്ങൾക്ക് പകരം ശാസ്ത്ര പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്തെ അവർക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അവർ അങ്ങനെ ഉൾക്കൊണ്ടു വളരും. അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പിന്നെ എന്തിനാണ് രക്ഷിതാക്കൾ അവരെ കുട്ടിക്കാലം മുതലേ എല്ലാ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്? മതപാഠപുസ്തകങ്ങളെക്കാൾ കുട്ടികൾ ആദ്യം പരിചയിക്കേണ്ടത് ശാസ്ത്രാവബോധം നൽകുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പുതിയ ലോകത്തേക്ക് വാതിൽ തുറക്കാൻ അവയ്ക്കേ കഴിയൂ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കൈതപ്രം രചന നിർവഹിച്ച ഗാനം. സംഗീതം ജോൺസൺ, ഗാനം ആലപിച്ചത് എം ജി ശ്രീകുമാർ. തലയണ മന്ത്രം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളാഞ്ചറ നിന്നും ഗിരികുമാർ, അശോകൻ, മജു, ലീല എന്നിവർ.

ചോദ്യമുന്നയിക്കൽ എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതെന്താ, ഇതെന്താ, ഇതെന്തുകൊണ്ടാ, അതെന്തുകൊണ്ടാ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. ശരിയായ ശാസ്ത്രാവബോധത്തിന് അത് വഴിതെളിക്കും. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കേൾക്കാം മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ. ജി വേണുഗോപാലും സംഘവും ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാമോട്ടുവിള നിന്നും ജോഷി, സിന്ധു, ഭാരതി എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സായി റേഡിയോ 91.2 FM. കരുണ സായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ചലച്ചിത്ര സംവിധായകൻ ഷാജിയൻ കരുണിനെ കുറിച്ച് കേൾക്കാം. 10-ാം ക്ലാസ് പഠനത്തിന് മുൻപേ കണ്ടിട്ടുള്ള സിനിമകൾ വളരെ കുറവ്. ശരിക്കും സിനിമ തലയ്ക്കു പിടിച്ചത് ഡിഗ്രി ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ. അതും നല്ല സിനിമകൾ. എങ്ങനെ അതിലെത്തി എന്നത് ഇപ്പോഴും അജ്ഞാതമായ കാര്യമാണ്. ഏതൊരു ചെറുപ്പത്തെയും പോലെ സാധാരണമായ കച്ചവട സിനിമകളിലേക്ക് കണ്ണും മനസ്സും പതിയാതെ മികച്ച സിനിമകളുടെ തിരശീലകളിലേക്ക് ആസ്വാദനം കൊണ്ടെത്തിച്ചതിന് ആരോടാണ് നന്ദി പറയുക എന്നറിയില്ല. 80-കളിൽ കണ്ടുതീർത്ത സിനിമകൾക്ക് കണക്കില്ല. അതിലിന്നും മനസ്സിന്റെ കണ്ണാടിയിൽ പ്രതിബിംബിച്ചു നിൽക്കുന്നവ എത്രയോ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഓർമ്മയിലെത്തുന്നതിൽ ഒന്ന് പിറവി തന്നെയാണ്. 4 ദേശീയ പുരസ്കാരങ്ങൾ ഒന്നിച്ചു കിട്ടിയ ചിത്രം. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദേശ ബഹുമതികൾ ലഭിച്ച ചിത്രം. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശം. ഷാജിയൻ കരുണിന്റെ സംവിധാനത്തിൽ പിറന്ന അദ്വിതീയമായ മലയാള ചലച്ചിത്രം. ഛായാഗ്രാഹകനിൽ നിന്ന് സംവിധായകനായി മാറിയ അസാമാന്യ പ്രതിഭ. അത്തരത്തിലുള്ളവർക്കു വേണ്ടി നൽകുന്ന ഈസ്റ്റ്മാൻ കൊഡാക് അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ചലച്ചിത്രകാരൻ ഷാജി എൻ കരുൺ. ആദ്യത്തെ ചാർലി ചാപ്ലിൻ പുരസ്കാരം ലഭ്യമായ ചലച്ചിത്രകാരൻ.
1: കാറ്റടിച്ചാകെ
2: പോവാ.

0: ഇവിടെ എത്തുന്നവരെ പെരുമഴയാ.
1: എന്നാലും മഴയത്ത് ബസ് ഓടിച്ചു വന്നേ മഴ ഇല്ലാത്തടത്ത് എത്തുന്നത് ആശ്വാസാണേ.
0: അതെ അതെ ആശ്വാസാണേ.
2: ഹരി ഹരി, കണ്ടില്ലല്ലോ കുട്ടി, രഘു വന്നില്ലേ? ഒരുപക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല, ഇതിലുണ്ടാവുന്ന ഞാനും വിചാരിച്ച്.
1: ഓ വന്നില്ലേ, ഞാൻ ഇവരെ അക്കരെ വിട്ടിട്ട് വരാം. ആരല്ല ആളുണ്ടാവും?
2: രഘു ആ കൂട്ടത്തിലുണ്ടായിരുന്നോ ശങ്കര?
1: ഇല്ല, വന്നിട്ടില്ല.
2: ആ കുട്ടിയും ഒന്നും പറഞ്ഞില്ല. നിക്കൂ ശങ്കര, ഒന്നുകൂടി അവിടെ നോക്കാം.
1: ബസ്സിൽ കണ്ടില്ല എന്നാ കുട്ടി എന്നെ പറഞ്ഞില്ലേ? ഇനി എന്തിനാ കേറൂ, പേടിക്കാനൊന്നുമില്ല. അത് വരാത്തതിന് എന്തെങ്കിലും കാരണം കാണും.
2: അവനെന്ത് കാരണം ഉണ്ടാവാനാ? ഈ വയസ്സൻ പേടിക്കുന്നവനറിയില്ലേ?
1: രേഖ എത്താണ്ടിരിക്കില്ല, നാളെയും മറ്റന്നാളൊക്കെ ബസ്സില്ലേ.
2: താൻ ഇത്തിരി വേഗം തുഴഞ്ഞ എനിക്ക് ആഹരിയെ കണ്ട ഒന്നുകൂടെ ചോദിക്കാം.
1: അവരെ കുറങ്ങാനുള്ള ഓട്ടത്തിലാ. ഇനിയിപ്പോ ആ കുട്ടിയോട് എന്താ ചോദിക്കുക? കാലിൽ ആണിയുടെ അസുഖം കൊണ്ട് നിൽക്കാൻ വയ്യ. വന്നേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നാളെ കാണാം.
2: വന്നിട്ടില്ല, കുറെ നേരം കാത്തു, ആ ഹരി ഒന്നും പറഞ്ഞില്ല.
3: ഹരി വന്നോ? രഘു വരാണ്ടിരിക്കില്ല, അവനറിയില്ലേ നാളത്തെ കാര്യങ്ങളൊക്കെ. അവിടെയൊക്കെ ശരിക്കും നോക്കിയോ?
2: ഈ ഇല്ലാത്ത വെട്ടത്ത് തനിക്ക് കൂടി ചെന്ന് നോക്കണോ? നോക്കാം.
4: കേരള രാഷ്ട്രീയത്തിലും മനുഷ്യ മനസാക്ഷിയിലും ഒരിക്കലും മാഞ്ഞു പോകാത്ത, സദാ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കറുത്ത അധ്യായമെന്നോ സാംസ്കാരിക കേരളത്തിന്റെ മറയ്ക്കാനാകാത്ത നാണക്കേടെന്നോ പറയാവുന്ന ഒരു സംഭവത്തിന്റെ തിരശീല കാഴ്ചയായിരുന്നു പിറവി. മാധവ ചാക്യാർ എന്ന കഥാപാത്രം കണ്ണീരു തോരാത്ത ഒരച്ഛനിലേക്കാണ് മനുഷ്യ മനസാക്ഷിയെ കൊണ്ടുചെന്നെത്തിച്ചത്. അത്രയും ശോകമായിരുന്നു ആ സംഭവമെന്ന് പിൽക്കാല തലമുറ മനസ്സിലാക്കുന്തോറും അക്കാലത്തെ രാഷ്ട്രീയ ഭീമാചാര്യന്മാരുടെ മുഖപടം അഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കും. കുംഭസരിച്ചാൽ പോലും തീരാത്ത പാപകർമ്മങ്ങൾക്ക് അന്നത്തെ ലീഡറെയും അനുയായികളെയും അവർക്ക് വിടപണി ചെയ്ത പോലീസ് ഏമാന്മാരെയും ആവർത്തിച്ചാവർത്തിച്ച് ചരിത്രം കുറ്റവാളികളായി വിധിച്ചുകൊണ്ടേയിരിക്കും. പ്രേംജി എന്ന അനശ്വര നടൻ മാധവ ചാക്യാരുടെ മനോനൊമ്പരങ്ങളെയും മനോവിഷമങ്ങളെയും ആവാഹിച്ചു എന്ന് പറയും വിധം അഭിനയ സമ്പന്നമാക്കി തീർത്തു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം പിറവിയിലൂടെ പ്രേംജിക്ക് ലഭ്യമാവുകയും ചെയ്തു. മലയാള ചലച്ചിത്ര ലോകത്തെ ക്ലാസിക്കുകളിലൊന്നായിരുന്നു പിറവി.
1: ഇത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ, ഇവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലില്ല.
2: ഇവിടുത്തെ പോലീസ് ആ പിടിച്ചുകൊണ്ട് പോയത്?
1: ഏ, അങ്ങനെ പിടിച്ചുകൊണ്ടുപോയൊന്നായിരിക്കില്ല, വല്ലതും അന്വേഷിക്കാൻ വേണ്ടി വിളിപ്പിച്ചതായിരിക്കും. അതിന്റെ റെക്കോർഡൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഇനിയിപ്പോ റെക്കോർഡിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അത് പ്രശ്നമാക്കാനൊന്നുമില്ല, അവൻ എത്തിക്കോളും.
2: ആരാ കൊണ്ടുപോയെന്ന് വെച്ചാ അവര് തിരിച്ചു തരാ. ഞാൻ ഇനി ആരെയെങ്കിലും കാണണോ? വേണമെങ്കിൽ കത്ത് തരാ.
1: ഏ, അവൻ തിരിച്ചെത്തിക്കോളും, ഞാൻ അന്വേഷിക്കാം.
2: നന്നായി വരും, ഈ സന്മനസ്സിന് ദൈവം തരും.
1: കസ്റ്റഡിയിലെടുക്കാനും പെരുമാറാനും ഇവരൊക്കെ തന്നെയാ വിളിച്ചു പറഞ്ഞത്. ഒന്ന് പെരുമാറുമ്പോഴേക്കും കഥ കഴിയും. അതറിഞ്ഞിട്ട് പിന്നെ എന്തിനായി വയസ്സിനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്?
5: നേതാവിനെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരാ.
1: എന്നാ പിന്നെ ഇതൊരു ദക്ഷിണായിട്ട് എടുത്താ പോരെ?
2: അവൻ അവിടെ ഇല്ല കുട്ടി, അവര് വിട്ടയച്ചു കിടക്കണു. അങ്ങനെ ആരും കസ്റ്റഡിയിലൊന്നും എടുത്തിട്ടില്ല.
3: ആരാ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞേ?
2: ഐജി.
3: അയാള് കള്ളം പറഞ്ഞതാണെങ്കിലോ?
2: കള്ളം പറയേ? എന്താ ഇത്? കള്ളം പറയാനാ അവരെ ഇങ്ങനെ വേഷം കെട്ടിച്ചിരുത്തിയിട്ടുള്ളത്?
3: അച്ഛൻ എന്താ അന്വേഷിച്ചത്? രഘുവിനെ അവര് പിടിച്ചോണ്ടായിരുന്നു, അത് സത്യാണ്.
2: അവര് വിട്ടയച്ചു അത്രേ.
3: എന്നിട്ട് അവനെവിടെ? അച്ഛനിത് ആരോട് അന്വേഷിച്ചത്?
2: അവരെന്നോട് കള്ളം പറഞ്ഞു. ദേവകി, രഘുവിന്റെ ആട്ട പിറന്നാളിന് ദേവകിയുടെ അച്ഛന്റെ ഒപ്പം ഇവിടെ വന്ന് അവന്റെ അരയിൽ പൊന്നുന്നൂല് കെട്ടിച്ചില്ലേ ആ തെക്കേ പുഷ്പോത്ത കൃഷ്ണൻ നമ്പീശന്റെ മകൻ, ഓർക്കണുണ്ടോ? അയാളാ മന്ത്രി. അയാളത് എന്റെ കഴുത്തിലാണോ ഈശ്വരാ മുക്കിയത്?
4: ഷാജിയൻ കരുണിന്റെ വാനപ്രസ്ഥം എന്ന ചിത്രം ഒരു ലോക ക്ലാസിക്കാണെന്നതിൽ സംശയമേതുമില്ല. കഥകളി എന്ന രംഗകലയുടെ

ചലച്ചിത്രപരമായ റഫറൻസ് എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന വാനപ്രസ്ഥത്തിന് ക്യാമറ ചലിപ്പിച്ചത് വിശ്വപ്രശസ്തനായ റെനറ്റോ ബെർട്ടോ ആണ്. എന്നാൽ ചിത്രം സാക്ഷാത്കരിക്കപ്പെട്ടത് സന്തോഷ് ശിവനിലൂടെയായിരുന്നു. പാനവിഷൻ സംഗീതത്തിൽ പൂർത്തിയാക്കിയ ആദ്യത്തെ മലയാള ചലച്ചിത്രമായിരുന്നു വാനപ്രസ്ഥം. സംഗീതമൊരുക്കിയത് ഉസ്താദ് സക്കീർ ഹുസൈനും കഥകളി നടനിലെ വ്യക്തിയും അഭിനേതാവും തമ്മിലുള്ള ആത്മസംഘർഷങ്ങൾ തിരശീലയിൽ പകർത്തിയത് മോഹൻലാലാണ്. മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ സ്ഫുടം ചെയ്ത് ആയുഷ്കാല വേഷമായിരുന്നു വാനപ്രസ്ഥത്തിലെ കുഞ്ഞൂട്ടൻ. കുടമാളൂർ കരുണാകരൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, കീഴ്പ്പടം കുമാരൻ നായർ, കലാമണ്ഡലം ഗോപി, ഹരിദാസ് തുടങ്ങി കഥകളിയിലെ ലബ്ധപ്രതിഷ്ഠരിൽ പലരും വാനപ്രസ്ഥത്തെ ലോക ക്ലാസിക് നിലവാരത്തിലെത്തിക്കാൻ കാരണമായി തീർന്നു. മികച്ച ചിത്രത്തിനും നടനും അടക്കം ദേശീയ അവാർഡുകൾ വാനപ്രസ്ഥം വാരിക്കൂട്ടി. മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് അന്നത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വാനപ്രസ്ഥത്തിന് ലഭിച്ചു.

0: ഒരാൾ കാണാൻ വന്നിരിക്കുന്നു.
1: ആരാ?
0: കുഞ്ഞക്കുട്ടനാശ്.
2: ഞങ്ങളോട് പരിഭവിച്ചിട്ട് ഒരു കാര്യവുമില്ല. സമ്മതമില്ലാതെ ആരെ അകത്തേക്ക് വിടാതിരിക്കാനാ ഈ വേഷം തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഞാൻ 16 വർഷമായി, അങ്ങേര് 36 വർഷമായി.
3: ആളറിയാതെ കിടന്ന് വീരപദം ഒഴുക്ക്. കുഞ്ഞുക്കുട്ടാശാനും വന്നിരിക്കുന്നു സുഭദ്രയോട് പറയൂ.
2: പറഞ്ഞു, അങ്ങനെ ആരും വരാനില്ലെന്നാ കാര്യക്കാരൻ പറഞ്ഞത്. മാത്രമല്ല അങ്ങനെ അവരെ ആരും പേരെടുത്ത് വിളിക്കുന്നത് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല.
0: ചെറിയൊരു അവിവേകം ഞങ്ങൾ കാണിച്ചല്ലേ, സാരല്ല, ക്ഷമിക്കുക. അവരിപ്പോഴാടുന്ന പദം തിരുമേ എനിക്ക് പിടികിട്ടിയില്ലല്ലേ. ചുട്ടിയില്ല, വേഷമില്ല, കീടമില്ല. വെറും മനുഷ്യനായി ഇവിടെ വന്നത് കുഞ്ഞുകുട്ടന്റെ ബുദ്ധിയില്ലായ്മ. ഇതവരെ ഏൽപ്പിക്കണം, വേണ്ടെന്ന് പറഞ്ഞാൽ കേറി കളയരുത്, ദഹിപ്പിക്കണം. ഇതെന്റെ എത്രാമത്തെ എഴുത്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എഴുതിയതെല്ലാം എവിടെയോ നിൽക്കുന്ന സുഭദ്രാമയ്ക്ക് കിട്ടുന്നുവോ എന്നും അറിയില്ല. എന്നാലും ഞാൻ എഴുതുന്നു, എഴുതിക്കൊണ്ടേയിരിക്കുന്നു. മാവേലിക്കരയിൽ ഞാനിന്ന് അർജുനനായി ആടി. എന്നെ ഉപേക്ഷിച്ചകന്ന സുഭദ്രാമയും മകനും മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. എന്റെ ചുവടുകൾ ഇഴച്ചുപോയി. ഈ മൗനം അർജുനന്റെ പുത്രനെ സ്വന്തമാക്കിയതിന്റെ അഹങ്കാരമാണോ, അതോ എന്റെ മകന് എന്നെ നിഷേധിക്കുന്നതിന്റെ ആഹ്ലാദമാണോ? അടുത്ത 17-ാം തീയതി ആലുവ കൊട്ടാരത്തിൽ ഞാൻ അർജുനനായി ഉണ്ടാവും.
4: അരവിന്ദന്റെ കാഞ്ചന സീത എന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകനായിട്ടാണ് ഷാജിയൻ കരുൺ ചലച്ചിത്ര ലോകത്തെത്തുന്നത്. കറുപ്പും വെളുപ്പും ഇഴപാകിയ മനുഷ്യജീവിതത്തിന്റെ പ്രഹേളികകൾ കൊണ്ട് വെള്ളിത്തിരയിൽ കവിത രചിച്ച കാഞ്ചന സീത, അതിന്റെ ക്യാമറ കലയ്ക്ക് സംസ്ഥാന പുരസ്കാരം ഷാജിയൻ കരുണിന് ലഭിച്ചു. അരവിന്ദന്റെ തന്നെ തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ എന്നീ ചിത്രങ്ങളിലും ഷാജിയൻ കരുണായിരുന്നു ഛായാഗ്രാഹകൻ. എസ്തപ്പാനിൽ ദേശീയ ബഹുമതി ലഭിച്ചു. മലയാള ചലച്ചിത്രത്തിൽ കാൽപ്പനികതയെ നിറങ്ങൾ കൊണ്ട് വരച്ചിട്ട 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകത്വത്തിനും സംസ്ഥാന പുരസ്കാരം ഷാജിയൻ കരുണിന് ലഭിച്ചു. ഏറ്റവും ഒടുവിൽ 1992 ഹരിഹരന്റെ സർഗം എന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുമ്പോൾ ഷാജിയൻ കരുൺ ലോകപ്രശസ്ത ചലച്ചിത്രകാരനായിരുന്നു എന്നുകൂടി ഓർക്കണം. ജി അരവിന്ദന്റെ തന്നെ പോക്കുവയിൽ, കെ ജി ജോർജിന്റെ രാപ്പാടികളുടെ ഗാഥ, എം ഡിയുടെ മഞ്ഞ്, ഹരിഹരന്റെ പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, ലെനൻ രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യൻ, പത്മരാജന്റെ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ, കൂടെവിടെ തുടങ്ങിയ ചിത്രങ്ങളിലെയൊക്കെ ഛായാഗ്രാഹകൻ ഷാജിയൻ കരുണായിരുന്നു.

ഇന്ത്യയിലാദ്യമായി ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. 1998 ഓഗസ്റ്റിലാണ് സ്ഥാപിതമായത്. അതുമുതൽ 2001 വരെ അക്കാദമി ചെയർമാൻ ഷാജിയൻ കരുൺ. വിട്ടുവീഴ്ചയില്ലാത്ത സിനിമാ ബോധ്യങ്ങളെ മുൻനിർത്തി സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകാൻ കിണഞ്ഞു പരിശ്രമിച്ചതിന്റെ ഫലമാണ് കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേള ലോകത്തെ തന്നെ മികച്ച ചലച്ചിത്രമേളയായി മാറിയത്. ആ കാലം പക്ഷേ ഷാജിയൻ കരുൺ സിനിമകളൊന്നും ചെയ്തില്ല. സിനിമയുടെ നഷ്ടം അക്കാദമിയുടെ നേട്ടമായി എന്ന് തന്നെ പറയാം. ആ സമയത്താണ് സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകളിൽ നിന്ന് ടിക്കറ്റ് നിരക്കിനോടൊപ്പം 1 രൂപ സർവീസ് നികുതി പിരിച്ച് ചലച്ചിത്ര രംഗത്തെ അവശ്യ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുക എന്ന ദൌത്യം ആരംഭിച്ചത്. അക്കാദമി ചലച്ചിത്രമേള ആരംഭിക്കുമ്പോൾ അന്ന് അതിന്റെ പൊരുൾ സർക്കാർ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്നവരിൽ പലർക്കും മനസ്സിലായില്ല. എന്നാൽ ഇന്ന് മേള എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ പ്രണമിച്ചു പോകേണ്ടത് ഷാജി എൻ കരുണെന്ന ക്രാന്തദർശിയെ തന്നെയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: പിറവിക്ക് ശേഷം ഷാജിയൻ കരുണിൽ നിന്ന് പിറന്ന ചിത്രമായിരുന്നു സ്വം. അച്ഛൻ നഷ്ടമാവുന്ന പുത്രന്റെയും ഭർത്താവും മകനും നഷ്ടമാവുന്ന ഒരമ്മയുടെയും ധർമ്മസങ്കടങ്ങൾ തിരശീലയിൽ അനുകമ്പാപൂർവം വരച്ചിടാൻ ഷാജിയൻ കരുണിന് കഴിഞ്ഞു. ഡെസ്റ്റിനി എന്ന ആംഗലേയത്തിലേക്ക് പരിഭാഷപ്പെടുത്താവുന്ന ചിത്രം. ഭരത് ഗോപി, കലാമണ്ഡലം ഹരിദാസ്, പ്രസീത, മുല്ലനേഴി, ശരത്, വെൺമണി വിഷ്ണു എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഒരു കഥ ഈ ചിത്രത്തിലില്ല. അന്നപൂർണ എന്ന ഭാര്യ ചായക്കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ അന്നപൂർണ പെടാപ്പാടുപെടുന്നു. മകൻ കണ്ണൻ വിദ്യാഭ്യാസം തുടരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. സൈനിക റിക്രൂട്ട്മെന്റ് ക്യാമ്പിലേക്ക് മകനെ അയക്കാൻ വലിയ തുക അന്നപൂർണ ചെലവാക്കുന്നു. എന്നാൽ ക്യാമ്പിലെ തിക്കിലും തിരക്കിലും പെട്ട് കണ്ണൻ കൊല്ലപ്പെടുന്നു. ഇതൊന്നും മകൾ അറിയുന്നില്ല. അവൾ അമ്മയെയും സഹോദരനെയും കാത്തിരിക്കുന്നു. അമ്മ ആംബുലൻസിൽ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ ത്രെഡിലാണ് ജീവിതത്തെ തിരശീലയിൽ ഷാജിയൻ കരുൺ പകർത്തിയിടുന്നത്. എന്നാൽ പിറവിയിലാകട്ടെ അനവത്യ ദുഃഖത്തിൽ വെന്തുവെണ്ണീരാകുന്ന ഒരച്ഛനെയും അമ്മയെയും സഹോദരിയെയുമാണ് തിരശീലയിൽ നമ്മൾ കാണുന്നത്.
2: Swaham is my second film after Piravi. It took almost 5 years for me to make this film after Piravi in 94. You see, it's a film about sadness. I wanted to say something to the public, to the people to whom I love around me. And I wanted to take a subject which that deals with the common people and the common person's emotional levels. I thought, that's my subject. That's one reason I waited and observed, and then I found Swaham deals with an emotional quality of a sadness.
3: Can you tell us a story in a nutshell?
2: It's about a family that goes into a kind of a disintegration after the death of the father. Mother starts struggles to feed their children, to feed their own livelihoods, or rather find their own way out, how to survive. And then finally she lands up in a stage, no one to help her out, and probably see, suddenly she sees the world is a kind of, something like that, not very close with what she thought earlier. She start disintegrating in that vacuum, and finally you feel that no one to help her for the helplessness that she recovered from somebody else.
3: How do you compare Piravi and Swaham?
2: No, I don't want to, too, because Piravi is a different thing. It is, you know, it is a film about someone waiting. A quality of a human quality is, you know, just wait for someone else. This is precisely a human quality. Here, in these cases, you do something, and then you realize where you lost it. So it's a two different atmosphere, a two different emotional level, two different concept of thinking also. So it starts apart from one to another.
1: ഇതര ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേണമെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഷാജിയൻ കരുൺ ചിത്രമായിരുന്നു കുട്ടിശ്രാങ്ക്. കമാലിനി മുഖർജിയായിരുന്നു കേന്ദ്ര കഥാപാത്രം. വിവിധ കാലാവസ്ഥകളിൽ ജീവിതത്തിന്റെ കാലപ്പകർച്ചകൾ ആവിഷ്കരിച്ച ആഖ്യാന ശൈലിയായിരുന്നു കുട്ടിശ്രാങ്കിന്റേത്. പി എഫ് മാത്യൂസും ഹരികൃഷ്ണനും ചേർന്നായിരുന്നു കുട്ടിശ്രാങ്കിന്റെ തിരക്കഥ രചിച്ചത്. കുട്ടനാട്ടിലെ ഒരു ബോട്ടുകാരൻ അയാൾ ബന്ധപ്പെട്ട മൂന്ന് സ്ത്രീകളിലൂടെ മൂന്ന് കാലഘട്ടങ്ങളിലൂടെ മൂന്ന് കഥകൾ പറഞ്ഞ ചലച്ചിത്രമായിരുന്നു അത്. ശ്രീലങ്ക മുതൽ കുട്ടനാട് വരെയുള്ള നീണ്ട കഥാപശ്ചാത്തലം, ചവിട്ടുനാടകത്തിന്റെ കലാപ്രപഞ്ചം, അഞ്ജലി ശുക്ല ആയിരുന്നു ഛായാഗ്രഹണം. ഐസക് തോമസ് കൊട്ടുകാപ്പള്ളിയുടെ സംഗീതം, കമാലിനി മുഖർജി, പത്മപ്രിയ എന്നിവരെ കൂടാതെ മമ്മൂട്ടിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു കുട്ടിശ്രാങ്ക്. മികച്ച ചിത്രം, തിരക്കഥ, ഛായാഗ്രഹണം, വേഷസംവിധാനം, ചിത്രസന്നിവേശം എന്നിവയ്ക്കുള്ള ബഹുമതികൾ ചിത്രം നേടി. മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ബഹുമതിയും കുട്ടിശ്രാങ്ക് നേടി. ചിത്രം ഘടനാപരമായി നാല് വ്യത്യസ്ത പശ്ചാത്തലങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ മൂന്നെണ്ണം യഥാക്രമം വടക്കൻ, മധ്യ, തെക്കൻ കേരളത്തിലാണ് നടക്കുന്നത്. നാലാമത്തേത് ഒരു പോലീസ് സ്റ്റേഷനിലെ ഹൈപ്പർ ലിങ്ക് സെറ്റാണ്. പെമന്ന എന്ന കന്യാസ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കമാലിനി മുഖർജിയാണ്. അവർക്ക് കഥയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊച്ചിയാണ്. സീസൺ മൺസൂണും വ്യക്തമാക്കാത്ത കാലഘട്ടമാണ് അവരുടേത്. പത്മപ്രിയ അവതരിപ്പിക്കുന്ന രേവമ്മ എന്ന കഥാപാത്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മലബാറാണ്. സീസൺ വേനൽക്കാലവും 1950 ആ കഥാപാത്രത്തിന്റെ കാലഘട്ടം. മീനാകുമാരി അവതരിപ്പിക്കുന്ന കാളി എന്ന കഥാപാത്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തിരുവിതാംകൂറാണ്. സീസൺ ശീതകാലം. കാലഘട്ടം 1950 മധ്യം. ഇങ്ങനെ സങ്കീർണമായ കാലഗണനയും കഥാപാത്ര സൃഷ്ടിയുമുള്ള കുട്ടിശ്രാങ്ക് എന്ന ചലച്ചിത്രം സംവിധാന മികവുകൊണ്ട് എത്രത്തോളം പ്രേക്ഷക പ്രീതി നേടിയിരിക്കുന്നു

2014ലാണ് സ്വപാനം എന്ന ചിത്രം പുറത്തുവരുന്നത്. ഷാജിയൻ കരുൺ എന്ന അദ്വിതീയ ചലച്ചിത്രകാരന് വ്യാകരണ പിശക് പറ്റിയ ചിത്രം എന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ദ ഓയിഡിംഗ് സോൾ എന്ന ആംഗലീകരിക്കാവുന്ന ചിത്രം. ഹരികൃഷ്ണനും സജീവ് പാഴൂരും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. സജി നായരുടെ ഛായാഗ്രഹണം, ശ്രീവത്സൻ ജെമേനോന്റെ സംഗീതം, ഓരോ 3D ശബ്ദത്തോടെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. കോലാഹല ജീവിതം സ്വന്തമായുള്ള ചെണ്ടവാതകൻ ഉണ്ണിയും സ്വസ്ഥ ജീവിതം സ്വന്തമായുള്ള മോഹിനിയാട്ട കലാകാരി നളിനിയും തമ്മിലുള്ള പ്രണയമാണ് ചലച്ചിത്രത്തിലെ പ്രഥമ പ്രമേയം. എന്നാലാകട്ടെ, ബാല്യകൌമാരങ്ങളിൽ അനുഭവിക്കേണ്ടി വന്ന അന്തസംഘാതങ്ങൾ, ഉണ്ണിയിലുണ്ടാക്കുന്ന അസ്വസ്ഥ കോലാഹലങ്ങൾ, പ്രണയത്തിനോ രതിക്കോ ആ അസ്വസ്ഥതകളെ അടക്കാനാവുന്നില്ല. മാനസികമായ ആ സന്തുലിതാവസ്ഥ ഉണ്ണിയെ അനിവാര്യമായ ഇരുണ്ട അന്ത്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. കാദംബരിയാണ് നളിനിയുടെ വേഷം ചെയ്തത്. നാരായണൻ നമ്പൂതിരിയായി സിദ്ദിഖും, തുപ്പൻ നമ്പൂതിരിയായി വിനീതും രംഗത്തെത്തി. ഉണ്ണിയായി വന്നത് ജയറാമായിരുന്നു. ആ കാസ്റ്റിംഗിൽ വന്ന പിഴവാണോ എന്തോ, സ്വപാനം ഷാജിയൻ കരുണിന്റെ വൈയാകരണ വൈദഗ്ധ്യത്തിലൊതുങ്ങിയില്ല. വാനപ്രസ്ഥത്തിന്റെ അന്തർധാരയിൽ നിന്ന് സ്വപാനത്തിന് സ്വതന്ത്രമാകാൻ കഴിഞ്ഞില്ലെന്നതും അതിന്റെ പോരായ്മയായി. വെറും ഉപരിപ്ലവുമായി പോയി ജീവിത സംഘർഷങ്ങൾ. എന്നാലാകട്ടെ, ഡി യുവരാജന് മികച്ച ശബ്ദലേഖകനുള്ള ദേശീയ ബഹുമതി ഈ ചിത്രം നേടിക്കൊടുത്തു. സിദ്ദിഖ് എന്ന അദ്വിതീയ അഭിനേതാവിന്റെ നടനകാലങ്ങളിൽ ഇത്രയും ഗംഭീരമായൊരു വേഷം ഇനിയുള്ള കാലവും അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അത്രയേറെ അവിസ്മരണീയമായി നാരായണൻ നമ്പൂതിരിയായി സിദ്ദിഖ് പകർന്നാടി.

0: അരനൂറ്റാണ്ടോളം നീണ്ടുനിന്ന സംഗീത സബരിയ 2018 ഏറ്റവും ഒടുവിലെത്തിയ ചിത്രം. ടി ഡി രാമകൃഷ്ണന്റെ രചന. എസ്തർ അനിൽ, ഷെയ്ൻ നഗം, ഇന്ദ്രൻസ്, കനി കുസൃതി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം 49-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രമായിരുന്നു. എം ജി രാധാകൃഷ്ണനായിരുന്നു ഓള് എന്ന ചലച്ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ പുരസ്കാരം ഇതിലൂടെ എം ജെ രാധാകൃഷ്ണന് ലഭിച്ചു. അർഹിക്കുന്ന ഒരു സ്വീകരണം ചിത്രത്തിന് ലഭിച്ചില്ല. ആത്മാവില്ലാത്ത സംഭാഷണങ്ങൾ, ദുർബലമായ എഴുത്തുകൾ എന്നിവ ചലച്ചിത്രത്തെ താഴേക്ക് വലിക്കുന്നു. എങ്കിലും ഷാജിയൻ കരുണെന്ന സംവിധായകന്റെ ഏറ്റവും ദൃശ്യത്തികവാർന്ന ചലച്ചിത്രമായി ഓളിനെ പരിഗണിക്കാം. പ്രാദേശിക മിത്തും കലാകാരന്റെ ആത്മസംഘർഷവും ഓളിൽ ഇഴചേർന്ന് കിടക്കുന്നു. എന്താണ് യഥാർത്ഥ കലയെന്നും എന്താണ് കലാകാരന്റെ പ്രചോദനം എന്നും നിർവചിക്കാൻ ചലച്ചിത്രം ശ്രമിക്കുന്നു. ചലച്ചിത്രങ്ങളെ കൂടാതെ ഹ്രസ്വചിത്രങ്ങളും ഷാജിയൻ കരുണിന്റേതായിട്ടുണ്ട്. അരവിന്ദൻ എന്ന ഡോക്യുമെന്ററി ഏറെ ശ്രദ്ധേയമായിരുന്നു. വൈൽഡ് ലൈഫ് ഓഫ് കേരള, കേരള കാർണിവൽ, ഭാവം എന്നീ ഹ്രസ്വചിത്രങ്ങൾക്ക് പുറമെ നിഷാദ് എന്ന ചിത്രം ഹിന്ദിയിൽ ഷാജിയൻ കരുൺ സംവിധാനം ചെയ്തു. ചുറ്റും നടക്കുന്നത് കാണുമ്പോഴുള്ള അസ്വസ്ഥതകളായിരുന്നു ഷാജിയൻ കരുണിന്റെ ജീവിതം. പക്ഷേ ഇത്തരം വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അദ്ദേഹം സ്വീകരിച്ച മാനദണ്ഡമാകട്ടെ മൗനമായിരുന്നു. ഗഹനമായ ആ മൗനമാണ് ചലച്ചിത്രങ്ങളായി രൂപപ്പെട്ടു വന്നത്. ചിലർ വിട പറയുമ്പോൾ അവരുണ്ടായിരുന്നെങ്കിൽ എന്നൊരു ശൂന്യത തോന്നും. അങ്ങനെയൊരു ഇല്ലായ്മയാണ് ഷാജിയൻ കരുൺ വിട പറഞ്ഞപ്പോൾ മലയാള ചലച്ചിത്ര ലോകം അനുഭവിച്ചത്. സർഗാത്മകമായ ഒരു ബ്ലാക്ക് ഹോൾ. അതവിടെ ഇല്ല. എന്നാലാകട്ടെ, അതിന്റെ പ്രകാശം അവസാനിക്കുന്നുമില്ല.
1: നീ എന്തിനാ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നേ? അവിടെ കിടന്ന് വെള്ളം കൂട്ടാനാ?
2: എന്റെ ലീലേച്ചി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോഴത്തെ പ്രശസ്തരായ ചിത്രാരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ കേറി വന്നത്.
3: നിങ്ങൾ രണ്ടാളും കൂടെ എന്നിട്ട് ഇങ്ങനെ ആക്കാണ്ട് എന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ട്?
1: എന്താ അതെന്താ യഥാർത്ഥ പ്രശ്നം?
3: മോഡല്.
4: മോഡലാ?
3: അതന്നെ. ഈ രവി വർമ്മ പോലുള്ള വലിയ വലിയ പെയിന്റേഴ്സിനൊക്കെ നല്ല സുന്ദരികളായ മോഡലുകൾ ഉണ്ടായിരുന്നു. ഓര് വരയ്ക്കുമ്പോ മോഡൽ മുന്നിലിരിക്കും. ഓര് നോക്കിട്ടാ വരാ. അതല്ലേ ആ പെയിന്റിങ്സിനൊക്കെ ഇത്ര ചന്ത. ഇവിടെ എനിക്കാരാ രൂഹം വെച്ചിട്ടുള്ള വരയല്ലോ. അതൊന്നും ശരിയാവാത്ത.
5: ഇതാന്ന് തിരുമലത്തേവരുടെ അമ്പലം. തിരുമലത്തേവരെന്ന് പറഞ്ഞ ഹനുമാൻ സ്വാമി. മൂപ്പര് പുറത്താകാവല്. അകത്ത് പ്രതിഷ്ഠ സീതാദേവിയാ. ദേവി ശ്രീരാമനെ ധ്യാനിച്ച് തപസ് ചെയ്യുവാന്ന സങ്കല്പം. ദമ്പതികളും ദമ്പതികളാവാൻ ആഗ്രഹിക്കുന്നവരും ആമ്പൽപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാന്ന വിശ്വാസം. മാസത്തില് രണ്ടു ദിവസമേ തുറക്കൂ, ഏകാദശി ദിവസം. ഈ അമ്പലത്തിന് ആയിരക്കണക്കിന് ഒരത്തെ പഴക്കമുണ്ട്. മണിക്കും ഈ മണിയുടെ ശബ്ദം കേൾക്കുന്നതേ പുണ്യാന്നാ പറയാ.
1: നല്ല മണം. അയ്യോ മാനസി, തൊടല്ലേ?
5: ഈ തുരുത്തിലാകെ ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ. തിരുമല പണിക്കന്മാരെന്നാ പറയാ.
1: എന്തേ കാണിക്കുന്നേ? ഏ,
5: ലങ്കയിൽ വെച്ച് സീതാദേവി കൂടി ചില ബാധകൾ ഒഴിപ്പിച്ചു കൊടുത്തത് ഞങ്ങളുടെ പൂർവികരാ. അച്ഛനാ ഈ അമ്പലത്തിന്റെ ഇപ്പൊ സൂക്ഷിപ്പ്. മുത്തശ്ശി, ഒരു കാര്യം ചോദിച്ചോട്ടെ. വെളുത്ത വാവിന് മാത്രം വരുന്ന വെളുത്ത സ്വർണ്ണ ചിലുള്ള പക്ഷിയെ കണ്ടാ?
6: എടവപ്പാടിക്ക് മുമ്പുള്ള വാവിനെ അത് വെരുകൂട്ടി. മീൻ വെള്ളത്തിലേക്ക് ഊടിയിട്ട് പോണ പോലെ. സത്യത്തിന്റെ നിറം അറിയുന്നവനെ അതിനെ കാണാൻ പറ്റൂ.
7: ഇന്നലെ രാത്രി എന്തായിരുന്നു ഒരു ബഹളം! കായരിയുന്ന ഒരു പെണ്ണിന്റെ നിർദാണ്ടുള്ള കരച്ചില്. ഉറക്കെ പുറത്തു പോയി നോക്കിയപ്പം ആകാശം മുട്ട നിൽക്കുക. ഓള് കണ്ണും തുറിച്ച്
3: അച്ഛൻ വല്ല സ്വപ്നം കണ്ടായിരിക്കും.
7: ഓടാ, സത്യം ഓളെ ഞാൻ കണ്ടു.
8: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ ചെറിയ ഇടപെടലുകൾ എത്രത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് ജോൺ ഗോട്ട്മാൻ എന്ന മനഃശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ച ബിഡ് ഫോർ കണക്ഷൻ എന്ന തത്വം വളരെ പ്രസക്തമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ചെറിയ ചിത്രവുമായോ അല്ലെങ്കിൽ വഴിയിൽ നിന്ന് കിട്ടിയ കൗതുകമുള്ള ഒരു കല്ലുമായോ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നത് നിത്യവുമുള്ള കാഴ്ചയാണ്. തിരക്കേറിയ ജോലികൾക്കിടയിൽ ഇതൊരു ചെറിയ തടസ്സമായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു കല്ലല്ല, മറിച്ച് തന്റെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ എന്നാണ്. പുറമേ നോക്കുമ്പോ ഒരു ചിത്രത്തിനെ കുറിച്ചുള്ള സംസാരമായി തോന്നുമെങ്കിലും ആ കുഞ്ഞിന്റെ ഉള്ളിൽ നടക്കുന്നത് വൈകാരികമായ ഒരു വലിയ ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ബിറ്റ് ഫോർ കണക്ഷൻ എന്ന് വിളിക്കുന്നു. തന്റെ സന്തോഷത്തിലും അത്ഭുതത്തിലും പങ്കുചേരാൻ കുഞ്ഞ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ആ കുഞ്ഞിന്റെ വ്യക്തിത്വ വികാസത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. നിങ്ങൾ നൽകുന്ന ഓരോ ചെറിയ പരിഗണനയും കുഞ്ഞിന്റെ ഉപബോധ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുന്നു: എന്റെ വാക്കുകൾക്ക് വിലയുണ്ട്, എന്റെ ചിന്തകൾ എന്റെ മാതാപിതാക്കൾക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ തോന്നലാണ് പിൽക്കാലത്ത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനമായി മാറുന്നത്. നൂറുകണക്കിന് തവണ ആവർത്തിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ചെറിയ നിമിഷങ്ങളാണ് ഭാവിയിൽ വലിയൊരു വിശ്വാസത്തിന്റെ പാലം പണിയുന്നത്. കുഞ്ഞിലെ ഇത്തരം കൊച്ചു കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ അവർ വളർന്നു വലുതാകുമ്പോൾ

ജീവിതത്തിന്റെ ഗുണനിലവാരമാണ് പ്രധാനം. ജോലിയിലായിരിക്കുമ്പോൾ പോലും കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ ഞാനിത് കണ്ടു, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. നീ എനിക്കൊരു ശല്യമല്ല, നിന്റെ സാന്നിധ്യം ഞാൻ ആസ്വദിക്കുന്നു എന്ന ആ സന്ദേശം കുഞ്ഞിന് നൽകുന്ന സുരക്ഷിത ബോധം ചെറുതല്ല. നേരെ മറിച്ച് ഗൗരവമില്ലാതെ അവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുകയോ ചെയ്യുന്നത് കുഞ്ഞിന്റെ ആത്മവിശ്വാസത്തെ മുറിപ്പെടുത്തും. പിന്നീട് നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്ന് അവർ സ്വയം പിൻവാങ്ങാൻ തുടങ്ങും. നഷ്ടപ്പെട്ട ഈ വിശ്വാസം വീണ്ടെടുക്കാൻ പിന്നീട് വർഷങ്ങളോളം പരിശ്രമിക്കേണ്ടി വന്നേക്കാം. കുട്ടിക്കാലം എന്നത് ഇത്തരം കൊച്ചു ക്ഷണങ്ങളാൽ നിറഞ്ഞതാണ്. അവ പെട്ടെന്ന് കടന്നുപോകും. ഒരു വണ്ടിനെ കാണിച്ചു തരുന്നതിലോ ഒരു പാട്ടു പാടുന്നതിലോ അല്ല കാര്യം, മറിച്ച് അവർ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നതിലാണ്.

കുട്ടികളുടെ വൈകാരിക ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് മികച്ച രീതിയിൽ വികാരങ്ങളെ നിയന്ത്രിക്കാനും സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കാനും കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അവർക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാനും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും എളുപ്പമാകും. ഓരോ ചെറിയ ഇടപെടലും അവരുടെ തലച്ചോറിലെ സുരക്ഷിതത്വത്തിന്റെയും സ്നേഹത്തിന്റെയും നാഡീപാതകളെ ബലപ്പെടുത്തുന്നു. സ്നേഹപൂർണമായ ഒരന്തരീക്ഷം കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തെ പോലും പോസിറ്റീവായി ബാധിക്കുന്നുണ്ട്. മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയം തന്നെയാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്കും അവരോടൊപ്പം വീണ്ടും കുട്ടികളാകാൻ സാധിക്കും. ഓരോ കുഞ്ഞും സ്നേഹിക്കപ്പെടാൻ മാത്രമല്ല ബഹുമാനിക്കപ്പെടാനും അർഹരാണ്. അവരുടെ കുഞ്ഞു ചിന്തകളെ നാം ബഹുമാനിക്കുമ്പോൾ അവർ സ്വയം ബഹുമാനിക്കാൻ പഠിക്കുന്നു. ഈ ആത്മാഭിമാനമാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നത്. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഫോൺ മാറ്റിവെച്ച് അവർക്ക് ഒരു 30 സെക്കൻഡ് നൽകാം. ആ 30 സെക്കൻഡ് അവരുടെ ജീവിതകാലം മുഴുവൻ പ്രകാശിക്കുന്ന ഒരു ഓർമ്മയായി മാറും. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു നാളേക്ക് വേണ്ടി അവരെ നമുക്ക് സജ്ജരാക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നും മനോഹരമായിരിക്കണം. അവിടെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും നിറങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് നൽകുന്ന കരുത്ത് വലുതാണ്. ഈ ലോകത്ത് അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരിടമാകണം നിങ്ങളുടെ ഹൃദയം.

ജോൺ ഗോട്ട്മാന്റെ ബിറ്റ് ഫോർ കണക്ഷൻ എന്ന ഈ തത്വത്തെ അടിസ്ഥാനമാക്കി നിരൂപണം ചെയ്യാവുന്ന ലോകോത്തര കൃതിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിത. വിശകലനം ചെയ്യുമ്പോൾ അതീവ ഹൃദയസ്പർശിയായ ചില സൈദ്ധാന്തികതകൾ സാധ്യമായ കവിത. ഒരു കുഞ്ഞിന്റെ വൈകാരികമായ ക്ഷണം നിരസിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ആഘാതവും അത് പിൽക്കാലത്ത് രക്ഷിതാവിനുണ്ടാക്കുന്ന തീരാ ദുഃഖവും ഈ കവിതയിൽ നിഴലിക്കുന്നു. കവിതയുടെ തുടക്കത്തിൽ മകൻ അമ്മയുടെ അടുത്തേക്ക് വരുന്നത് പൂത്തു നിൽക്കുന്ന മാഞ്ചുവട്ടിൽ നിന്നാണ്. അവൻ ഒരു പൂങ്കുല പറിച്ചെടുത്ത് അമ്മയുടെ അടുത്തേക്ക് വരുന്നത് ഒരു ബിറ്റ് ഫോർ കണക്ഷനാണ്. തന്റെ കൗതുകത്തിലും ലോകത്തെക്കുറിച്ചുള്ള വിസ്മയത്തിലും അമ്മയെ കൂടി പങ്കുചേർക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അങ്കണമുറ്റത്തെ മാവിൻ കൊമ്പിലെ പൂങ്കുല അവനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിലെ ഒരു മഹാപ്രതിഭാസമാണ്. അത് കണ്ട് ആവേശം പൂണ്ട് അമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് ആ കുഞ്ഞാഗ്രഹിച്ചത്. എന്നാൽ തിരക്കേറിയ ജോലിക്കിടയിലോ അല്ലെങ്കിൽ മാമ്പൂ ഇറുത്തതിന്റെ വേവലാതിയിലോ അമ്മ ആ കുഞ്ഞിന്റെ ക്ഷണത്തെ പരുഷമായാണ് നേരിടുന്നത്. ഗോട്ട്മാന്റെ സിദ്ധാന്തപ്രകാരം ഒരു ബിഡ് വരുമ്പോൾ ഒന്നുകിൽ അതിലേക്ക് തിരിയുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്യാം. ഇവിടെ അമ്മ കുഞ്ഞിനെ ശകാരിക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. പൂങ്കുല ഇറുത്തുകൊണ്ട് പൂത്തിരി കത്തിച്ചപ്പോൾ ആഹ്ലാദിച്ചാണ് അവൻ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. പൂങ്കുല നുള്ളുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് ശകാരിച്ചുകൊണ്ടാണ് അമ്മ ആ ആഹ്ലാദത്തെ എതിരേൽക്കുന്നത്. അത് ആ കുഞ്ഞിന്റെ വൈകാരിക ലോകത്തെ മുഴുവൻ തകർത്തു കളയുന്നു. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാക്കണ്ണ് കണ്ണുനീർ തടാകമായി എന്ന് വൈലോപ്പിള്ളി എഴുതുന്നു. ഉള്ളിലെ വൈകാരിക ലോകത്തിന്റെ തകർച്ചയെ ഇതിനപ്പുറം എങ്ങനെയാണ് വിവരിക്കാനാവുന്നത്? താൻ കൊണ്ടുവന്ന കൗതുകത്തിനോ തന്റെ ആവേശത്തിനോ ആഹ്ലാദത്തിനോ യാതൊരു വിലയുമില്ലെന്നും അമ്മയ്ക്ക് പ്രാധാന്യം ആ പൂങ്കുലയ്ക്കാണെന്നും കുഞ്ഞ് തിരിച്ചറിയുന്നു. അമ്മ തന്റെ ബിഡ് നിരസിച്ചപ്പോൾ കുഞ്ഞു കാണിക്കുന്ന പ്രതികരണം ശ്രദ്ധേയമാണ്. അവൻ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാമ്പെഴുന്ന ആ മലർക്കുല ദൂരെ എറിഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് പോകുന്നു. അവൻ പിന്മാറുന്നത് തന്റെ ആത്മാഭിമാനം മുറിപ്പെട്ടതുകൊണ്ടാണ്. എന്തായാലും പൂങ്കുല ഒടിച്ചു, അതവന്റെ സന്തോഷമായിരുന്നു. ഇനി ഒടിക്കരുതെന്ന് സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്ന് അമ്മ കരുതുകയും കുറച്ചു നിമിഷം അതിലേക്ക് ശ്രദ്ധ നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ കുഞ്ഞിന്റെ വൈകാരിക സുരക്ഷ അവിടെ ഉറപ്പിക്കപ്പെടുമായിരുന്നു. മാമ്പഴം കനിഞ്ഞു നിൽക്കുമ്പോൾ അതനുഭവിക്കാൻ കുഞ്ഞില്ലാതെ വരുമ്പോഴാണ് അമ്മ തന്റെ തെറ്റ് തിരിച്ചറിയുന്നത്. ഗോട്ട്മാൻ പറയുന്നത് പോലെ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ പിന്നീട് വർഷങ്ങളോളം പരിശ്രമിക്കേണ്ടി വരും. എന്നാൽ ഈ കവിതയിൽ ആ തിരുത്തലിന് അവസരമില്ലാത്ത വിധം മരണം ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവായ്ക്കുണ്ണുവാൻ വേണ്ടി വന്നതാണ് ഈ മാമ്പഴം വാസ്തവമറിയാതെ എന്ന് അമ്മ വിലപിക്കുന്നുണ്ട്. ഒരു നിമിഷത്തെ അവഗണന എത്രത്തോളം വലിയ ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത് എന്ന് അവർക്ക് വ്യക്തമാകുന്നു. ആ തിരിച്ചറിവ് വൈലോപ്പിള്ളി ആലോകതലത്തിലുള്ള അമ്മമാർക്ക് വേണ്ടി കാവ്യ ഔഷധമായി പകരുകയും ചെയ്യുന്നു. താൻ നൽകുന്ന ഓരോ ചെറിയ പരിഗണനയും കുഞ്ഞിന് എത്രത്തോളം പ്രധാനമാണ് എന്ന് തിരിച്ചറിയാൻ ഒരമ്മയും വൈകിപ്പോകരുതെന്ന് വൈലോപ്പിള്ളി കാവ്യാത്മകമായി അനുശാസിക്കുന്നു. വൈലോപ്പിള്ളിയുടെ മാമ്പഴം കേവലമൊരു മരണവാർത്തയോ വിലാപകാവ്യമോ അല്ല, മറിച്ച് കുഞ്ഞുങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു പാഠമാണ്. കുഞ്ഞു കൊണ്ടുവരുന്ന ചെറിയ ചിത്രത്തിനോ കല്ലിനോ നാം നൽകുന്ന കുറച്ച് നിമിഷം കവിതയിലെ അമ്മ അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു വലിയ നഷ്ടബോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും. സ്നേഹവും ബഹുമാനവും സമന്വയിക്കുന്ന ഒരിടമായി നമ്മുടെ വീട് മാറണം എന്ന സന്ദേശം ഈ കവിതയും ഗോട്ട്മാന്റെ സിദ്ധാന്തവും ഒരേപോലെ അടിവരയിടുന്നു. നേരം ഒരുപാടായി.
അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവെച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് വിധി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിലുൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. CMRL എക്സാലോജി സാമ്പത്തിക ഇടപാട് കേസിലാണ് റെയ്ഡ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലും അടക്കമാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻ മന്ത്രിയും ബേപ്പൂർ MLA യുമായ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED പരിശോധന നടക്കുകയാണ്. ED റെയ്ഡിൽ CPIM പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെയുള്ള ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്നും ED പോലീസ് സഹായം തേടിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അറിയില്ല. നമ്മളെ ആരും അറിയിച്ചിട്ടുമില്ല. പോലീസ് സഹായം തേടിയിട്ടുമില്ല. അപ്പൊ നമുക്കതിനെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയാത്ത കാര്യമാണ്. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്.
0: അതേസമയം ED റെയ്ഡ് CPIM ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇത് സമൂഹം തിരിച്ചറിയുമെന്നും CPIM നേതാക്കൾ പ്രതികരിച്ചു. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമെന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
2: കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ SIR പിണറായിക്കും എതിരായിട്ടുള്ള വളരെ ഹീനമായ ഒരു ആക്രമണമായിട്ടാണ് ഈ ED റെയ്ഡിനെ കാണേണ്ടത്. അന്വേഷണത്തോട് സഹകരിക്കുന്ന വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിലെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 13. ലാത്തൂരിലെ ഡോക്ടർ മനോജ് ഷിരൂരെ, പൂനെയിലെ അഭാംഗ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകൻ തേജസ് ഹർഷദ് കുമാർ ഷാ എന്നിവരാണ് പുതിയതായി അറസ്റ്റിലായത്. ഈ ചലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സാപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷികം ഇന്ന്. 1964 May 27 പണ്ഡിറ്റ് നെഹ്റു അന്തരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പണ്ഡിറ്റ് നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡൽഹിയിലെ ശാന്തിവനിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ത്യാഗസ്മരണകളുമായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളും ഒത്തുകൂടും. പ്രതികൂല കാലാവസ്ഥ കാരണം കോഴിക്കോട് ബീച്ചിലെ സംയുക്ത ഈദ്ഗാഹ് ഇത്തവണയില്ല. പാളയം മുഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. നഗരഹൃദയമായ മിഠായി തെരുവിലും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചെരുപ്പുകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് നഗരത്തിലെത്തുന്നത്.
0: ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിലെ സാത്താന്റെ പ്രതീകമായ ജമ്രകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജമ്രയായ ജമ്രത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇറാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രമണിയും. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ഒരു റിപ്പോർട്ട്.
5: ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായി അധികൃതർ അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ആവശ്യമായ എല്ലാ പൊതുജനാരോഗ്യ നടപടികളും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും രാജ്യത്ത് കർശനമായ പരിശോധനയും നിരീക്ഷണവും തുടരുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാക്കേണ്ടതില്ലെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ജയിക്കുന്നവർ 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. IPL 1-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുഖ്യ വിനോദസഞ്ചാര കേന്ദ്രമാക്കി കൊല്ലത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് കൊല്ലത്ത് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് പുരോഗമിക്കുന്നു. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 27 തട്ടകത്തിലാണ്. 1703 മെയ് 27 മഹാനായ പീറ്റർ എന്ന പേരിൽ റഷ്യൻ ചരിത്രത്തിൽ പ്രശസ്തനായ സാർ ചക്രവർത്തി പീറ്റർ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന മഹാനഗരം ദേ സ്ഥാപിച്ച് പ്രഖ്യാപിക്കുന്നു. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു വിട പറഞ്ഞിരിക്കുന്നു. 1994 മെയ് 27 ഗുലാഗ് ആർച്ചി പെലോഗ എന്ന പ്രശസ്ത കൃതിയുടെ പ്രസിദ്ധീകരണത്തെ തുടർന്ന് സോവിയറ്റ് പോളിറ്റ് ബ്യൂറോ നാടുകടത്തിയ അലക്സാണ്ടർ സോൾ ഷെനിസിൻ 20 വർഷത്തെ പ്രവാസത്തിന് ശേഷം റഷ്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൗപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Our effort at the government level is to make it easier to work with each other. Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷദ് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 km വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കു വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തുപരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18001178 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി BD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
0: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
4: അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് CMN പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കൊഴിക്കുന്നത്?
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപ്പെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാജിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ 5-അംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ മന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥ പറയാനും കഥ കേൾക്കാനും ഞാനൊരു കഥ പറയട്ടെ.
1: ഞാനൊരു കഥ പറയാമെന്ന പംക്തിയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളെക്കുറിച്ചാണ്. എഴുത്തുകാരനും മനുഷ്യസ്നേഹിയും സ്വാതന്ത്ര്യ സമര സേനാനിയും നോവലിസ്റ്റും ചരകഥാകൃത്തുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്ന വിശേഷണമാണ് അതിസാധാരണക്കാരനായ ഈ എഴുത്തുകാരനുള്ളത്. 1982 പത്മശ്രീ ലഭിച്ച എഴുത്തുകാരന്റെ ബാല്യകാല സഖി, ശബ്ദങ്ങൾ, ഇൻ്റുപ്പക്കൊരാനയുണ്ടാർന്നു, പാത്തുമ്മയുടാട്, മതിലുകൾ, ജന്മദിനം, അനർഘനിമിഷം എന്നീ കൃതികൾ മലയാള ഭാഷയുടെ ഹൃദയത്തുടിപ്പുകളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം എന്ന കഥയാണ് ഞാനൊരു കഥ പറയാം എന്ന പംക്തിയിൽ ഇന്ന് കേൾക്കുന്നത്.
2: മകരം 8 ഇന്നെന്റെ ജന്മദിനമാണ്. പതിവിന് വിപരീതമായി വെളുപ്പിനെ ഞാൻ എണീറ്റ് കുളി മുതലായവയൊക്കെ കഴിച്ചു. ഇന്നേക്ക് കരുതി വെച്ചിരുന്ന വെള്ള ഖദർ ഷർട്ടും വെള്ള ഖദർ മുണ്ടും വെള്ള ക്യാൻവാസ് ഷൂസും ധരിച്ച് മുറിയിൽ എന്റെ ചാരുകസേരയിൽ വേവുന്ന ഹൃദയത്തോടെ ഞാൻ മലർന്നു കിടക്കുകയായിരുന്നു. എന്നെ വെളുപ്പിനെ കണ്ടതിനാൽ എന്റെ മുറിയുടെ അടുത്ത് വലിയ നിലയിൽ കഴിഞ്ഞുകൂടുന്ന BA വിദ്യാർത്ഥി മാത്യുവിന് വലിയ അത്ഭുതം തോന്നി. അദ്ദേഹം മന്ദഹാസത്തോടെ എനിക്ക് പ്രഭാതവന്ദനം നൽകി. ഹലോ, ഗുഡ് മോർണിംഗ്, ഞാൻ പറഞ്ഞു. യെസ്, ഗുഡ് മോർണിംഗ്, അദ്ദേഹം ചോദിച്ചു. എന്തായത്, പതിവില്ലാത്തതുപോലെ വെളുപ്പിനെ വല്ലയിടത്തും പോകുന്നുണ്ടോ? ഓ, ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. ഇന്ന് എന്റെ ജന്മദിനമാണ്. യുവർ ബർത്ത്ഡേ? യെസ്. ഓ, ഐ വിഷ് യു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. മാത്യു കയ്യിലിരുന്ന ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ട് കുളിമുറിയിലേക്ക് പോയി. അങ്ങുമിങ്ങുമായി കൂക്കിവിളി, ബഹളം, ഇടയ്ക്ക് ശൃംഗാരഗാനങ്ങൾ. വിദ്യാർത്ഥികളും ക്ലർക്കന്മാരുമാണ്. വല്ലവർക്കും വല്ല അല്ലലുമുണ്ടോ? ജീവിതം ഉല്ലാസകരം. ഞാൻ ഒരു ചെറിയ ചായയ്ക്ക് എന്തുവഴി എന്നാലോചിക്കുകയായിരുന്നു. ഉച്ചയ്ക്കുള്ള ഊണിന്റെ കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അകാരണമായി ഹമീദ് എന്നെ ഉണ്ണാൻ ക്ഷണിച്ചു. ഇന്നലെ ഞാൻ ബസാറിലൂടെ പോകുമ്പോൾ അദ്ദേഹം ചെറിയൊരു കവിയും വലിയൊരു ധനികനുമാണ്. ഏതായാലും ഉച്ചവരെ ചായ കുടിക്കാതിരിക്കാൻ വിഷമം. ഒരു ചൂട് ചായയ്ക്ക് എന്തു വഴി? മാത്യുവിന്റെ വേലക്കാരൻ വൃദ്ധൻ മാത്യുവിന് ചായ ഉണ്ടാക്കുന്ന ജോലിയിൽ വ്യാപൃതനായിരിക്കുകയാണ് എന്നുള്ള സംഗതി എന്റെ മുറിയിലിരുന്ന് ഞാൻ ഗ്രഹിച്ചു. അതിന് കാരണം എന്റെ മുറി മാത്യുവിന്റെ അടുക്കളയുടെ സ്റ്റോർ മുറിയാണ്. മാസത്തിൽ 8 വീട്ടുടമസ്ഥനാണ് അതെനിക്ക് വാടകയ്ക്ക് തന്നത്. കെട്ടിടത്തിലെ മോശപ്പെട്ട ഏറ്റവും ചെറിയ മുറി. അതിലെന്റെ ചാരുകസേര, മേശ, ഷെൽഫ്, കിടക്ക, ഇത്രയും കഴിച്ചാൽ പിന്നെ ശ്വാസം കഴിക്കാൻ ഇടമില്ല.

ആത് രാത്രി കഴിഞ്ഞിട്ടുണ്ട്. കടലാസും പേനയുമായി എൻ്റെ മുറിയിൽ നിന്നിറങ്ങി വളരെ സമയമായി ഈ പട്ടണത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു. വേറെ വിശേഷത്തിനൊന്നുമല്ല, ഈയൊരു ദിവസത്തെ ഡയറി ആദ്യം മുതൽ അവസാനം വരെ എഴുതണം. സാമാന്യം ഭേദപ്പെട്ട ചെറുകഥയ്ക്കുള്ള സാധ്യതകൾ ഇതിലുണ്ട്. പക്ഷെ എൻ്റെ മുറിയിലെ വിളക്കിൽ എണ്ണയില്ല. എഴുതുവാൻ വളരെയുണ്ട് താനും. അതുകൊണ്ടാണ് കിടക്കപ്പായിൽ നിന്ന് എണീറ്റു വന്ന് ഈ കായലൊരത്തെ ഏകാന്തമായ വിളക്കുകാലിൽ ചാരിയിരുന്ന് സംഗതികളോട് ചൂടാറും മുമ്പ് എഴുതാൻ തുടങ്ങിയത്. പെയ്യുവാൻ പോകുന്ന കാർമേഘങ്ങൾ പോലെ ഈ ദിവസത്തെ സംഭവങ്ങളെല്ലാം എൻ്റെ അന്തരംഗം പൊട്ടുമാറ് തിങ്ങി വിങ്ങി നിൽക്കുന്നു. അസാധാരണമായി ഒന്നുമില്ല. പക്ഷേ എൻ്റെ ജന്മദിനം, ഞാൻ സ്വദേശത്തിൽ നിന്നെല്ലാം വളരെ ദൂരെ അന്യനാട്ടിൽ, കയ്യിൽ കാശില്ല, കടം കിട്ടാൻ വഴിയില്ല, കൊടുത്തിരിക്കുന്നതും മറ്റും പല സുഹൃത്തുക്കളുടേത്, ഒന്നും എൻ്റേത് എന്ന് പറയാനില്ല. ഈ നിലയിലുള്ള ജന്മദിനത്തിൻ്റെ അനേകം പുനരാവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്യു ആശംസിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകക്കാമ്പ് ലേശം വേദനിച്ചു. ഞാൻ ഓർക്കുകയാണ്, മണി 7, ഞാൻ ചാരു കസേരയിൽ കിടന്നുകൊണ്ട് ഓർത്തു, ഈ ദിനമെങ്കിലും കളങ്കമില്ലാതെ സൂക്ഷിക്കണം, ആരോടും ഇന്ന് കടം വാങ്ങാൻ പാടില്ല, ഒരു കുഴപ്പവും ഇന്നുണ്ടാവരുത്, ഈ ദിവസം മംഗളകരമായി തന്നെ പര്യവസാനിക്കണം. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളുടെ വെള്ളയും കറുപ്പുമായ ചങ്ങല വളയങ്ങളിൽ ഞാൻ കാണുന്ന ആ 100 ഞാനായിരിക്കരുത് ഇന്നത്തെ ഞാൻ. ഇന്നെനിക്ക് എത്ര വയസ്സ് കാണും? കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഒന്നു കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിൽ 26, അല്ല 32, അതോ 47. എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം. ഞാൻ എണീറ്റ് ചെന്ന് കണ്ണാടി എടുത്തു നോക്കി. തരക്കേടില്ല. സാമാന്യം ഭേദപ്പെട്ട മുഖം, നല്ല ഭീതിയും മുഴുപ്പുമുള്ള നെറ്റി, അനക്കമില്ലാത്ത കണ്ണുകൾ, വളഞ്ഞ വാൾ പോലത്തെ നേരിയ മീശ, ആകെപ്പാടെ മോശമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് എൻ്റെ ഹൃദയം കഠിനമായി വേദനിച്ചു. ഒരു നരച്ച മുടി, എൻ്റെ ചെവിയുടെ മുകൾ ഭാഗത്തായി കറുത്ത മുടിയുടെ ഇടയ്ക്ക് ഒരു വെള്ളരേഖ. ഞാനത് വളരെ പണിപ്പെട്ട് പറിച്ചു കളഞ്ഞു. എന്നിട്ട് തല തടവിക്കൊണ്ടിരുന്നു. പിൻഭാഗത്ത് നല്ല മിനുസം, കഷണ്ടിയാണ്. ഞാനത് തടവിക്കൊണ്ടിരിക്കുമ്പോൾ തലവേദനയുടെ നേരിയ ലാഞ്ചന. ചൂട് ചായ കുടിക്കാഞ്ഞിട്ടായിരിക്കുമോ? 9. എന്നെ കണ്ടപ്പോൾ ദുർമുഖത്തോടെ ഹോട്ടൽകാരൻ ഉള്ളിലേക്ക് വലിഞ്ഞു. ചായ കൂട്ടുന്ന വൃത്തികെട്ട പയ്യൻ കുടിശ്ശിക കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഓ, അത് നാളെ തന്നേക്കാം. അവന് വിശ്വാസമായില്ല. നിങ്ങൾ ഇന്നലെയും പറഞ്ഞ് ഇന്ന് കിട്ടുമെന്നല്ലേ വിചാരിച്ചത്? പയേ കാസ് തരാണ്ട് നിങ്ങൾക്ക് ചായ തരണ്ടാന്ന് പറഞ്ഞ്. ഓ, 10. ചുണ്ടുണങ്ങി, വായിൽ വെള്ളമില്ല, നല്ല ഉച്ച സമയത്തെ ചൂട്, ക്ഷീണത്തിൻ്റെ മഹാഭാരം എന്നിൽ അമരുകയാണ്. അപ്പോൾ പുതിയ മെതിയടി വിൽക്കാനായി വെളുത്ത് മെലിഞ്ഞ് 8 വയസ്സായ 2 പയ്യന്മാർ എൻ്റെ മുറിവാതിൽക്കൽ വന്നു. ഞാൻ 2 മെതിയടി വാങ്ങിക്കണം. ജോഡിക്ക് 3 വിലയുള്ളൂ. 3 വേണ്ട കുഞ്ഞുങ്ങളെ. എന്നാലും സാറിനെ പോലുള്ളൊരു വാങ്ങിയില്ലെങ്കിൽ പിന്നെ ആരാ വാങ്ങണേ? കുഞ്ഞുങ്ങളെ, എനിക്ക് വേണ്ട, കാശില്ല. ഓ, അവിശ്വാസം സ്ഫുരിക്കുന്ന കൊച്ചുമുഖങ്ങൾ, ഒന്നിൻ്റെയും ഉള്ളറിയാൻ കഴിയാത്ത ശുദ്ധഹൃദയങ്ങൾ, ഈ വേഷവും ചാരുകസേരയിലെ എൻ്റെ ഈ കിടപ്പും, ഞാനൊരു സാർ ആണത്രേ. ചാരുകസേരയും ഷർട്ടും മുണ്ടും ഷൂസും ഒന്നും എൻ്റേതല്ല കുഞ്ഞുങ്ങളെ. എനിക്ക് യാതൊന്നും ഈ ലോകത്തിൽ സ്വന്തമായില്ല. നഗ്നനായ ഞാനും എൻ്റേതാണോ? ഭാരതത്തിൻ്റെ ഓരോ പട്ടണങ്ങളിലും എത്രയെത്ര കൊല്ലം അലഞ്ഞു നടന്ന് എത്രയെത്ര ജാതിയായി എവിടെയെല്ലാം ഞാൻ താമസിച്ചു, ആരുടെയൊക്കെയോ ആഹാരമാണ് ഞാൻ. എൻ്റെ രക്തവും എൻ്റെ മാംസവും എൻ്റെ അസ്ഥിയും ഭാരതത്തിൻ്റേത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കറാച്ചി മുതൽ കൽക്കട്ട വരെയും അങ്ങനെ ഭാരതത്തിൻ്റെ മിക്ക ഭാഗത്തും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. പെണ്ണും ആണുമായ ഓരോ സുഹൃത്തിനെയും ഞാനിന്ന് സ്മരിക്കുന്നു. സ്മരണ ഓരോരുത്തരെയും തഴുകിക്കൊണ്ട് എൻ്റെ സ്നേഹം അങ്ങനെ പരക്കട്ടെ. ഭാരതം കവിഞ്ഞു, ഭൂഗോളം കവിഞ്ഞു. സുഗന്ധത്തിൽ മുഴുകിയ നറും പൂനിലാവു പോലെ സ്നേഹം. എന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നവർ വല്ലവരുമുണ്ടോ അറിയുക. എനിക്ക് തോന്നുന്നു നിഗൂഢതയുടെ ആ മറനീക്കലാണെന്ന്. കുറവുകളും ബലഹീനതകളും കഴിച്ചാൽ പിന്നെന്താണ് ബാക്കി? ആകർഷകമായി എന്തെങ്കിലും വേണം.

സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും. ഹോ, കാലം എത്ര ത്വരിതമായി ഗമിക്കുന്നു. പിതാവിൻ്റെ ചൂണ്ടുവിരലിൽ എത്തിപ്പിടിച്ച് കൊഞ്ചിക്കളിച്ചു നടന്ന ഞാൻ, ഉമ്മ വിശക്കുന്നു എന്ന് അമ്മയുടെ പുടവത്തുമ്പിൽ തൂങ്ങിക്കേണ ഞാൻ, ഇന്ന് ഹോ കാലത്തിൻ്റെ ഈ ഉഗ്രമായ പരക്കം പാച്ചിൽ ആദർശങ്ങളുടെ എത്രയെത്ര ബോംബുകൾ എൻ്റെ അന്തരംഗത്തിൽ വീണ് പൊട്ടിത്തെറിച്ചു. ഭീകരമായ പടക്കളമാണ് എൻ്റെ ഹൃദയം. ഇന്ന് ഞാൻ ആരാണ്? വിപ്ലവകാരി, രാജ്യദ്രോഹി, ദൈവദ്രോഹി, കമ്മ്യൂണിസ്റ്റ്, പിന്നെയും എന്തൊക്കെയോ ആണ് ഞാൻ. വാസ്തവത്തിൽ ഇത് വല്ലതുമാണോ ഞാൻ? ഹാവു, എന്തൊരു വല്ലായ്മ. ദൈവമേ, തലയ്ക്കകത്തിരുന്ന് ചുളുചുളാ കുത്തുന്നു. ചായ കുടിക്കാഞ്ഞിട്ടായിരിക്കുമോ? തല നേരെ നിൽക്കുന്നില്ല. പോയി ഊണ് കഴിക്കുക തന്നെ. തലവേദനയോടുകൂടി ഒരു മൈൽ നടക്കണം. എങ്കിലും വയറു നിറയെ ഇന്ന് ഒന്നുണ്ണാമല്ലോ. 11:00. ഹമീദ് കടയിലില്ല, വീട്ടിലായിരിക്കുമോ? എന്നെയും കൊണ്ടുപോവുകയായിരുന്നു യോഗ്യത. ഒരുപക്ഷേ അദ്ദേഹം മറന്നുപോയിരിക്കാം. വീട്ടിലേക്ക് ചെന്നാലോ? ശരി. 11:30. ഹമീദിന്റെ മാളിക വീട്ടിലേക്കുള്ള തകരവാതിൽ അടച്ചിരുന്നു. ഞാനതിൽ മുട്ടി. ഏയ് മിസ്റ്റർ ഹമീദ്! ഉത്തരമില്ല. ഏയ് മിസ്റ്റർ ഹമീദ്! കോപിഷ്ഠയായ ഒരു സ്ത്രീയുടെ ഗർജനം. ഇവിടില്ല. എവിടെ പോയി? നിശബ്ദത. പിന്നെയും ഞാൻ കതികിൽ മുട്ടി. മനസ്സു വല്ലാതെ ക്ഷീണിച്ചു. ഞാൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. അപ്പോൾ ആരോ അടുത്തു വരുന്നൊരു കാലച്ച, ഒരു വളകിലുക്കവും. വാതിൽ അല്പം തുറന്ന് ഒരു യുവതി. ഞാൻ ചോദിച്ചു, ഹമീദ് എവിടെ പോയി? അത്യാവശ്യമായി ഒരിടത്ത് പോയി. വളരെ സൗമ്യതയോടെയാണ്. എപ്പോൾ വരും? സന്ധ്യ കഴിഞ്ഞ്. സന്ധ്യ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വന്ന് തിരക്കി എന്ന് പറയണം. ആരാണ്? ഞാൻ ആരാണ്? ഞാൻ ആരുമല്ല, ഒന്നും പറയണമെന്നില്ല. ഞാൻ തിരിഞ്ഞു നടന്നു. പൊള്ളുന്ന കുഴഞ്ഞ പഞ്ചസാരമാണ്. അത് കഴിഞ്ഞ് കണ്ണാടി ചില്ലുപോലെ വെട്ടിത്തിളങ്ങുന്ന കായൽ പരപ്പ്. കണ്ണും തലയും ഇരുട്ടിച്ചുപോയി. വല്ലാത്ത വിഷമം. അസ്ഥികൾ വേവുന്നു. ദാഹം, വിശപ്പ്, ആർത്തി. ലോകം വിഴുങ്ങുവാനാർത്തി. കിട്ടാൻ വഴിയില്ല എന്ന ധാരണയോടെ എണ്ണമില്ലാതെ രാപ്പകലുകൾ എൻ്റെ മുമ്പിൽ. ഞാൻ തളർന്നു. വീണുപോയേക്കുമോ? തളരാൻ പാടില്ല. നടക്കുക, നടക്കുക. 12:00. പരിചയക്കാരെല്ലാം കണ്ട ഭാവം നടിക്കാതെ കടന്നുപോകുന്നു. സഖാക്കളെ, ഇന്നെൻ്റെ ജന്മദിനമാണ്, എനിക്ക് മംഗളം ആശംസിച്ചിട്ട് പോകുവിൻ എന്ന് എൻ്റെ ഹൃദയം മന്ത്രിച്ചു. നിഴൽപ്പാടുകൾ എന്നെ മറികടന്നുപോയി. സുഹൃത്തുക്കൾ എന്താണ് എന്നെ കണ്ടിട്ടും ഇണ്ടാത്തത്? അത് ശരി. എൻ്റെ പിറകെ ഒരു CID. 1:00. പണ്ട് പത്രാധിപരും ഇപ്പോൾ കച്ചവടക്കാരനുമായ മിസ്റ്റർ പിയുടെ അടുത്ത് ഞാൻ ചെന്നു. കണ്ണു കാണുന്നില്ല, ഭാരവശ്യം. പി ചോദിച്ചു, വിപ്ലവമൊക്കെ എത്രയിടമായി? ഞാൻ പറഞ്ഞു, അടുത്തു വന്നു കഴിഞ്ഞു. എവിടുന്നാ? കണ്ടിട്ട് കുറേ ആയല്ലോ. ആ, വിശേഷിച്ച്? ഓ, ഒന്നുമില്ല, വെറുതെ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കസേരയിലിരുന്നു. എൻ്റെ ലേഖനങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ മഹത്വം കാണിക്കാൻ പഴയ പത്രങ്ങൾ ബൈൻഡ് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെടുത്ത് തലകറങ്ങലോടെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എനിക്കൊരു ചൂട് ചായ വേണം. ഞാൻ വളരെ അവശനായിരിക്കുന്നു എന്ന് എൻ്റെ ഹൃദയം ദ്രുതമായി ഇടിച്ചുകൊണ്ടിരുന്നു. പി എന്തുകൊണ്ട് എന്നോടൊന്നും ചോദിക്കുന്നില്ല? അദ്ദേഹം എൻ്റെ ക്ഷീണം കാണുന്നില്ലേ? അദ്ദേഹം പണപ്പെട്ടിയുടെ അടുത്ത് ഗാംഭീര്യത്തോടെ ഇരിക്കുന്നു. ഞാൻ മൂകനായി തെരുവിലേക്ക് നോക്കി. കാനയിൽ കിടന്ന ഒരു കഷ്ണം ദോശയ്ക്ക് രണ്ട് തെണ്ടിപ്പിള്ളാർ വഴക്കടിക്കുന്നു. ഒരു ചൂട് ചായ. മൂകമായി എൻ്റെ സർവവും കേണു. പി പെട്ടി തുറന്നു. ഉറുപ്പികയുടെയും ചില്ലറയുടെയും ഇടയിൽ നിന്ന് അദ്ദേഹം ഒരണയെടുത്ത് ഒരു പയ്യന്റെ പക്കൽ കൊടുത്തു. ചായ കൊണ്ടുവാടാ. പയ്യനോടി. എൻ്റെ ഹൃദയം തണുത്തു. എത്ര നല്ല മനുഷ്യൻ. പയ്യൻ കൊണ്ടുവന്ന ചായ പി വാങ്ങിച്ചിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് ചായ വേണോ? ഞാൻ പറഞ്ഞു, വേണ്ട. എന്നിട്ട് ഷൂസിൻ്റെ ലേസ് മുറുക്കാനെന്ന നാട്യത്തിൽ കുരിഞ്ഞു. എൻ്റെ മുഖം അയാൾ കാണും. എൻ്റെ മനക്ഷോഭം അയാൾ അറിയും. പി പരിഭവപ്പെട്ടു. നിങ്ങളുടെ പുസ്തകങ്ങളൊന്നും എനിക്ക് തന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, തരാം.
അതിനെയൊക്കെ പറ്റിയുള്ള പത്രാഭിപ്രായങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നല്ലത്. എന്നിട്ട് ഒന്ന് മന്ദഹസിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഹൃദയത്തിൽ വെളിച്ചമില്ലാതെ മുഖമെങ്ങനെ മന്ദഹസിക്കും? ഞാൻ യാത്ര പറഞ്ഞ് എണീറ്റ് തെരുവിലിറങ്ങി നടന്നു. എന്റെ പിറകെ ആ CID. മണി 2. ഞാൻ തളർന്ന് അവശനായി മുറിയിലെ ചാരുകസേരയിൽ കിടക്കുകയായിരുന്നു. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധം പൂശിയ അപരിചിതയായ ഒരു സ്ത്രീ എന്റെ മുറിയുടെ വാതിൽക്കൽ വന്നു. ദൂരദേശത്തുകാരിയാണ്. വെള്ളപ്പൊക്കം മൂലം നാട് നശിച്ചുപോയി. എന്തെങ്കിലും സഹായം ചെയ്യണം. നേരിയ പുഞ്ചിരിയോടെ അവൾ എന്നെ നോക്കി. മാരടം കട്ടിലപ്പടിയിൽ അമർത്തിക്കൊണ്ട് എന്നെ നോക്കി. എന്റെ ഹൃദയത്തിൽ ചൂട് പരത്തിക്കൊണ്ട് ഒരു വികാരം ഉദിച്ചു. അതാളിപ്പടർന്ന് എന്റെ നാഡീ ഞരമ്പുകളിലെങ്ങും വ്യാപിച്ചു. എന്റെ ഹൃദയസ്പന്ദനം എനിക്ക് കേൾക്കാമെന്ന് തോന്നി. അപകടം പിടിച്ചൊരു ഭയങ്കര നിമിഷം. സഹോദരി, എന്റെ പക്കലൊന്നുമില്ല. നിങ്ങൾ വേറെ ആരുടെ അടുത്തെങ്കിലും ചെന്ന് ചോദിക്കൂ. എന്റെ പക്കലൊന്നുമില്ല. ഒന്നുമില്ലേ? ഇല്ല. എന്നിട്ടും അവൾ പോകാതെ നിന്നു. ഉച്ചത്തിൽ ഞാൻ പറഞ്ഞു, പൊയ്ക്കോളൂ, ഒന്നുമില്ല. ഓ, അവൾ പരിഭവത്തോടെ കുണുങ്ങി കുണുങ്ങി നടന്നുപോയി. എങ്കിലും അവളിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്ന പരിമളം. മണി 3. ആരോടെങ്കിലും കടം വാങ്ങിച്ചാലോ? ഭയങ്കരമായ ക്ഷീണം, വല്ലാത്ത നിസ്സഹായാവസ്ഥ. ആരോട് ചോദിക്കാനാണ്? പല പേരുകളും എന്റെ ഓർമ്മയിൽ വന്നു. പക്ഷേ കടം വാങ്ങുക സ്നേഹബഹുമാനത്തെ കുറയ്ക്കുന്നൊരു ഏർപ്പാടാണ്. മരിച്ചു കളഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. മരണം എങ്ങനെയായിരിക്കണം? മണി 3:30. നാവ് താണു പോകുന്നു. തീരെ ആവതില്ല. കുളിർ ജലാശയത്തിൽ ഒന്ന് മുങ്ങിയെങ്കിൽ, ആകെ കുളിർമയോടെ ഒന്ന് തണുത്തെങ്കിൽ. അങ്ങനെ കിടക്കുമ്പോൾ ചില പത്രാധിപരുടെ എഴുത്തുകൾ വന്നു. കഥകൾ ഉടനെ കിട്ടണം, മടക്കത്തപാലിൽ അയച്ചേക്കണം. എഴുത്തുകൾ അവിടെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ആവതില്ലാതെ കിടന്നു. ബാങ്ക് ക്ലാർക്ക് കൃഷ്ണപിള്ളയുടെ വേലക്കാരൻ പയ്യൻ ഒരു തീപ്പട്ടിക്കോലിന് വന്നു. അവനെക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം വരുത്തിച്ച് ഞാൻ കുടിച്ചു. സാറിന് സുഖമില്ലേ? 11 വയസ്സായ ആ പയ്യൻ അറിയണം. ഞാൻ പറഞ്ഞു, സുഖക്കേടൊന്നുമില്ല. പിന്നെ സാറുണ്ടില്ലേ? ഇല്ല. അയ്യോ, അതെന്താ ഉണ്ണാഞ്ഞേ? ആ ചെറിയ മുഖവും കറുത്ത കണ്ണുകളും ഉടുത്തിരിക്കുന്ന കരിപുരണ്ടത്തോർത്തു അവൻ ജിജ്ഞാസയോടെ നിൽക്കുകയാണ്. ഞാൻ കണ്ണടച്ചു. പതുക്കെ അവൻ വിളിച്ചു, സാറേ. സാറേ. ഞാൻ കണ്ണു തുറന്നു. അവൻ പറഞ്ഞു, എൻ്റെ 2 അണയുണ്ട്. അതിന്? അവൻ പരിങ്ങി. ഞാൻ വരുന്ന മാസത്തി വീട്ടിൽ പോകുമ്പോൾ സാറ് തന്നേച്ചാ മതി. എൻ്റെ ഹൃദയം വിങ്ങി. അല്ലാഹുവേ, കൊണ്ടുവരൂ. അത് കേൾക്കാത്ത പാട് അവനോടി. അപ്പോൾ സഖാവ് ഗംഗാധരൻ വന്നു. വെള്ള ഖദർ മുണ്ട്, വെള്ള ഖദർ ജുബ, മീതെ പുതച്ച നീലഷാളും, കറുത്ത് നീണ്ടുരുണ്ട മുഖവും കാര്യഗൗരവുമുള്ള നോട്ടവും. ചാരുകസേരയിൽ ഗമയിലുള്ള എന്റെ കിടപ്പ് കണ്ട് ആ നേതാവ് പറയുകയാണ്, അമ്പട, നീ വലിയ ബൂർഷുവായി പോയല്ലേ. എന്റെ തലയ്ക്ക് നല്ല കറക്കം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ചിരി വന്നു. ആ നേതാവിന്റെ വസ്ത്രങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്കുള്ളതായിരിക്കുമെന്ന് ഞാൻ പതുക്കെ ചിന്തിച്ചുപോയി. എനിക്ക് പരിചയമുള്ള ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെയും ചിത്രം എന്റെ ഭാവനയിൽ വന്നു. എന്താണ് നേടാനുള്ളത്? ഗംഗാധരൻ ചോദിച്ചു, നീ എന്താ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല മോനെ, നമ്മുടെ ഈ വേഷവിധാനങ്ങൾ ഓർത്ത് ചിരിച്ചു പോയതാണ്. നിന്റെ തമാശ കളഞ്ഞിട്ട് കേൾക്ക്, വലിയ കുഴപ്പം നടക്കുന്നു. ലാത്തിചാർജും ടിയർ ഗ്യാസും വെടിവെപ്പും നടന്നേക്കും. 10,000 തൊഴിലാളികൾ പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 1.5 ആഴ്ചയായി അവർ പട്ടിണി കിടക്കുന്നു. വലിയ ബഹളം നടന്നേക്കും. മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ എന്തും സംഭവിക്കും. ഞാൻ ഈ വിവരങ്ങളൊന്നും പത്രങ്ങളിൽ വായിച്ചില്ലല്ലോ. പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു പോകരുതെന്ന് താക്കിയതുണ്ട്. അതുകൊള്ളാം. ഞാൻ ആയതിലേക്ക് എന്ത് ചെയ്യണം? അവരുടെ വക പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. ഞാനാണ് അധ്യക്ഷൻ. അവിടെ ചെന്നു പറ്റാൻ വോട്ടുകാർക്ക് കടത്തുകൂലിക്ക് 1 അണ വേണം. പിന്നെ ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടുമില്ല. നീയും എന്റെ കൂട്ടത്തിൽ വാ. മോനെ, കാര്യം നല്ലത് തന്നെ. പക്ഷേ എന്റെ പക്കൽ കാശൊന്നുമില്ല. കുറേ അധികം ദിവസമായി ഞാനും വല്ലതും കഴിച്ചിട്ട്. നേരം വെളുത്തിട്ട് ഇതുവരെ ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. പോരെങ്കിൽ ഇന്നെന്റെ ജന്മദിനവുമാണ്. ജന്മദിനം!
നമുക്കൊക്കെ എന്ത് ജന്മദിനം! പ്രപഞ്ചങ്ങളിലുള്ള എല്ലാറ്റിനും ഉണ്ടല്ലോ ജന്മദിനം. അങ്ങനെ വർത്തമാനം പല വഴിക്ക് പോയി. ഗംഗാധരൻ തൊഴിലാളികളെ പറ്റിയും രാഷ്ട്രീയ പ്രവർത്തകരെ പറ്റിയും ഗവൺമെന്റിനെ പറ്റിയും സംസാരിച്ചു. ഞാൻ ജീവിതത്തെ പറ്റിയും പത്രാധിപന്മാരെ കുറിച്ചും സാഹിത്യകാരന്മാരെ കുറിച്ചും സംസാരിച്ചു. അതിനിടയിൽ പയ്യൻ വന്നു. ഒരണ ഞാൻ കയ്യിൽ വന്നു. ബാക്കി ഒരണയ്ക്ക് ചായയും ബീഡിയും ദോശയും കൊണ്ടുവരാൻ പറഞ്ഞു. കാലണ ചായ, അരയണ ദോശ, കാലണ ബീഡി. ദോശ പൊതിഞ്ഞുകൊണ്ടുവന്ന അമേരിക്കൻ പത്രക്കടലാസിന്റെ തുണ്ടിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതെന്നെ വളരെ ആകർഷിച്ചു. ഞാനും ഗംഗാധരനും കൂടി ദോശ തിന്നു. ഓരോ ഗ്ലാസ് വെള്ളം വീതം കുടിച്ചു. പിറകെ കുറേശ്ശെ ചായയും. അതിനുശേഷം ഒരു ബീഡി കത്തിച്ച് പുക വിട്ടുകൊണ്ട് ഗംഗാധരന് ഒരണ കൊടുത്തു. പോകാൻ നേരത്ത് തമാശയായി ഗംഗാധരൻ ചോദിച്ചു, ഇന്ന് നിന്റെ ജന്മദിനമല്ലേ, നിനക്ക് ലോകത്തിനായിക്കൊണ്ട് വല്ല സന്ദേശവും കൊടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട് മോനെ, വിപ്ലവ സംബന്ധിയായ ഒന്ന് കേൾക്കട്ടെ. വിപ്ലവത്തിന്റെ അഗ്നിജ്വാലകൾ എങ്ങും ആളിപ്പടർന്നുയരട്ടെ. ഇന്നത്തെ സമുദായ ഘടന എല്ലാം കത്തിദഹിച്ച് സുഖസമ്പൂർണവും സമത്വസുന്ദരവുമായ പുതിയ ലോകം സംജാതമാവട്ടെ. ഭേഷ്, ഞാൻ ഇന്ന് ഇതവിടെ തൊഴിലാളി മീറ്റിംഗിൽ പറയാം എന്ന് പറഞ്ഞ് ഗംഗാധരൻ ധൃതിയിൽ നടന്നുപോയി. ഞാൻ ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്മാരെ പറ്റി ചിന്തിച്ചു. ഓരോ എഴുത്തുകാരെ പറ്റിയും എല്ലാത്തരം സ്ത്രീ പുരുഷന്മാരെ പറ്റിയും. അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു! അങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ ആ ദോശ പൊതിഞ്ഞുകൊണ്ടുവന്ന കടലാസ് എടുത്തു. അപ്പോൾ പടികടന്ന് വീട്ടുടമസ്ഥൻ മുഖം വീർപ്പിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അയാളോട് ഇനി എന്തവധിയാണ് പറയേണ്ടതെന്ന് ആലോചിച്ചു. ചിത്രത്തിൽ നോക്കി. ആകാശചുംബികളായ കൂറ്റൻ മണിമേടകൾ നിറഞ്ഞ മഹാനഗരം, അതിന്റെ നടുക്ക് ശിരസ്സുയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഇരുമ്പ് ചങ്ങലകളാൽ അയാളെ വരിഞ്ഞുമുറുക്കി ഭൂമിയോട് ചേർത്ത് ബന്ധിച്ചിരിക്കുകയാണ്. എങ്കിലും അയാളുടെ നോട്ടം ബന്ധനത്തിലോ ഭൂമിയിലോ അല്ല, വിദൂരതയിൽ, ഉയരെ സൗരയൂഥങ്ങൾക്കപ്പുറത്ത്, അന്തമില്ലാത്ത ദൂരത്തിൽ കതിരുകൾ ചിതറുന്ന മഹാതേജപുഞ്ചത്തിൽ. അയാളുടെ കാലുകൾക്ക് സമീപം ഒരു തുറന്ന പുസ്തകം. അതിന്റെ രണ്ട് പേജുകളിലുമായി ആ മനുഷ്യന്റെ, എന്നല്ല എല്ലാ മനുഷ്യരുടെയും ചരിത്രം. അതിപ്രകാരമാണ്: ചങ്ങലകളാൽ എന്ന പോലെ മണ്ണോട് ബന്ധിതനെങ്കിലും അവൻ നോക്കുകയാണ് സമയകാലങ്ങളെ പിന്നിട്ട് ധീരമോഹനമായ നാളെയിലേക്ക്. എവിടെയാണ് നാളെ? എന്താ മിസ്റ്റർ, വീട്ടുടമസ്ഥന്റെ തണുത്ത ചോദ്യം. ഇന്നെങ്കിലും തരാമോ? ഞാൻ പറഞ്ഞു, പണമൊന്നും വന്നു ചേർന്നിട്ടില്ല, അടുത്ത ഏതെങ്കിലും ദിവസം തരാം. പക്ഷേ അദ്ദേഹം ഇനി അവധി കേൾക്കാൻ ഭാവമില്ല. ഇങ്ങനെ എന്തിനു ജീവിക്കുന്നു? അദ്ദേഹത്തിന്റെ ചോദ്യമാണ് വളരെ പരമാർത്ഥം. ഇങ്ങനെ എന്തിനു ജീവിക്കുന്നു? ഞാൻ ഈ കെട്ടിടത്തിൽ വന്നിട്ട് 3 കൊല്ലം തികയാറായി. 3 അടുക്കളയും ഞാൻ നന്നാക്കി. അതിനൊക്കെ ഇപ്പോൾ നല്ല വാടക കിട്ടുന്നുണ്ട്. ഈ 4-ാമത്തെ സ്റ്റോർ റൂം ഞാൻ മനുഷ്യവാസയോഗ്യമാക്കി തീർത്തപ്പോൾ കൂടുതൽ വാടകയ്ക്കെടുക്കാൻ വേറെ ആളുണ്ടത്രേ. കൂടുതൽ വാടക കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചാൽ പോരാ, ഇറങ്ങി മാറിക്കൊടുക്കണം. ഇല്ല, എനിക്ക് സമ്മതമില്ല. ഇറങ്ങി മാറാനൊട്ടും ഭാവവുമില്ല. എന്താ ചെയ്യാൻ പോകുന്നത്? 4 മണി. എനിക്ക് ഈ നാട് മടുത്തു. എന്നെ ആകർഷിക്കുവാൻ ഈ പട്ടണത്തിൽ ഒന്നുമില്ല. നിത്യവും സഞ്ചരിക്കുന്ന റോഡുകൾ, നിത്യവും കാണുന്ന കടകളും മുഖങ്ങളും, കണ്ടത് തന്നെ കാണുക, കേട്ടത് തന്നെ കേൾക്കുക. എന്തൊരു മനംമടുപ്പ്! ഒന്നും എഴുതാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്താണ് എഴുതാനുള്ളത്? 6 മണി. പ്രസന്നമായ സായാഹ്നം. കടൽ വിഴുങ്ങിയ ജ്വലിക്കുന്ന വൃത്തത്തിനുള്ളിൽ ചോരക്കട്ടയായ അന്തിമ സൂര്യൻ, കനകമേഘങ്ങൾ നിറഞ്ഞ പശ്ചിമചക്രവാളം, കര കാണാത്ത സമുദ്രം, തൊട്ട് അലകളിളകുന്ന കായൽ, തീരത്ത് സുന്ദരമായ ആരാമം, ഉടുത്തൊരുങ്ങി സിഗരറ്റും പുകച്ച് വിഹരിക്കുന്ന ചെറുപ്പക്കാർ, തെറിക്കുന്ന കണ്ണുകളോടെ വർണ്ണസാരികളും പറത്തി മന്ദസ്മേരവദനകളായി വിലസുന്ന യുവതികൾ, പ്രേമനാടകങ്ങളുടെ പശ്ചാത്തലമായി ഹൃദയം കുളിർപ്പിക്കുന്ന പാർക്കിലെ റേഡിയോ ഗാനവും, ഇടയ്ക്ക് പുഷ്പങ്ങളെ തഴുകി വരുന്ന സുഗന്ധവാഹിയായ ഇളം കാറ്റും. പക്ഷേ ഞാൻ തളർന്ന് വീഴാൻ പോകുകയാണ്. 7 മണി. ഒരു പോലീസുകാരൻ എന്റെ താമസസ്ഥലത്ത് വന്ന് ഇന്നും എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ണഞ്ചിപ്പിക്കുന്ന പെട്രോമാക്സ് വിളക്കിന്റെ മുമ്പിൽ എന്നെ ഇരുത്തി. ചോദ്യങ്ങൾക്ക് സമാധാനം പറയുമ്പോൾ എന്റെ മുഖത്തെ ഭാവഭേദങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പിറകിൽ കയ്യും കെട്ടി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അങ്ങുമിങ്ങും നടന്നു. നോട്ടം എപ്പോഴും എന്റെ മുഖത്ത് തന്നെ.
എന്തൊരു ഭാവം, എന്തൊരു നില! ഞാൻ ഏതോ വലിയ കുറ്റം ചെയ്ത പിടികിട്ടാ പുള്ളിയാണെന്ന മട്ട്. ഒരു മണിക്കൂർ നേരത്തെ ചോദ്യങ്ങൾ. ആരെല്ലാമാണ് എന്റെ കൂട്ടുകാർ? എവിടുന്നൊക്കെയാണ് എനിക്ക് എഴുത്തുകൾ വരുന്നത്? ഗവൺമെന്റിനെ തകിടം മറിക്കാനുള്ള ഗൂഢസംഘത്തിലെ അംഗമല്ലേ ഞാൻ? പുതുതായി എന്തൊക്കെയാണ് ഞാൻ എഴുതുന്നത്? എല്ലാം സത്യമായി പറയണം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ ഇവിടുന്ന് നാട് കടത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന്. അറിയാം, ഞാൻ നിസ്സഹായനാണ്. വെറും ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതി എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട്. മണി 7:30. ഞാൻ മുറിയിൽ വന്ന് ഇരുട്ടത്തിരുന്ന് നന്നായി ഒന്ന് വിയർത്തു. ജന്മദിനം. ഇന്ന് എന്റെ താമസ സ്ഥലത്ത് വെളിച്ചമില്ല. മണ്ണെണ്ണയ്ക്കെന്ത് വഴി? പശയടങ്ങി വല്ലതും തിന്നുകയും വേണം. ദൈവമേ, ആര് തരും? ഒരുത്തരോടും കടം വാങ്ങാൻ കഴിയുകയില്ല. പക്ഷേ മാത്യുവിനോട് ചോദിച്ചാലോ? വേണ്ട, മറ്റേ കെട്ടിടത്തിൽ താമസിക്കുന്ന കന്നടക്കാരൻ വിദ്യാർത്ഥിയോട് ഒരു ഉറുപ്പിക ചോദിക്കാം. അയാൾ ആ ഉഗ്രമായ സുഖക്കേടിന് വളരെ പണം ഇഞ്ചക്ഷനും മുടക്കിയതാണ്. ഒടുവിൽ എന്റെ 4 അണയുടെ മരുന്നുകൊണ്ടാണ് സുഖപ്പെട്ടത്. അതിന് പ്രതിഫലമായി എന്നെ ഒരു തവണ സിനിമ കാണാൻ കൊണ്ടുപോയി. ചെന്ന് ഒരു ഉറുപ്പിക ചോദിച്ചാൽ തരാതിരിക്കുമോ? 8:30. വഴിക്ക് മാത്യുവിനെ അന്വേഷിച്ചു. അദ്ദേഹം സിനിമ കാണാൻ പോയിരിക്കുന്നു. ഉറച്ചുള്ള സംസാരവും പൊട്ടിച്ചിരിയും കേട്ടുകൊണ്ട് ഞാൻ മറ്റേ കെട്ടിടത്തിന്റെ മുകൾ തട്ടിൽ ചെന്നു. പുകയുന്ന സിഗരറ്റിന്റെ ഗന്ധം, മേശപ്പുറത്തെരിയുന്ന ശരറാന്തലിന്റെ പ്രഭ, തട്ടിത്തിളങ്ങുന്ന പല്ലുകൾ, റിസ്റ്റ് വാച്ചുകൾ, സ്വർണ്ണ കുടുക്കുകൾ. നിസ്സഹായതയുടെ മൂർത്തീകരണമായി ഞാൻ കസേരയിലിരുന്നു. അവർ വർത്തമാനം തുടങ്ങി. രാഷ്ട്രീയ കാര്യങ്ങൾ, സിനിമ, കോളേജിലെ വിദ്യാർത്ഥിനികളുടെ അംഗവർണ്ണന, ദിവസത്തിൽ 2 പ്രാവശ്യം സാരികൾ മാറ്റിവരുന്ന വിദ്യാർത്ഥിനികളുടെ പേരുകൾ, അങ്ങനെ പലതും. അതിലൊക്കെ ഞാനും അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇടയ്ക്ക് ഞാൻ കടലാസ് തുണ്ടെടുത്ത് കുറിപ്പെഴുതും. ഒരു ഉറുപ്പിക വേണം, വളരെ അത്യാവശ്യമായിട്ടാണ്. 2-3 ദിവസത്തിനകം തിരിച്ചു തന്നേക്കാം. അപ്പോൾ കന്നടക്കാരൻ ചിരിച്ചു. എന്താ, വല്ല ചെറുകഥയ്ക്കും പ്ലോട്ട് കുറിക്കുകയാണോ? ഞാൻ പറഞ്ഞു, അല്ല. അതിനെ തുടർന്ന് സംഭാഷണം ചെറുകഥാസാഹിത്യത്തിലെത്തി. സുമുഖനായ പൊടിമീശക്കാരൻ പരാതിപ്പെട്ടു, നമ്മുടെ ഭാഷയിൽ നല്ല ചെറുകഥകളൊന്നുമില്ല. ഭാഷയിലും നാട്ടിലും നല്ലതു വല്ലതും ഉണ്ടോ? നല്ല ആണുങ്ങളും നല്ല പെണ്ണുങ്ങളും ഉള്ളത് കടലുകൾക്കപ്പുറത്ത്. ഞാൻ ചോദിച്ചു, ആരുടെയൊക്കെ ചെറുകഥകൾ വായിച്ചിട്ടുണ്ട്? അധികം ആരുടേതൊന്നും വായിച്ചിട്ടില്ല. ഒന്നാമത് മാതൃഭാഷയിൽ വല്ലതും വായിക്കുന്നത് തന്നെ ഒരു അന്തസ് കുറഞ്ഞ പണിയാണ്. ഞാൻ നമ്മുടെ കുറെ ചെറുകഥാകൃത്തുക്കളുടെ പേര് പറഞ്ഞു. അവരിൽ മിക്ക പേരുടെയും പേരുകൾ പോലും ഇവർ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിലെന്നല്ല, ലോകത്തിലെ എല്ലാ ഭാഷകളിലെയും ചെറുകഥകളോട് മത്സരിക്കത്തക്ക നല്ല ചെറുകഥകൾ നമ്മുടെ ഭാഷയിൽ ഇന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നില്ല? ഓ, ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ മിക്കതും ദാരിദ്ര്യത്തെപ്പറ്റി പറയുന്ന കഥകളാണ്. എന്തിനാണ് അതൊക്കെ എഴുതുന്നത്? ഞാനൊന്നും മിണ്ടിയില്ല. നിങ്ങളുടെയൊക്കെ കഥകൾ വായിച്ചാൽ, സ്വർണ്ണക്കണ്ണടക്കാരൻ വിധി പറഞ്ഞു, ലോകത്തിനെന്തോ വലിയ തകരാറൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പോകും. ലോകത്തിനെന്ത് തകരാറ്? അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് മാസം തോറും പണം അയച്ചു കൊടുക്കുന്നു. അത് ചെലവാക്കി വിദ്യാഭ്യാസം ചെയ്യുന്നു. സിഗരറ്റ്, ചായ, കോഫി, ഐസ്ക്രീം, സിനിമ, കുട്ടിക്കൂറ പൗഡർ, വാസ്ലിൻ, സ്പ്രേ, വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ആഹാരം, മദ്യം, മയക്കുമരുന്ന്, സിഫിലിസ്, ഗുണോറിയ, അങ്ങനെ പോകുന്നു. ഭാവിയിലെ പൗരന്മാർ, നാട് ഭരിക്കേണ്ടവരും നിയമം നടപ്പാക്കേണ്ടവരും, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, മതനേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, ദാർശനികർ, ലോകത്തിനെന്ത് തകരാറ്? എനിക്ക് ഭയങ്കരമായ ഒരു പ്രസംഗം ചെയ്യണമെന്ന് തോന്നി. ഇന്നത്തെ ലോകം ഞാൻ ആരംഭിച്ചു. അപ്പോഴേക്കും അടിയിൽ നിന്ന് തളർന്ന ചെറു ശബ്ദം. മെതിയടി വേണോ? മെതിയടി കൊണ്ടുവാ, ചിരിച്ചുകൊണ്ട് കന്നടക്കാരൻ ആജ്ഞാപിച്ചു. അങ്ങനെ വിഷയം മാറി. മുകളിലേക്ക് കയറി വന്നത് ഞാൻ കാലത്ത് കണ്ട പിഞ്ചു പൈതങ്ങൾ. അവർ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ നട്ട്, മുഖങ്ങൾ വാടി, ചുണ്ടുകൾ വരണ്ടുണങ്ങിയിരുന്നു. വിമ്മിട്ടത്തോടെ മുതിർന്നവൻ പറഞ്ഞു, സാരന്മാർക്ക് വേണമെങ്കിൽ 2.5 അണ. കാലത്ത് 3 അണയായിരുന്നു. 2.5 അണയും? സംശയത്തോടെ സ്വർണ്ണക്കന്നടക്കാരൻ തിരിച്ചു മറിച്ചും നോക്കി. കരിങ്ങോട്ടയിലല്ലോടാ. അതേ സാറേ, കരിങ്ങോട്ടയാ. വീടെവിടെയാ കുഞ്ഞുങ്ങളുടെ? എന്റെ ചോദ്യത്തിന് മുതിർന്നവൻ സമാധാനം പറഞ്ഞു, ഇവിടെ നിന്ന് 3 മൈൽ ദൂരെയുള്ള ഒരു സ്ഥലം. 2 അണ, സ്വർണ്ണക്കന്നടക്കാരൻ പറഞ്ഞു. സാറ് 2.5 അണ തന്നേര്. വേണ്ട. ഓ, വിഷാദത്തോടെ അവരിറങ്ങി. സ്വർണ്ണക്കന്നടക്കാരൻ വീണ്ടും വിളിച്ചു, കൊണ്ടുവാടാ. അവർ വീണ്ടും വന്നു.
നല്ലത് നോക്കി ഒരു ജോഡി തിരഞ്ഞെടുത്തിട്ട് ഒരു 10 രൂപ നോട്ട് വെച്ച് നീട്ടി. ആ കുഞ്ഞുങ്ങളുടെ പക്കൽ ഒറ്റ കാശ് പോലുമില്ല. അവർ ഒന്നും വിറ്റിട്ടില്ല. നേരം വെളുത്തത് മുതൽ നടക്കുകയായിരുന്നു. 3 മൈൽ ദൂരെ ഏതോ കുടിലിൽ വെള്ളവും അടുപ്പത്തിട്ട് മക്കളുടെ വരവും കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ ചിത്രം എന്റെ ഭാവനയിൽ വന്നു. സ്വർണ കന്നടക്കാരൻ എവിടുന്നോ 2 അണ തപ്പിയെടുത്തു കൊടുത്തു. കാലണ സാർ, ഇത്രയുള്ളൂ, അല്ലെങ്കിൽ ഇന്നാ മെതിയടി. കുട്ടികൾ അന്യോന്യം നോക്കി മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഇലക്ട്രിക് വിളക്കിന്റെ താഴത്ത് റോഡിലൂടെ ആ പിഞ്ചു പൈതങ്ങൾ പോകുന്നത് നോക്കിക്കൊണ്ട് സ്വർണ കന്നടക്കാരൻ ചിരിച്ചു. ഞാനൊരു വേല ചെയ്തിട്ടുണ്ട്, ഒന്ന് കള്ളയണയാ. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ഞാൻ വിചാരിച്ചു, വിദ്യാർത്ഥികളല്ലേ, എന്തു പറയാനാണ്? ദാരിദ്ര്യവും വിഷമതകളുമൊക്കെ എന്തെന്നറിയാറായിട്ടില്ല. ഞാൻ എഴുതി വച്ചിരുന്ന കുറിപ്പ് മറ്റാരും കാണാതെ സ്വർണ കണ്ണടക്കാരന് കൊടുത്തു. അദ്ദേഹം അത് വായിക്കുമ്പോൾ എന്റെ ഭാവന ഹോട്ടലിലായിരുന്നു. ചൂട് പറക്കുന്ന ചോറിന്റെ മുമ്പിൽ ഞാനിരിക്കുന്നതും മറ്റും. പക്ഷേ കുറിപ്പ് വായിച്ചിട്ട് സ്വർണ കണ്ണടക്കാരൻ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു, സോറി, ചേഞ്ചസ് ഒന്നുമില്ല. അത് കേട്ടപ്പോൾ എന്റെ ശരീരത്തിൽ നിന്ന് ചൂടാവി പൊന്തി. വിയർപ്പ് തുടച്ചുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങി മുറിയിലേക്ക് നടന്നു. 9:00. ഞാൻ പായ വിരിച്ച് കിടന്നു, പക്ഷേ കണ്ണുകൾ അടയുന്നില്ല. തലയ്ക്ക് നല്ല വിങ്ങലും. എങ്കിലും ഞാൻ കിടന്നു. ലോകത്തിലെ നിസ്സഹായരെപ്പറ്റി ഞാൻ ഓർത്തോ? എവിടെയെല്ലാം എത്രയെത്ര കോടി സ്ത്രീ പുരുഷന്മാർ ഈ സുന്ദരമായ ഭൂഗോളത്തിൽ പട്ടിണി കിടക്കുന്നു. അക്കൂട്ടത്തിൽ ഞാനും. എനിക്കെന്തൊരു പ്രത്യേകത, ഞാനും ഒരു ദരിദ്രൻ, അത്ര തന്നെ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ എന്റെ വായിൽ ഉമ്മിനീർ നിറഞ്ഞു. മാത്യുവിന്റെ അടുക്കളയിൽ കടുകു ഉറക്കുന്ന ശബ്ദം, വെന്തുമലർന്ന ചോറിന്റെ വാസന. 9:00. ഞാൻ വെളിയിലിറങ്ങി. ഹൃദയം പൊട്ടിപ്പോകുന്ന ഇടിപ്പ്. വല്ലവരും കണ്ടാലോ? ഞാൻ വിയർത്ത് കുളിക്കുന്നു. ഞാൻ മുറ്റത്ത് കാത്തുനിന്നു. ഭാഗ്യം, വൃദ്ധൻ വിളക്കുമെടുത്ത് കുടവുമായി വെളിയിലേക്ക് ഇറങ്ങി. അടുക്കള വാതിൽ പതുക്കെ ചാരിയിട്ട് പൈപ്പിന്റെ അടുത്തേക്ക് പോയി. കുറഞ്ഞത് 10 മിനിറ്റ് പിടിക്കും. ശബ്ദം കേൾപ്പിക്കാതെ ഹൃദയത്തുടിപ്പോടെ ഞാൻ വാതിൽ പതുക്കെ തുറന്ന് അടുക്കളയ്ക്കകത്ത് കയറി. 10:00. സംതൃപ്തമായ നിറഞ്ഞ വയറോടെ വിയർത്തു കുളിച്ച് ഞാൻ വെളിയിലിറങ്ങി. വൃദ്ധൻ മടങ്ങിയപ്പോൾ ഞാൻ പൈപ്പിന്റെ അടുത്ത് ചെന്ന് വെള്ളം കുടിച്ച് കൈകാൽ മുഖം കഴുകി തിരികെ എന്റെ മുറിയിൽ വന്ന് ഒരു ബീഡി കത്തിച്ചു വലിച്ചു. ആകെ സുഖസംതൃപ്ത, എങ്കിലും ഒരു വല്ലായ്മ. നല്ല ക്ഷീണവും തോന്നി. ഞാൻ കിടന്നു. ഉറക്കം വരുന്നതിന് മുൻപേ ശകലമാലോചനയുണ്ടായി. വൃദ്ധൻ അറിഞ്ഞു കാണുമോ? എങ്കിൽ മാത്യു അറിയും, മറ്റു വിദ്യാർത്ഥികളും ക്ലർക്കന്മാരും അറിയും. കുറച്ചിറിഞ്ഞു കാണുമോ? മാത്യു അറിയും, മറ്റു വിദ്യകളും ക്ലർക്കന്മാരും അറിയും. കുറച്ചിലാകും. ഏതായാലും വരുന്നത് വരണേ. ദിനം സുഖമായി ഉണങ്ങാം. എല്ലാവരുടെയും എല്ലാ ജന്മ മനുഷ്യനും.

0: ഞാൻ അങ്ങനെ മയങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ എന്റെ മുറിയുടെ അടുത്തേക്ക് ആരോ വരുന്നു. ഹലോ മിസ്റ്റർ, മാത്യുവിന്റെ ശബ്ദം. എനിക്ക് വിയർപൊട്ടി. എന്റെ ഉറക്കം പമ്പ കടന്നു. ഉണ്ടതൊക്കെ ദഹിച്ചു. എനിക്ക് മനസ്സിലായി, മാത്യു അറിഞ്ഞുപോയിരിക്കുന്നു. വൃദ്ധൻ കണ്ടുപിടിച്ചായിരിക്കും. ഞാൻ വാതിൽ തുറന്നു. ഇരുളിന്റെ ഹൃദയത്തിൽ നിന്നോണം തീക്ഷ്ണ വെളിച്ചത്തിന്റെ നീണ്ട കുന്തമെന്ന് വണ്ണം ഒരു ടോർച്ച് ലൈറ്റ്. ഞാൻ ആ വെളിച്ചത്തിൽ. എന്താണ് മാത്യു ചോദിക്കാൻ പോകുന്നത്? പരിഭ്രമം കൊണ്ട് എന്റെ ഹൃദയം നൂറ് നൂറ് കഷ്ണങ്ങളായി പൊട്ടിപ്പോകുന്നുവെന്ന് തോന്നി. മാത്യു പറഞ്ഞു, ഐസേ സിനിമയ്ക്ക് പോയിരുന്നു. വിക്ടർ ഹ്യൂഗോവിന്റെ പാപങ്ങൾ നിങ്ങൾ കാണേണ്ട ഒന്നാന്തരം ചിത്രമാണ്. നിങ്ങൾ ഊണ് കഴിച്ചോ? എനിക്ക് തീരെ വിശപ്പില്ല. ചോറ് വെറുതെ ആകും, വന്ന് ഊണ് കഴിക്കും. വഴിക്ക് ഞങ്ങളൊന്ന് മോഡേൺ ഹോട്ടലിൽ കയറി. താങ്ക്സ്, ഞാൻ ഊണ് കഴിച്ചു. ഓഹോ, എന്നാൽ ഉറങ്ങു. ഗുഡ് നൈറ്റ്. യെസ്, ഗുഡ് നൈറ്റ്.
1: ഞാനൊരു കഥ പറയട്ടെ എന്ന പംക്തിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം എന്ന കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരണം ഗായത്രി ദേവി. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ കയറിയിട്ട് വെള്ളമൊഴിക്കുക എന്നത് വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. മര്യാദ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. ഇതൊന്നും ചെയ്യാതെ കാലു തൊട്ട് തൊഴുന്നതാണ് മര്യാദ എന്ന് കരുതരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ക്ലാബ് ബോർഡ്, മലയാള സിനിമയിലെ അവിസ്മരണീയർ.

0: മലയാളത്തിൽ 50 തിയേറ്ററുകളിൽ ഒരേ സമയം പ്രദർശിപ്പിച്ച ആദ്യ ചിത്രം എന്ന ഖ്യാതി ജീവിതനൗകയ്ക്കാണ്. K&K പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ KV കോശിയും കുഞ്ചാക്കോയും ചേർന്ന് നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് K. വേമ്പു ആയിരുന്നു. കഥയും സംഭാഷണവും മുതുകുളം രാഘവൻ പിള്ളയുടേതും BS സരോജയുടെ ആദ്യ ചിത്രമായിരുന്നു ജീവിതനൗക. 1951 March 11 ചിത്രം പ്രദർശനത്തിനെത്തിയത്. അഭയദേവിന്റെ വരികളെ കൂടാതെ വള്ളത്തോളിന്റെ വരികളും ചിത്രത്തെ അലങ്കൃതമാക്കി. V. ദക്ഷിണാമൂർത്തിയുടേതായിരുന്നു സംഗീതം. തിക്കുറിശിയും സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരും മുതുകുളവും SP പിള്ളയും അഭിനയിച്ച് അവിസ്മരണീയമാക്കിയ ചലച്ചിത്രം 4 ഭാഷകളിൽ പുനരാവിഷ്കരിച്ചു. ഹിന്ദിയിൽ ജീവൻ നൗക എന്ന പേരിൽ നിർമ്മിച്ചു. ട്രിച്ചി ലോകനാഥൻ, മെഹബൂബ്, ഖണ്ഡശാല, പീലീല, CK രേവമ്മ എന്നിവരായിരുന്നു ഗായകർ. ബാലസുബ്രഹ്മണ്യത്തിന്റെ ഛായാഗ്രഹണം. 15 പാട്ടുകൾ കൊണ്ട് അനുഗ്രഹീതമായ ചിത്രമായിരുന്നു ജീവിതനൗക. പോപ്പുലർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പാപ്പച്ചൻ നിർമ്മിച്ച് PV കൃഷ്ണയ്യർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു നവലോകം. 1951 April 13 നവലോകം തിയേറ്ററുകളിലെത്തിയത്. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് പൊൻകുന്നം വർക്കിയായിരുന്നു. കോഴിക്കോട് അബ്ദുൾ ഖാദർ ഈ ചിത്രത്തിലായിരുന്നു ആദ്യമായി പാടിയത്. സെൻസർ ബോർഡ് കട്ട് ചെയ്ത ആദ്യ ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. 12 പാട്ടുകൾ കൊണ്ട് സമൃദ്ധം. ഗാനരചന P. ഭാസ്കറിൻ്റേത്. ഈണം നൽകിയത് V. ദക്ഷിണാമൂർത്തി. തിക്കുറിശിയും വഞ്ചിയൂർ മാധവൻ നായരും സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരും മുത്തയ്യയും മുതുകുളവും മിസ്കുമാരിയും സേതുലക്ഷ്മിയും ലളിതയും ആയിരുന്നു അഭിനേതാക്കൾ. കേരളകേസരി എന്ന ചിത്രമായിരുന്നു പിന്നീട് പ്രദർശനത്തിനെത്തിയത്. 1951 May 17 സ്റ്റാർ കമ്പൈൻഡ് ലിമിറ്റഡിന്റെ ബാനറിൽ വൈക്കം വാസുദേവൻ നായരായിരുന്നു ചിത്രം നിർമ്മിച്ചത്. MR വിട്ടലിന്റെ സംവിധാനം. PA കുമാറിന്റെ കഥയ്ക്ക് KN ഗോപാലൻ നായർ സംഭാഷണം എഴുതി. തുമ്പമൺ പത്മനാഭൻകുട്ടിയായിരുന്നു ഗാനരചന നിർവഹിച്ചത്. ജ്ഞാനമണിയുടെ സംഗീതം. ഖണ്ഡശാല, വൈക്കം വാസുദേവൻ നായർ, കവിയൂർ രേവമ്മ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. വൈക്കം വാസുദേവൻ നായർ, KK അരൂർ, ഭവാനി, പാർവതി, ശാന്ത എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. 11 പാട്ടുകളായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. നടൻ പറവൂർ ഭരതൻ അഭിനയിച്ച ആദ്യ ചിത്രം എന്ന പ്രത്യേകത രക്തബന്ധത്തിനാണ്. 1951 May 18 രക്തബന്ധം പ്രദർശനത്തിനെത്തിയത്. ബേൽസ്വാമി കവിയായിരുന്നു സംവിധായകൻ. അഭയദേവും ബ്രഹ്മവ്രതനും തുമ്മമൺ പത്മനാഭൻകുട്ടിയും ഗാനങ്ങൾ എഴുതി. SN ചാമിയുടെ സംഗീത സംവിധാനം. 11 ഗാനങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. പറവൂർ ഭരതനെ കൂടാതെ PK വാസുദേവക്കുറുപ്പും ഓമനിയും അമ്പലപ്പുഴ മീനാക്ഷിയമ്മയും പത്മിനിയും അഭിനേതാക്കളായി. മലയാളത്തിലെ ആദ്യത്തെ വനചിത്രമായിരുന്നു വനമാല. V&C പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ G. വിശ്വനാഥൻ കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രം. മുൻഷി പരമപിള്ളയുടെ സംഭാഷണം. P. കുഞ്ഞികൃഷ്ണമേനോനായിരുന്നു ഗാനങ്ങൾ രചിച്ചത്. BS ദിവാകറിന്റെ ഈണം. മെഹബൂബും MM രാജയും ജിക്കിയുമായിരുന്നു ഗായകർ. 1951 June 9 ചിത്രം പ്രദർശനത്തിനെത്തിയത്. SP പിള്ള, നെയ്യാറ്റിങ്കര കോമളം, കാഞ്ചന തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. MB മന്മഥൻ നായകനായ ആദ്യത്തെ മലയാള ചിത്രമായിരുന്നു യാചകൻ. R. വേലപ്പൻ നായർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥയും സംഭാഷണവും DR PS നായരുടേതായിരുന്നു. ഗാനരചന നിർവഹിച്ചത് അഭയദേവും. SN രംഗനാഥന്റെ സംഗീതം. ട്രിച്ചി ലോകനാഥൻ, പീലീല എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ബോധേശ്വരന്റെയും G. ശങ്കരക്കുറുപ്പിന്റെയും കവിതകളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. 18 പാട്ടുകൾ ഈ ചിത്രത്തെ കൂടുതൽ ഹൃദ്യമാക്കി തീർത്തു.
1: ക്ലാപ് ബോർഡ് അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: കവിത പോലെ കരുണാസായി റേഡിയോ പഴവിൽ പോലെ മനസ്സോട് ചേർക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ചെമ്പകവല്ലി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
1: മോളെ, സൗന്ദര്യമില്ലാത്ത പെണ്ണിന് നീ പറയുന്ന ഈ സതീധർമ്മം നന്നായിട്ടുണ്ടെങ്കിൽ, കാരണം അവളെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. എന്റെ പൊന്നു ചമ്പകം, നീ അങ്ങനാണോ?
2: നീ ഒരു അപ്സരസാണ് മോളെ. നിന്റെ സൗന്ദര്യം എത്രമാത്രം നിനക്കറിയില്ല. ഇത് ജനങ്ങളെ എത്രമാത്രം ആകർഷിക്കും നിനക്കറിയില്ല.
1: നീ അല്പം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ മോളെ. നൃത്തം ചെയ്യാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ നിനക്ക് ചുറ്റും വമ്പിച്ച സദസ്സായിരിക്കും. നിന്റെ ഈ പുരികക്കൊടി ഒന്ന് ചലിച്ചാൽ തമ്പുരാന്മാർ പോലും നിന്റെ മുമ്പിലും തലകുത്തും. അങ്ങനെയുള്ള ചമ്പകം നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ വൃദ്ധ പറയുന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. ഒട്ടും മനസ്സിലാകാത്ത ഏതോ ഒരു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടിയെ പോലെ അവൾ മുത്തച്ഛയുടെ മുമ്പിൽ ഇരിക്കുകയാണ്, മുത്തച്ഛയുടെ മുഖത്ത് നോക്കിയിരിക്കുകയാണ്. മോളെ ചമ്പകവല്ലി, തമ്പുരാന്മാർക്കും കൊതി തോന്നുന്ന നിന്റെ ഈ സൗന്ദര്യം ഉണ്ടല്ലോ എന്റെ മക്കളെ. ചമ്പകവല്ലി, തള്ളയ്ക്കൊരു ചുമയിളകി. ദേവദാസി തള്ളയുടെ ചുമയല്ലേ? അരമണിക്കൂർ നീണ്ടു നിന്നു ആ ചുമ, അരമണിക്കൂർ. ഈ തക്കത്തിന് ആ പ്രസംഗധാര എങ്ങനെ മുറിഞ്ഞു പോയാ? ആ തക്കം നോക്കി അവൾ

അവൾ സ്വന്തം മുറിയിലേക്ക് പോയി, രക്ഷപ്പെട്ടു. കാലം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. യൗവനം, സർവസൗഭാഗ്യങ്ങളും എടുത്തണിഞ്ഞു വന്ന യൗവനം, അതിന്റെ നാനാവിലാസ ലാസ്യങ്ങളുമായി ചമ്പകവല്യെ അണിയിച്ചൊരുക്കി കഴിഞ്ഞിരിക്കുന്നു. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. അവൾ ക്ഷേത്രത്തിൽ നൃത്തമാടാൻ ചെന്നപ്പോൾ അവൾക്ക് ചുറ്റും നല്ല സദസ്സാണ്, സഹൃദയ സദസ്സ്. അവൾ നൃത്തമാടുമ്പോൾ തള്ള പറഞ്ഞ പോലെ അവരുടെ എല്ലാം ഹൃദയങ്ങളും നൃത്തമാടുന്നു. മാത്രമല്ല, അവളെ നോട്ടമിട്ട അവളെ കണ്ണുവച്ച ഒരുത്തൻ ഒരു ആരാധകൻ പറയുന്നു, അവളോട് പാടുന്നു,

0: അയാൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അവിടെ ശരീരത്തിൽ ഒന്ന് മാറ്റം മനസ്സിൽ സംഭവിച്ചിട്ടില്ല.
1: സീതയാണവൾ ശ്രീരാമതുല്യന.

ഇത്രയും നല്ലൊരു ഭർത്താവിന് ലോകത്തൊരു ഭാര്യയ്ക്കും കിട്ടിയിരിക്കില്ല. അതോർക്കും തോറും ചമ്പകവല്ലിക്ക് ദേവദാസി എന്ന പേരും പറഞ്ഞ് ക്ഷേത്രപുരോഹിതന്മാരുടെ മുമ്പിൽ ചെന്ന് ജീവിതം വിലയ്ക്ക് കൊടുക്കുന്ന ആ നശിച്ച ജീവിതക്രമത്തെക്കുറിച്ച് അവൾക്ക് അമർഷം അറപ്പും വെറുപ്പും. അവൾ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നൃത്തമാടാൻ എന്ന് കഴിഞ്ഞാൽ അവിടെ ചുറ്റും കൂടുന്ന സഹൃദയന്മാർ, അവിടെ ആരാധകന്മാർ, അവിടെ കാൽക്കൽ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പൊൻപണസഞ്ചി ആ വേദിയിൽ അങ്ങനെ തന്നെ കിടന്നു. ഒരെണ്ണം പോലും അവൾ തൊട്ടില്ല, പക്ഷെ തള്ളവിട്ടില്ല. വീട്ടിൽ വന്നാൽ തുടങ്ങും വഴക്ക്. പിടിച്ചു

0: തന്റെ മകളും മനുഷ്യനുതകാതെ വിളറിക്കൊഴിഞ്ഞു പോകുമല്ലോ എന്നുള്ളതാണ് പേടി.
1: പിടിച്ചു വലിച്ച്
0: അവളെ കൈതട്ടി മുമ്പോട്ട് പോയി. അങ്ങനെ ആ വീട്ടിൽ

ഈ മുത്തത് മുത്തശ്ശി എന്ന മൂശേട്ടയും ചമ്പകവല്ലി എന്ന ലക്ഷ്മി ദേവിയും തമ്മിലുള്ള ശണ്ഠ. ഏട്ടയും ലക്ഷ്മിയും തമ്മിലെ ശണ്ഠയ വീട്ടിലുണ്ടായി വന്നു നാളി നാളി. ഒരു ദിവസം വൈകുന്നേരം ആ വീട്ടിലൊരാൾ വന്നു. അൻപത്

മയസ്സിത്തിരി കടന്നു പോയെങ്കിലും വേഷത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. വെട്ടിത്തിളങ്ങുന്ന പൊൻകസ വിട്ട പട്ടുനേരിയതും എഷ്ടിയും വൈരക്കടുക്കനും പത്തുവരലും മോതിരവും ഒക്കെ അണഞ്ഞ് സുഗന്ധ തൈലങ്ങളും ഒക്കെ പൂശി ഇതാ വന്നിരിക്കുന്നു ഒരു സുന്ദര വിഡ്ഢി. അൻപതോളം ഒപ്പിൽ കയറി വന്നപ്പോഴേക്ക് തള്ള ഇറങ്ങി ചെന്നു, സ്വാഗതം ചെയ്തു. വരൂ സ്വാമി, വന്നാട്ടെ, ഇരിക്കാമല്ലോ സ്വാമി. സ്വാമി വന്നു, ഇരുന്നു. മുറുക്കുവാ സ്വാമി, മുറുകിക്കളയാം, മുറുകിക്കളയാം. ശരിക്കൊന്ന് മുറുക്കി നീട്ടി തൊപ്പി സ്വാമി വീണ്ടും വൃദ്ധരുടെ സമീപത്തു വന്നിരുന്നു. എന്റെ മടിയിൽ നിന്ന് ഒരു പണസഞ്ചി എടുത്തു, വൃദ്ധയുടെ മുമ്പിൽ വെച്ചു. ഒരു ചെറിയ ഉപഹാരം കൊച്ചുമകൾക്ക് കൊടുത്തോളൂ, കൈനീട്ടമല്ലേ, കൊടുത്തോളൂ.

കൈനീട്ടമാണല്ലോ എന്നാണ് എന്നെ ധരിപ്പിച്ചിരിക്കുന്നത്. കൈനീട്ടുന്നല്ലോ നമുക്ക് കൈനീട്ടമാണ് വേണ്ടത് എന്ന് വെച്ചാൽ അനാഘാത കുസുമം, അതാണ് നമുക്ക് ആവശ്യം. ആഘാത കുസുമം നമുക്ക് ആവശ്യമില്ല. ഈ എച്ചിലൊന്നും നമുക്ക് ആവശ്യമില്ല, മനസ്സിലായല്ലോ. കൈനീട്ടുന്നല്ലോ. സ്വാമി സംശയിക്കേണ്ട കാര്യം എന്താ, ഞാൻ വളരെ ശ്രമിച്ചു നോക്കിയതാ ഇതിനു മുമ്പൊക്കെ, പക്ഷേ അവൾ വഴങ്ങിയിട്ടില്ല. ഇന്നവളെ ഞാൻ വിടില്ല, ഇത് കൈനീട്ടം തന്നെയാ. വൃദ്ധ ആ പണസഞ്ചി എടുത്തു, തന്റെ കണ്ണിൽ മുമ്മൂന്ന് ഒരു വെച്ചു, ഇങ്ങോട്ട് മാറ്റി വെച്ചു. കട തുറന്ന് ആദ്യം കിട്ടുന്ന പണം നെറ്റി വെച്ചിട്ടാണല്ലോ കച്ചവടക്കാരൻ പെട്ടിയിലിടാറ്. ഇത് ആദ്യം കിട്ടിയ പണം തള്ള ആ കൈനീട്ടം വാങ്ങിച്ചു മാറ്റി വെച്ചിട്ട് ചുറ്റും കണ്ണോടിച്ചു. വൃദ്ധന്റെ കാതിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ്. പിന്നെ സ്വാമി

അതിലെന്താ ഉറക്കം പിടിച്ചേട്ടെ, ഉറക്കമായിട്ട് മതി, ഉറക്കമായിട്ടാവും അകത്തേക്ക് പൊയ്ക്കോളാം. ദൈവമേ, ഈ മുത്തശ്ശി എന്താ ഇവർത്തിനോട് പറഞ്ഞുകൊടുത്തിരിക്കുന്നു? ഇത് നമ്മൾ കേട്ടു, ചമ്പകൾ കേട്ടു,

നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. പണസഞ്ചി എടുത്തോണ്ട് തള്ള അകത്തേക്ക് പോയി. അഡ്വാൻസും കൊടുത്ത് കാത്തിരിക്കുകയാണ് സ്വാമി. ചുറ്റും കണ്ണോടിക്കുന്നു. പുള്ളിക്കാരൻ കുറേശ്ശെ വിയർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നെഞ്ഞടിപ്പ് അദ്ദേഹത്തിന് തന്നെ കേൾക്കാം. കാത്തിരിക്കുകയാണ്. ഇനി പണവും വാങ്ങിച്ചോണ്ട് പോയി തള്ള എന്നെ പറ്റിക്കുവോ സംശയിക്കാതില്ല. ചുറ്റും കണ്ണോടിച്ചോണ്ട് അദ്ദേഹിക്കുന്നു. അവസാനം ആ അൻപതുകാരന്റെ ആകുലാപേക്ഷ കൊണ്ടെന്ന പോലെ

0: വൃദ്ധൻ ചുറ്റും കണ്ണോടി ചെന്നിരിക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ ഒരു ഭാഗത്തിൽ തുറക്കപ്പെട്ടു. വിരുന്നുകാരൻ ഞെട്ടി എഴുന്നേറ്റു. ഇതാ ഒരു വേലക്കാരി പെണ്ണ് ഇറങ്ങി വരുന്നു. അവൾ അടുത്തു വന്നു, ചുറ്റും കണ്ണോടിച്ചിട്ട് വൃദ്ധനോട് പറയുന്നു, തുറന്നു കിടക്കുന്ന വാതിലേക്ക് അവൾ അങ്ങി കാണിച്ചു. ഉറക്കമായി
1: ചമ്പകവല്ലി, ഉറക്കമായി.
0: സ്വാമി അകത്തേക്ക് നാട്ടെ. വിരുന്നുകാരൻ പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ സന്തോഷവർത്തമാനമല്ലേ അറിയിച്ചത്. അവൾക്കൊരു സമ്മാനം കൊടുത്തു, മുറുക്കി ചോപ്പിച്ച ഒരു ഒരു പുഞ്ചിരി. എന്നിട്ട് അയാൾ ഒന്ന് ഒരുങ്ങി കാർത്ത

0: കടന്നു.
1: അതാ അവൾ കട്ടിലിൽ മൂടിപ്പൊച്ച് കിടക്കുന്നു. ചമ്പകവല്ലി കട്ടിൽ മൂടിപ്പൊച്ച് കിടക്കുന്നു.
2: കിടപ്പ്
0: ലജ്ജയായിരിക്കും. ലജ്ജ കാണും, പ്രാരംഭം അല്ലേ, ലജ്ജ കാണും. ലജ്ജാവതി, നിന്റെ ലജ്ജയൊക്കെ മാറ്റി തന്നേക്കാം. കൊച്ചു കള്ളി രസികത്തി പിന്നെ നിന്നില്ല.

0: ഒരു നീളം തലയണയായിരും.
1: ആ കാമകോമരത്തെ കവി ശരിക്കുന്ന കളിയാക്കി ജാലരം.

നിലാവുള്ള രാത്രിയിൽ ഓലപ്പഴുതിലൂടെ നിലാവ് ചോർന്നു വീണാൽ അത് നിലത്ത് കിടക്കുന്ന ഒരു മുട്ടയായിട്ട് തോന്നിപ്പിക്കാറുണ്ട്. പൂച്ച ചെന്ന് അത് പാലാണെന്ന് വിചാരിച്ച് നക്കിക്കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെയും ഒരാൾ അങ്ങനെ ചെന്നു, പക്ഷേ നീളന്തലയണയായിരുന്നു ആ കട്ടിലിൽ സാരി കൊണ്ട് മൂടി മൂടിപ്പൊളിച്ചിട്ടുന്ന രൂപം നീളന്തലയണയായിരുന്നു ആ പൂച്ച കാമുകൻ ആ നീളന്തലയണ പൊക്കിയെടുത്ത ദൂരത്തെ കോരേ

പത്ത് ദിവസത്തേക്ക് ഒരറിയിപ്പും ഒരറിവും കിട്ടിയില്ല. പത്ത് ദിവസം കഴിഞ്ഞു. വിസ്തൃതമായ ലോകഭിത്തിമേൽ ഇതാ ഒരു കത്ത്, ചമ്പകവല്ലി എഴുതിയ അവസാനത്തെ കത്ത്. കൈവറ കൊണ്ട് ചരിഞ്ഞ അക്ഷരങ്ങൾ, കണ്ണീരിൽ കുതിർന്ന കടലാസ്. അവരുടെ അവസാനത്തെ കത്തിൽ അവൾ വിളിച്ചറിയിക്കുന്നു, ലോകത്തെ വിളിച്ചറിയിക്കുന്നു.

0: എന്റെ മുത്തച്ഛിക്ക് അതിഷ്ടമായില്ല. അവരെന്നെ പിടിച്ചു വലിച്ചു പഴയ ജീവിതക്രമത്തിലേക്ക്, ദേവദാസിത്വത്തിലേക്ക്. ഞാൻ വഴങ്ങിയില്ല, ഞാൻ കൈതട്ടുകൂടി. മുത്തശ്ശി എന്നെ തല്ലിച്ചതച്ചിട്ടുണ്ട്, എന്നെ പട്ടിണിക്കിട്ടിട്ടുണ്ട്, എന്നെ ശാസിച്ചിട്ടുണ്ട്. പലരെയും വീട്ടിലേക്ക് വിളിച്ചതാണ്. അന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു, അന്നൊക്കെ ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ അവസാനം ആ 50 വയസ്സുകാരനെ വിളിച്ച് പൊൻപണസഞ്ചിയും വാങ്ങിച്ചിട്ട് മുത്തശ്ശി എന്റെ മുറിയിലേക്ക് അയാളെ പറഞ്ഞുവിട്ട ദിവസം ദൈവമയെ ഞാൻ രക്ഷപ്പെട്ടത് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ നെഞ്ഞു പിടയ്ക്കുന്നു. ആ വേലക്കാരി പെണ്ണ് അയാളെ വിളിക്കാൻ ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടതാണ്. ആ തക്കം നോക്കി
1: ഊൺ കഴിഞ്ഞു കിടന്നു കൺചിമ്മിയ ഞാൻ കുറച്ചിടയ്ക്കുള്ളിൽ നിഗൂഢമായി. ഊൺ കഴിഞ്ഞു കിടന്നു കൺചിമ്മിയ ഞാൻ കുറച്ചിട

ചലാൽ. സത്യത്തിന്റെ പൊന്നക്ഷരങ്ങൾ പോലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ എനിക്ക് വഴികാട്ടി. ഇതാ 10 ദിവസമായി ഞാൻ ഈ കൊടുങ്കാട്ടിൽ അലഞ്ഞു തിരിയുന്നു. ചാരിത്രശുദ്ധിയാൽ സൂര്യോദയം പോലും തടഞ്ഞു നിർത്തിയ ശീലപതിയുടെയും ദമയന്തിയുടെയും മീരാബായിയുടെയും നാടായ എന്റെ പെറ്റമ്മ ഭാരതഭൂമി ഇന്നിതാ വെണ്മയെ കറുപ്പായിട്ടും തിന്മയെ നന്മയായിട്ടും വാഴ്ത്തുന്നു. അന്ധവിശ്വാസങ്ങളിലും അടിമത്വത്തിലും പാപദാരിദ്ര്യങ്ങളിലും വീണടിഞ്ഞ് കേഴുന്നു. ഈ വിഷഭൂമിയിൽ ഞാൻ ഇന്ന് വരെ സൂക്ഷിച്ച ജീവിത വിശുദ്ധിയുടെ വൈഡൂര്യം എന്റെ ചരിത്രം. ഇനിയും മരണത്തിന്റെ മരവിച്ച ശവപ്പെട്ടിയിൽ മാത്രമേ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ എന്റെ മുത്തശ്ശിയോട് യാത്ര ചോദിക്കുന്നു അവസാനമായി.

ആ കൊച്ചു സീതയുടെ ശബ്ദം പിന്നെ ആരും കേട്ടില്ല. ആ കൊച്ചു സീത ഈ സീതയുടെ നാട്ടിൽ ചരിത്രം സംരക്ഷിക്കാൻ വേണ്ടി ആ കൊച്ചു സീത തന്റെ ജീവിതം അവസാനിപ്പിച്ചു.

0: കൊച്ചു സീത അവിടെ അവസാനിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചെമ്പകവല്ലി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
2: ശ്രോതാക്കൾ ഇത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സഞ്ചരിക്കാൻ എക്കാലത്തും സത്യത്തിന്റെ പാതയാണ് നല്ലത്. കാരണം ആ പാതയിൽ എന്നും തിരക്ക് കുറവാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ഒരു അതിഥിയുമായാണ് എപ്പോഴും ബുധനാഴ്ച പ്രത്യേക പോക്കുവയിലിൽ നമ്മൾ ഒരുമിച്ച് ചേരാറുള്ളത്, പാട്ടുകൾ കേൾക്കാറുള്ളത്, സംസാരിക്കാറുള്ളത്, സല്ലപിക്കാറുള്ളത്. പാട്ടും കൂട്ടുമായി സല്ലാപവും സംവാദവുമായി ഇങ്ങനെ ഒരുമിച്ച് ഒരു പോക്കുവയിൽ നേരത്തെ കൂടുക എന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താണ്? ഞാൻ ഒരാളോട് ഇന്നും രാവിലെ സംസാരിച്ചതേ ഉള്ളൂ, ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വായിക്കുമ്പോൾ സന്തോഷം തരും. ഞാൻ ചോദിച്ചു, അത് മാത്രമാണോ? ഇല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷമുണ്ടാവും. ഞാൻ പറഞ്ഞു, പിന്നെ? പെട്ടെന്ന് ഒരു ഇടവേള പോലെ അദ്ദേഹം ഒരു കോമയിട്ടിട്ട് പറഞ്ഞു, അതല്ല, ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ഏറെ നേരം സംസാരിച്ചിരിക്കുമ്പോഴാണ് എന്നാണ്. അതൊരു വലിയ കാര്യമാണ്. മനുഷ്യൻ മനുഷ്യനോട് സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല തന്നെ. പണ്ട് കാലത്ത് പറയുമായിരുന്നു, എന്താണ്, മറ്റു ജോലിയൊന്നുമില്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്ന് വെടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്, അതായത് പർപ്പസ്ഫുള്ളി ഒന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മളിങ്ങനെ വെടി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അത് മനുഷ്യ മനസ്സിന് നൽകുന്ന സന്തോഷം ഒട്ടും ചെറുതല്ല. പ്രിയ ശ്രോതാക്കളെ, പോക്കുവയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സായാഹ്നത്തിൽ വെറുതെ വർത്തമാനം പറയാനുള്ള ഒരു നേരമാണ്. ഏതെങ്കിലും ഒരു അതിഥി നമ്മളോടൊപ്പം ഉണ്ടാവുന്നു. ആ അതിഥിയോടൊപ്പം നമുക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾക്കറിയാം, ശ്രോതാക്കളാണ് ഇതിനകത്ത് അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. അതുതന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കരുണാസായി റേഡിയോ നിരന്തരമായി കേൾക്കുന്ന ശ്രോതാവ് ഒരു അതിഥിയായി സ്റ്റുഡിയോയിലെത്തുക, മറ്റ് ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കിടുക, പാട്ട് കേൾക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാനൊരു അതിഥിയുമായിട്ട് തന്നെയാണ് പ്രത്യേക പോക്കുവയിലിൽ എത്തിയിട്ടുള്ളത്. അതിഥികൾ പലതരത്തിലുണ്ട് എന്ന് നമ്മൾ പറയും അല്ലെ? ഏതൊരു കാര്യത്തെയും നമുക്ക് പലതരത്തിൽ വിഭജിക്കാം എന്നുള്ളതാണ്. ചില ആളുകൾ പ്രത്യേകമായി എല്ലാവർക്കും എന്താണ് പരിചിതരായിരിക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും പലപ്പോഴും രാവിലെ ചോദിക്കും, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കും, ആരാണ് ഇന്നത്തെ അതിഥി എന്നൊക്കെ ശ്രോതാക്കൾ വിളിച്ചു ചോദിക്കുകയോ മെസ്സേജ് ഇടുകയോ. അപ്പോഴൊക്കെ ഞാൻ പറയാം, അതൊരു സസ്പെൻസ് ആണ് എന്ന് പറയും. അതുപോലെ സസ്പെൻസായിട്ട് തന്നെയാണ് ഇന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ അതിഥി ഒരു അധ്യാപികയാണ്. അധ്യാപികയുടെ പേര് വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, അധ്യാപിക എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗുരു എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേകമായ സ്നേഹ ബഹുമാനങ്ങളുണ്ട്. കാരണം ഒരു ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അയാളുടെ ബാല്യ കൗമാരങ്ങളിൽ അയാൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് വീട്ടിലല്ല, വിദ്യാലയത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. വീട്ടിൽ രക്ഷിതാക്കൾ എങ്ങനെയാണോ നമ്മളെ മാറ്റി

0: പറയുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപികയാണ് അല്ലെങ്കിൽ ഒരു ടീച്ചറാണ് അതിഥി എന്ന് കേൾക്കുമ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് പോകാൻ പോലും അത് വളരെയേറെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇന്ന് ഒരു ടീച്ചർ അതിഥിയായി ഈ സ്റ്റുഡിയോയിൽ എത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജൂൺ 1 അധികം വൈകാതെ എത്താൻ പോവുകയാണ്. ഇന്നിപ്പോൾ 26-ാം തീയതിയാണ്. തൊട്ടടുത്ത് 4 ദിവസം കൂടെ അല്ലെങ്കിൽ 5 ദിവസം കൂടെ കഴിഞ്ഞാൽ ജൂൺ 1 ആണ്. ജൂൺ 1-ന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ടേ ജൂൺ 1 എന്ന് പറയുന്നത് മഴ പെയ്യുക എന്നതു മാത്രമല്ല, പുതിയ കുടകൾ ചൂടി പുതിയ ബാഗുമായി വളരെ ഹർഷാരവങ്ങളോടുകൂടി സുഹൃത്തുക്കളെ കാണാനും ഒക്കെയായി സ്കൂളിലേക്ക് പോകുന്ന, സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ജൂൺ 1 എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആ ഉത്സവം എന്നേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എങ്കിലും റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പുസ്തകവും ബാഗും അല്ലെങ്കിൽ കുടയും ഒക്കെയായി സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു വട്ടം കൂടിയ പഴയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് കവി പറഞ്ഞതുപോലെ നമുക്കും തോന്നിപ്പോകും അങ്ങോട്ടൊന്ന് പോകുവാൻ. അതുകൊണ്ട് തന്നെ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒരു ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്നത് ഒരു ജൂൺ 1-നെ ഓർമ്മിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇന്ന് പ്രത്യേക പോക്കുവേലിൽ നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ഗവൺമെൻറ് LPSലെ ഗണിത അധ്യാപികയായ, മാത്സ് അധ്യാപികയായ അനിത ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഞാനിത് പറയുമ്പോൾ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾ, ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ ഒക്കെ 2017 മുതൽ വെള്ളനാട് സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും 8 വർഷം കഴിയുന്നു. അന്ന് 4-ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി ഇപ്പോൾ ശരിക്കും 12-ാം ക്ലാസ്സിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടികൾ വരെ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വിളിക്കാം വളരെ ആദരവോടെ സ്നേഹത്തോടെ. ഈ പ്രത്യേക പോക്കുവേലിലേക്ക് ഞാൻ അനിത ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ, നല്ല നമസ്കാരം ഈ പ്രത്യേക പോക്കുവേലിലേക്ക്.
1: നമസ്കാരം സാർ, ഞാൻ അനിത ടീച്ചർ, ഗവൺമെൻറ് LPSൽ വർക്ക് ചെയ്യുന്നു. ഈ പരിപാടിയിൽ, ഈ പോക്കുവേൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം.
0: പ്രിയ ശ്രോതാക്കളെ, ടീച്ചറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891-8849-12. സന്ദേശങ്ങൾ അയക്കാം 8891-7739-12. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം 8891-8849-12. സന്ദേശങ്ങൾ അയക്കാം 8891-7739-12. ഒരു സന്ദേശം വായിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. വിളിച്ചു, പക്ഷേ കോള് കണക്റ്റ് ആവുന്നില്ല, അതുകൊണ്ടാണ് സന്ദേശമായിട്ട് അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മേപ്പാട്ടുമലയിൽ നിന്നും രാധികയാണ് എഴുതിയിരിക്കുന്നത്. ടീച്ചറിനെ നേരിട്ട് പരിചയമില്ല, എങ്കിലും ടീച്ചറുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പലവട്ടം സാറ് ടീച്ചർ ടീച്ചർ എന്ന് പറയുമ്പോൾ എന്നെ പണ്ട് പഠിപ്പിച്ച മാലിനി ടീച്ചറിനെയും സരസ്വതി ടീച്ചറിനെയും ഇന്ദിര ടീച്ചറിനെയും ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അത് ഒരു പഴയ കാലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചറിനോട് സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സന്ദേശമായിട്ട് അയക്കുന്നത്. ഇനിയും വിളിച്ചുകൊണ്ടേയിരിക്കാം, കിട്ടും എന്ന് തന്നെ കരുതുന്നു. എങ്കിലും ഈ സന്ദേശം ആദ്യം വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാധിക ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടീച്ചറിന് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പാട്ടാണ് വെക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതല്ലെങ്കിൽ രാവണ പ്രഭുവിലെ പാട്ടായാലും മതി എന്ന് രാധിക ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം ഉണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. മഴയായതുകൊണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, കോള് വരേണ്ടതാണ്. എന്തായാലും ചിലപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മുടെ ഡിവൈസുകൾ വിളിച്ചാൽ ചിലപ്പോൾ സമയത്ത് കിട്ടും. എന്തായാലും മെസ്സേജ് അയക്കാൻ, ഒരു സന്ദേശം അയക്കാൻ തോന്നിയല്ലോ. ടീച്ചർ ഈ പറഞ്ഞത് ശരിയാണ്, ഒരുപക്ഷെ എന്താണ് ഈ സന്ദേശം അയച്ചിരിക്കുന്ന രാധിക, രാധികയെ ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഈ പറഞ്ഞതുപോലെ മാലിന്യ ടീച്ചറും ഇന്ദിര ടീച്ചറും ഒക്കെ അറിയാതെ കടന്നു വരുന്നു. ഒരു ടീച്ചർ എത്രമാത്രം കാര്യമായിട്ടാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത് എന്നതിന് തെളിവാണ് എൻ്റെ ഈ അനുഭവങ്ങളും ഒപ്പം രാധിക എഴുതിയ ഈ സന്ദേശവും എന്നുള്ളതാണ്. ടീച്ചർ, അത് ഞങ്ങൾ വിദ്യാർത്ഥികൾ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്, നിങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു?
1: കുട്ടികളോടൊപ്പം കഴിയുക എന്നത് വളരെ സന്തോഷമാണ് സാർ. സ്കൂളിൽ കഴിയുന്ന ആ ദിനങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങളെന്ന് പറയാം. ഇപ്പോൾ 2 മാസം വെക്കേഷൻ, ആ ദിവസങ്ങൾ തള്ളി നീക്കാൻ തന്നെ നമുക്ക് വളരെ പ്രയാസകരമാണ്.
0: ശരിക്കും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? പക്ഷേ ഞങ്ങളൊക്കെ വിചാരിക്കുന്ന 2 മാസം
1: ഒരിക്കലും അല്ല. സ്കൂളിൽ രാവിലെ ഇങ്ങനെ വരിക, അതൊരു വലിയൊരു സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. രാവിലെ റെഡിയാവുക, സ്കൂളിലെത്തുക.

0: കുട്ടികളോടൊപ്പം കഴിയുക. ഞാനൊക്കെ ഇങ്ങനെ രാവിലെ ഓടിയെത്തി പെട്ടെന്ന് തന്നെ ബാഗും തൂക്കി ഇറങ്ങിപ്പോകുന്ന ഒരു അധ്യാപിക അല്ല. വളരെ ഈ 2005 ഞാൻ സർവീസിൽ കയറുന്നത്. അന്ന് മുതൽ തന്നെ എല്ലാ കാര്യങ്ങളിലും, സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളോടൊപ്പം നിന്ന് സഹകരിക്കുന്ന ഒരു അധ്യാപികയാണ്. വെള്ളനാട് പ്രദേശത്തായതുകൊണ്ട് മേപ്പാട്ടുമലയിൽ നിന്നാണ് രാധിക വിളിക്കുന്നതെന്ന് പറഞ്ഞു. ചിലപ്പോൾ എന്നെ പരിചയം കാണുമായിരിക്കും. മേപ്പാട്ടുമലയിലുള്ള അധികം കുട്ടികളും ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, വെള്ളനാട് LPS. വളരെ സന്തോഷം ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിലും. അധ്യാപകരോട് ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടെ ഇടപെടുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് അയച്ചതിലും വളരെ സന്തോഷം. എനിക്കിഷ്ടപ്പെട്ട പാട്ടല്ല, രാധികയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ നമുക്ക് വെക്കാം, രാവണപ്രഭുവിലെ പാട്ട് തന്നെ വെക്കാമെന്നാണ് എന്റെ അഭിപ്രായം.
1: അതെ, അത് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, നമുക്കത് ഈ പാട്ടിന് ശേഷം സംസാരിക്കേണ്ടതാണ്. ശരിക്കും 2 തള്ളി നീക്കാൻ വലിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. അത് അധ്യാപകർ പലപ്പോഴും, ഞാൻ വിചാരിക്കുന്നത് 2 അവർ യാത്രയും ഒക്കെ ആയിട്ട് പോണ്ടല്ലോ, അവധി കിട്ടുന്നു എന്നുള്ളത്. ടീച്ചർ, ആ അനുഭവത്തെ ഒന്നുകൂടെ നമുക്ക് പറയാം. എനിക്കൊണ്ട് പാട്ടിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പൊ രാധികയ്ക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് വെളനാട് ഗവൺമെൻറ് LPSലെ മാത്സ് അധ്യാപികയായ അനിത ടീച്ചറാണ്. നേരത്തെ വിശേഷങ്ങൾ പങ്കുവച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് 2 മാസം അവധി കിട്ടുമ്പോൾ അതെങ്ങനെയെങ്കിലും തള്ളി നീക്കുകയാണ്. കാരണം കുട്ടികളില്ലാത്ത, അല്ലെങ്കിൽ എന്താണ, ബഹളങ്ങളില്ലാത്ത, അവരോടൊപ്പം ചെലവഴിക്കാത്ത സമയങ്ങൾ ചിന്തിക്കാനേ കഴിയില്ല എന്നൊരു ടീച്ചർ പറയുമ്പോൾ എത്രമാത്രം സമർപ്പണമാണ് ആ ടീച്ചർക്ക് ആ സ്കൂളിനോട് കുട്ടികളോടുള്ളത് എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധുനിക ലോകത്ത് അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത്തരം വിശേഷങ്ങളിലേക്ക് ഇനിയും പോകാനുണ്ട്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ
0: കച്ചാണിയിൽ നിന്ന് നടരാജൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനിത ടീച്ചറാണ്, വെള്ളനാട് ഗവൺമെന്റ് LPSലെ ടീച്ചറാണ്, കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് നമ്മുടെ അതിഥി. അപ്പൊ ടീച്ചറോട് നല്ല നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
2: നമസ്കാരം. കാച്ചാണിയിൽ നിന്നാണല്ലേ? കാച്ചാണി സ്കൂളിനടുത്താണോ?
1: മലമോളി പോകുന്ന റൂട്ടാണ്.
2: ആ, കാച്ചാണി സ്കൂളിൽ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപികയുണ്ട്. വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണോ? പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്.
1: ഒരു അധ്യാപിക എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര കാര്യമാണ്. കാരണം ക്ഷമയും അത്രയും ഒക്കെ ഉള്ള ഒരാളിനെ പുള്ളിയെ പഠിപ്പിക്കാവൂ.
2: സന്തോഷം.
1: കാരണം അത് ഇന്നത്തെ പുള്ളിയാണ്, ഇങ്ങോട്ടാണ് അവർക്ക് അങ്ങോട്ട് പോകും. അടിച്ചിട്ട് അടിക്കാനും നോക്കൂ.
2: ഇപ്പൊ അടിയൊന്നും ഇല്ല, ഞങ്ങള് കൂട്ടുകാരെ പോലെയാണ് ഇപ്പൊ. പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. പണ്ട് കാലത്ത് നമ്മൾ അടിയൊക്കെ കിട്ടി ആ ഒരിതും ഇപ്പോഴത്തെ ഇതും തമ്മില് കുറച്ച് വ്യത്യാസവും ഉണ്ട്. ചില ചില കുട്ടികളൊക്കെ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടും എടുക്കും. ചിലര് കുറച്ച് അതിൽ നിന്ന് വഴി പോകാനും ഉള്ള സാധ്യതയും ഉണ്ട് ഇന്നത്തെ കാലത്ത്. എങ്കിലും ഞങ്ങളെല്ലാവരും ഇപ്പൊ നല്ല കൂട്ടുകാരെ പോലെയാണ് കഴിയുന്നത്. പിന്നെ വെള്ളനാട് LPSൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിലെ അധ്യാപികയാണ്. എല്ലാവർക്കും എന്നെയും അതുപോലെ തന്നെ എനിക്ക് കുഞ്ഞുങ്ങളെയും വലിയ ഇഷ്ടമാണ്.
1: അന്നൊക്കെയാണെങ്കിൽ അടി കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കും, അടി കൊടുത്താലേ പഠിക്കൂ. ഇന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കുന്നവര് ആവശ്യമില്ല, ജയിലിലൊക്കെ പോകണ്ട.
2: എങ്കിലും രക്ഷിതാക്കളെല്ലാം പറയുന്നത് നല്ല അടി കൊടുക്കണം ടീച്ചർ എന്നാണ് പറയാറുള്ളത്.
1: ചുരുക്കം ചില ആൾക്കാരങ്ങനെ അറിവുള്ളവര് പറയും. കാരണം ഇന്ന് അടിക്കണ ആർക്കും ഇഷ്ടമല്ല. ഇന്ന് മുമ്പാണെങ്കിൽ അടി കൊടുത്താലേ പിള്ളേര് പഠിക്കും.
2: അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ വീട്ടിലുള്ളത് ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളൊക്കെയാണ് ഇന്നത്തെ കാലത്തുള്ളത്. അന്ന് 10ഉം 12ഉം പേരുള്ള വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതെ തന്നെ, അതാണ് സംഭവം. അപ്പോഴ അന്ന് ആഹാരത്തിന് വകയില്ല, പിന്നെ ദാരിദ്ര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചോദിച്ചാലും യെസ് പറയുകയാണ് രക്ഷിതാക്കൾ ചെയ്യുന്നത്, നോ പറയാറില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയും ഉണ്ട്. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ, ഇങ്ങനെ ഒരു സന്തോഷത്തോടെയുള്ള ഒരു ദിവസം പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. വിളിച്ചതിലും സന്തോഷം.
0: പിന്നെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ക്ഷമയില്ലെങ്കിൽ, ക്ഷമ ഉണ്ടെങ്കിലേ ഒരു ടീച്ചറാവാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ്, അതാണ് ഞാൻ ടീച്ചർ ആവാത്തതെന്ന്.
1: സന്തോഷമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാം.
0: ഇതൊന്നും എനിക്കില്ല.
1: പിന്നെ ഞാൻ നേരത്തെ ഒരു പാട്ട് ചോദിക്കാനായിട്ടിരുന്നത്,
0: ഏത് പാട്ട്?
1: അതില് രണ്ടൊരു പാട്ടാണ്.
0: ഓ ശരി,
1: രണ്ടുപേരി പാടാം.
0: ടീച്ചറിന് വേണ്ടി ആവട്ടെ അല്ലേ.
1: ഒരു പെണ്ണൊരു പയ്യ ഒരു വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് കുറച്ചു കഴിഞ്ഞ് പേർക്കിട്ടു പോയിട്ട് ഭാര്യ ഒരുന്ന് കൂടുന്ന ഒരു ലെറ്റർ അയക്കുകയാണ് അങ്ങോട്ട്. അതാണ് പാട്ട്. എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവായിക്കുവാൻ സ്വന്തം എഴുതിയ ബന്ധങ്ങളേ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്.
0: ഓ, അതാണോ ചോദിച്ചിരിക്കുന്നേ? അതാണോ വേണ്ടേ? എവിടെന്ന് തപ്പി എടുക്കും?
1: ഈ പാട്ട് ചോദിച്ചപ്പോ ഇനി മുമ്പ് ഇരിക്കുന്നത് തേർച്ചയും കെട്ടെന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, അതിലുണ്ടായിരുന്ന പാട്ടാണ്. ഇപ്പൊ ചോദിച്ചത് കറുത്ത പെണ്ണേ കനി കൊല്ലേ, വെളുത്തോണ്ടല്ല കറുത്ത പെണ്ണേ.
0: കരിങ്കുഴിയില് നിനക്ക് ഒരുത്തൻ കിഴക്കുതിച്ചു, അത് തന്നെ.
1: ഇത്തിരി തമാശ കൂടെ ഉള്ളതാണ്.
0: പിന്നെ
2: തമാശയാണ് വേണ്ടത്.
1: ഒരു ചെറിയ കഥ കൂടെ പറയാം സാറേ.
0: പറയണം.
1: ഒരു ഫാനിയും പറഞ്ഞ അവര് ഒരുപാട് കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക, ഇവർ രണ്ടും കൂടെ വിചാരിക്കും ഇനി ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ശരിയാവൂല, നമുക്ക് മരിക്കാവുന്ന വിചാരിക്കും. ഇവരും വനത്തിൽ പോയി ആരും കാണാതെ ശല്യം ഇല്ലാത്തടത്ത് പോയി മരിക്കാമെന്ന്. അപ്പൊ അങ്ങനെ പോയപ്പോഴും അവിടെ പോയ കൂട്ടത്തിൽ ഒരു പ്രതിമ കണ്ട്, പ്രതിമ കണ്ടുകൊണ്ട് ഇവര് കണ്ടിട്ട് പറഞ്ഞ് എന്തായാലും ശരി ശരി നമുക്ക് ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാം ഇതിന്റെ കൂടെ. അങ്ങനെ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോ ഈ പ്രതിമ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ് ദാരിദ്ര്യം മാറണം ഞങ്ങൾക്ക്, അതിനുള്ള എന്തെങ്കിലും വഴി തന്നാ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ നിങ്ങളൊരു തൊട്ടിയായിട്ട് ഇനി വരാൻ പറഞ്ഞു. തൊട്ടി കൊണ്ടുവന്നു. തൊട്ടി കൊണ്ടുവന്നതിന് ശേഷം പ്രതിമ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ വാതുറക്കും, പക്ഷെ നിറച്ചു സ്വർണമായിരിക്കും, പക്ഷെ ഓരോണ്ണവും കളയരുത്. അങ്ങനെ വാതുറന്ന് സ്വർണം അങ്ങോട്ട് വിടാൻ തുടങ്ങി, എവരങ്ങോട്ട് കുലിക്കാൻ തുടങ്ങി. തൊട്ടി കുലുക്കി കുലുക്കി തൊട്ടി ഒരു സ്വർണം തലയിലേക്ക് വിഴുന്നു. വിഴുന്നപ്പോ ഈ പ്രതിമ പറയാണ്, പ്രതിമ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇങ്ങനെ പറയാണ്, ഇനി ഒരു വലുതിന്റെ വായിക്കാതിരിക്കാണ് ഇതിനെ ഒന്ന് എടുക്കുമെന്ന്. അങ്ങനെ കൈയിട്ട് വായിക്കാത്തു വായിക്കാത്ത കൈയിട്ട് പ്രതിമയായി, ഈ വിഗ്രഹം പഴയതുപോലെ പ്രതിമയായി. പ്രതിമയായിട്ട് അവർ രണ്ടും പിന്നെ ഈ കൈ വായിക്കാതിരിക്കുകയല്ലേ പ്രതിമയെ പോവില്ല, എവരെന്നും കൂടെ പഴയതുപോലെ ഇനി നമുക്ക് വരിക ഒരു രക്ഷയില്ല മരിക്കാൻ നേരി. അങ്ങനെ ഇരുന്നിരുന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രതിമ പ്രത്യക്ഷമായി വാതകം തുറന്നപ്പോ ഇവര് തൊട്ടിയാക്കണ്ട് ഓടിക്കണം, കാരണം തൊട്ടിയിലൊന്നുമില്ല.
0: അത്യാർത്തി പാടില്ല, പറയുന്നതൊക്കെ അനുസരിക്കണം, എന്തെല്ലാം ഗുണപാഠങ്ങൾ.
1: അപ്പൊ ഇനി ഒരുപാടുണ്ട് സമയമില്ല, കാരണം ഞാൻ
0: സമയല്ലേ, ബാക്കി ശ്രോതാക്കളെല്ലാം കൂടെ കഥ കേട്ട് അവരും തൊട്ടിയെടുത്തോണ്ട് ഓടും.
1: തീർച്ചയായിട്ടും എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ടായെന്നറിയാമോ? കണ്ണമ്പള്ളി രവീന്ദ്രൻ നായർ.
0: ഓ രവിച്ചേട്ടൻ.
1: നായരല്ല രവീന്ദ്രൻ, അല്ലെങ്കിൽ നായരല്ലേ
0: ആരാവട്ടെ രവിച്ചേട്ടൻ.
1: നമ്മളെ ശ്രോതാവാണ് വേണ്ടപ്പെട്ട. പിന്നെ വലിയമല ബാബു, കള്ളിക്കാട് ചാന്തൻ, ഇങ്ങനെ ഇവർക്ക് മൂന്നുപേർക്ക് സ്റ്റുഡിയോയിലുള്ളവർക്ക്
0: അവർക്ക് വേണ്ടി ഗാനം സമർപ്പിക്കാം. അപ്പൊ ഇത്രയും നേരം സംസാരിച്ച ടീച്ചറിന് നല്ല നന്ദിയും നമസ്കാരം ഒക്കെ പറയണം.
1: തീർച്ചയായിട്ടും നന്ദിയും നമസ്കാരം. സംസാരിക്കല് ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക്, കാരണം അറിവുള്ള ഒരാളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അധ്യാപകരെ.
0: അതെ,
2: സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നു. തിരിച്ചെത്തുമ്പോൾ വളരെ അഭിമാനവും സന്തോഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്രയോ അതിഥികൾ ഈ സ്റ്റുഡിയോയിൽ പ്രത്യേക പൂക്കുവയിലിൽ ബുധനാഴ്ച തോറും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് സ്നേഹവാത്സല്യങ്ങൾ കുഞ്ഞുകുട്ടികളുടെ ഹൃദയത്തിൽ വാരിക്കോരി ചൊരിയുന്ന എന്ന് തന്നെ പറയാം. നേരത്തെ ടീച്ചർ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ സുഹൃത്തുക്കളാണ്, പഴയ പോലെ തല്ലി വളർത്തേണ്ട ആവശ്യമില്ല, എല്ലാ കുട്ടികളും പ്രിയപ്പെട്ട കൂട്ടുകാരായി കാണുക എന്ന് പറയുന്നത്. കാലം എത്ര മാറി അല്ലേ. പണ്ട് അധ്യാപകരെ പേടിച്ചിരുന്നു, ഭയങ്കരമായി വിറച്ചിരുന്നു. അധ്യാപകർ വരുന്നത് ഒരു കടുവയെപ്പോലെയോ പുലിയെപ്പോലെയോ ഒക്കെ ആയിരുന്നു ഒരു കാലത്ത് നിന്ന്. ഇന്ന് അധ്യാപകർ കൂട്ടുകാരായി ക്ലാസ്സിലേക്ക് കയറുന്നു. ടീച്ചർ എത്ര ഹൃദ്യമായാണ് പറഞ്ഞത്, അവർ ഞങ്ങളുടെ കൂട്ടുകാരാണ് എന്ന്. എൻ്റെ ഹൃദയത്തിൽ തൊട്ട വാക്കുകളായിട്ട് ഈ ബുധനാഴ്ച പുറത്തു പെയ്യുന്ന ചാറ്റൽ മഴയേക്കാൾ മധുരമനോഹരമായ പ്രയോഗം ഓരോ കുട്ടിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ.

0: ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട അനിത ടീച്ചറാണ്. അനിത ടീച്ചറെ വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ കേൾക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ, നമസ്കാരം. ശബ്ദം വളരെ പതിയെ പറയുന്നത്, എന്ന് ഒന്നുകൂടെ പറയാവോ?
1: ബിനുകുമാർ
0: വെള്ളനാട്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അനിത ടീച്ചറാണ്. അപ്പോൾ എന്നോട് സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ ഇവർ ടീച്ചറോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചറിന് നമസ്കാരം പറഞ്ഞ് സംസാരിച്ച് തുടങ്ങാം.
1: നമസ്തേ ടീച്ചർ, ഞാൻ വെള്ളനാട് സ്കൂളിൽ പഠിച്ച ആളാണ്.
2: വെള്ളനാട് LPSC പഠിച്ച ആളാണോ?
1: അല്ല, വെള്ളനാട്
2: ഹൈസ്കൂളിൽ. ഇപ്പോൾ എവിടെയാണ് താമസം? എവിടെയാണ്?
1: ഞാൻ ഇപ്പോൾ ഒരു സാഹചര്യം വെച്ചിട്ട് മലയങ്കീഴ്.
2: ഓക്കെ. ഞാൻ വെള്ളനാട് LPSCയിലെ ടീച്ചറാണ്. 2017 അവിടെ വരുന്നത്. ഞാനൊരു ചെറിയ ഒരു കാര്യം, ആരാണ് കേക്കാമയോ? ഒരിക്കൽ ഇവിടെ പറയോ. ഷീജ ടീച്ചർ ഉണ്ടല്ലോ, എവിടെ വെളിയന്നൂരുള്ള ടീച്ചറാണോ? ആ ഉണ്ട് ഉണ്ട്. ഞാൻ കൊണ്ണിയൂർ LPSCയിലായിരുന്നു 10 വർഷം. അവിടുന്ന് ഒരു വലിയ സ്കൂളിൽ കുറേ അധികം കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ള താല്പര്യത്തോടും കൂടെ ട്രാൻസ്ഫറിന് കൊടുത്ത് ഇങ്ങോട്ട് വന്നതാണ് വെള്ളനാട് LPSCയിലോട്ട്. കാരണം എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവിടെ കുറച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും അല്ല, എല്ലാം ഞങ്ങളുടെ മക്കളാണ്. എങ്കിലും കുറേ അധികം കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ ട്രാൻസ്ഫർ കൊടുത്ത് വെള്ളനാട് LPSCയിലോട്ട് വന്നതാണ്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്കൂളാണ് വെള്ളനാട് LPSC. ഒരുപാട് കുഞ്ഞുങ്ങൾ, പേരൻസ്, രക്ഷിതാക്കളെല്ലാം നല്ല സഹകരണമുള്ള ഒരു പ്രദേശമാണ് വെള്ളനാട്. അതാണ് എനിക്ക് കാണാൻ പറ്റിയ ഒരു ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. അതായത് വളരെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളാണ് അവിടെ ഉള്ളത്. എല്ലാവരും വളരെ നല്ല സഹകരണമുള്ള ഒരു പ്രദേശമാണ് എന്നുള്ളതാണ് വെള്ളനാടിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ട്രാൻസ്ഫറിനൊന്നും കൊടുക്കുന്നില്ല. ഇനി എനിക്ക് 6 വർഷമാണ് സർവീസ് ഉള്ളത്. അപ്പോഴേ ഉടനെ തന്നെ ഒരു HM പ്രൊമോഷനും വരും. അപ്പോഴും വെള്ളനാട് LPSCയിൽ തന്നെ വരണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടെ ഉണ്ട്, സാധിക്കുമെങ്കിൽ.
0: നീ വിളിച്ച ആള് വെള്ളനാട് നിന്ന് ബിനുകുമാർ എന്നേ പറഞ്ഞുള്ളൂ. ടീച്ചർ ഒന്ന് പരിചയപ്പെടണം, ചോദിക്കാം ടീച്ചറിന് ആരാണെന്ന്.
2: ആരാണ് ഈ
1: ബിനുകുമാർ? അപ്പോ ഈ പ്രോഗ്രാം കേൾക്കാൻ കാരണം അമ്മ സുഖമില്ലാതെ എന്റെ വീട്ടില് മലയങ്കിലുണ്ട്. അപ്പൊ അവരാണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നത്. അല്ലാതെ എനിക്ക് സമയമില്ല, ഇന്നിപ്പം ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ട്. അപ്പോ നല്ലൊരു പ്രോഗ്രാമാണ് വെച്ചിട്ടുണ്ട് പ്രോഗ്രാം, അത് കരുണാനിധി അറിയാം. അപ്പൊ അമ്മയ്ക്ക് വയ്യായ്ക ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഒരു സങ്കടം വരുമ്പോ എനിക്ക് ഇഷ്ടമായിട്ട്. അപ്പോ ഒരു പാട്ട്
0: അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു. അതെ അതെ,
1: പറയാൻ പറ്റില്ല.
0: പിന്നെന്താ, ഭയങ്കര സന്തോഷം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം കേൾപ്പിക്കാം. വലിയ സന്തോഷം എന്ന് പറഞ്ഞ് ഇവിടെ അതിഥിയായി വന്ന ഒരാള് പുറത്ത് ശ്രോതാവായി നിന്ന് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. പിന്നെ അതാണ് ഞാൻ പരിചയപ്പെടാൻ പറഞ്ഞത്. പരിചയപ്പെട്ടപ്പോ ടീച്ചർ ഇങ്ങനെ DYSP ആണെന്ന് പറഞ്ഞപ്പോ ടീച്ചർ അയ്യോ എന്നിങ്ങനെ ഒരു ആക്ഷൻ കണ്ടു ഞാൻ.
2: പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം സാർ. അമ്മയുടെ അസുഖം പെട്ടെന്ന് തന്നെ മാറട്ടെ.
0: അമ്മയ്ക്ക് നമ്മള് പാട്ട് കേൾപ്പിക്കാം.
1: എല്ലാവർക്കും കൂടെ പാട്ട് കേൾക്കാം. അങ്ങോട്ട് പറയണം, എല്ലാവർക്കും കൂടെ പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട അധ്യാപികയായ വെള്ളനാട് ഗവൺമെന്റ് എൽ പി എസ് ലെ ടീച്ചർ, പ്രത്യേകിച്ച് മാത്സ് ടീച്ചർ അനിത ടീച്ചറാണ്. 22 വർഷം കുട്ടികളോടൊപ്പം ഈ ഗണിതവുമായി, ഗണിത പ്രശ്നങ്ങളുമായി സല്ലപിക്കുകയും അവരെ കൂട്ടുകാരായി കാണുകയും ചെയ്ത പ്രിയപ്പെട്ട ടീച്ചർ അനിത ടീച്ചറാണ്. അനിത ടീച്ചറെ വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ കേൾക്കാം, വിശേഷങ്ങൾ വർത്തമാനങ്ങളായി പറയാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912 എന്ന നമ്പറിൽ. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ. എത്ര നാളായി ഈ പേര് കേട്ടിട്ട്. ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് എന്നെ എന്തോ പരിഭവം പിണക്കവും എന്നൊക്കെയാണ് ഞാൻ കരുതി.
1: ഇല്ല സർ, പല തിരക്കുകളിലും ആയി എനിക്ക് സുഖമില്ലാതെ ആശുപത്രിയിലായി. ഇങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ബാലവേദി പിള്ളേരുടെ പരിപാടി 10 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അമ്പലത്തിങ്കാല വായനശാലയോട് ചേർന്ന് തന്നെ വലിയ സ്റ്റേജൊക്കെ കെട്ടി 10 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ബാലവേദി. ഞായറാഴ്ച സമ്മേളനം അവസാനിപ്പിച്ചത് ജി ആർ എനിൽ മുൻമന്ത്രി ഇവിടുത്തെ MLA അങ്ങേരാണ് ഉദ്ഘാടനമായിരുന്നത്. പിന്നെ പല രാഷ്ട്രീയ ഭാഗത്തുള്ള ആളുകളും
0: സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും പങ്കെടുത്തു,
1: എല്ലാരും വന്നു. പക്ഷെ ഒരബദ്ധം പറ്റി സാർ, സാറിനെ വിളിക്കുന്നു എനിക്ക് അഭിയായ ആഗ്രഹം.
0: ഞാൻ ചോദിച്ചാൽ എന്റെ അടുത്ത് പണക്കോ പരിഭവം എന്തോ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ അതന്നെ
1: ഇവര് നോട്ടീസ് അടിച്ചതിനായിട്ടാണ് എന്റെ പറഞ്ഞത്. എല്ലാരോടും അത് സംസാരിച്ചപ്പോ പിന്നെ ഒരിടവും ഇല്ലായിരുന്നു കേട്ടോ.
0: ഒരു പ്രശ്നമില്ല, നമുക്ക് എപ്പോ വേണോ ഇനിയും കാണാലോ
1: സാർ. ഒരു ദിവസം ഇതുപോലെ ആയിപ്പോയാൽ വന്ന് വിളിച്ചാ പിറ്റേന്ന് വരാൻ പറഞ്ഞാ വരാൻ പറ്റുമോ സാർ?
0: പിന്നെന്ത്, അമ്പലത്തിങ്കാല ലൈബ്രറിയിൽ നിന്ന് ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ വരും.
1: ഒരു ഒരു 50 കുട്ടികൾ, 50 കുറയാത്ത കുട്ടികളുണ്ട്. ആഹാരവും കൊടുക്കും ഞങ്ങൾ ഉച്ചയ്ക്കും 4 മണിക്കും.
0: ശരി, എന്തായാലും എനിക്ക് എന്റെ എനിക്ക് ആശ്വാസമായി. ഞാൻ കരുതിയിരുന്ന എന്നോട് എന്തോ പിണക്കം പരിപോകുന്നു, അതെല്ലാം മാറിയതിൽ എനിക്ക് വലിയ സന്തോഷം. ഇന്ന് നമ്മളോട് ഓർമ്മയുണ്ട്
1: ഞാൻ
0: 75 വിളിച്ചു, അതെ. ശരി, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ഗവൺമെന്റ് എൽ പി എസ് ലെ അനിത ടീച്ചറാണ്. ടീച്ചറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: ടീച്ചറെ നമസ്കാരം.
2: നമസ്കാരം സർ. ബാലവേദി പ്രവർത്തകരാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം.
1: രാധിക ടീച്ചറും വന്നിരുന്നു, അറിയാമോ രാധിക ടീച്ചർ?
2: രാധിക ടീച്ചർ ഏത് സ്കൂളിലാണ് സർ?
1: അവര് സ്കൂളിലുമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ
2: രാധിക ടീച്ചർ. ഓക്കെ ഓക്കെ, അറിയാം അറിയാം. ഇവിടെ ബ്ലോക്കില് ഉണ്ടായിരുന്നു.
1: ബ്ലോക്കിലല്ല, അവര് ജില്ല,
2: ജില്ലയില്, ജില്ലാ പഞ്ചായത്തിൽ. ഓക്കെ. രാധിക ടീച്ചറിന്റെ ഹസ്ബൻഡിന്റെ വീടിനടുത്താണ് എന്റെ വീട്. പൂവച്ചൻ.
1: ഇപ്പൊ അവര് തോറ്റി.
2: കുഴപ്പമില്ല, അത് തോൽവിയും ചെയ്യുമൊക്കെ നമുക്ക് സാധാരണമാണല്ലോ.
1: ഞങ്ങളെ കഴിവിന്റെ പരമാവധിയൊക്കെ നോക്കി, പക്ഷെ ആ ഒഴുക്കിൽ അങ്ങ് പോയി.
2: അതൊന്നും സാരമില്ല സാർ, തോൽവി.
1: എന്റെ മോനും വെള്ളനാട് സ്കൂളിലാണ് പഠിച്ചത്.
2: വെള്ളനാട് ഹൈസ്കൂളിലായിരിക്കും അല്ലേ?
1: ഹയർ
2: സെക്കൻഡറി. ഓക്കെ.
1: പുള്ളിപ്പം അധ്യാപകനായി.
2: അധ്യാപകനായി ഏത് സ്കൂളിലാണ്?
1: ഇവിടെ ട്രെയിൻ നിർത്തുന്ന സ്ഥലം ഉണ്ടല്ലോ അപ്പുറത്ത്.
0: കൊച്ചുവേളി.
1: അവിടെ ഒരു സ്കൂളിലാണ്. അവന്റെ ഭാര്യക്ക് കോട്ടയത്താണ് ജോലി, അതുകൊണ്ട് വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് ട്രെയിനിൽ കയറി പോവും രാവിലെ വരെ. അല്ലാതെ ഇവിടെയും ട്രാൻസ്ഫർ വാങ്ങിച്ച് അങ്ങോട്ട് പോയി സീനിയാർട്ടി നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പുള്ളി പിന്നെ BEd കഴിഞ്ഞിട്ടുണ്ട്, കിട്ടിയില്ല. LP ആണ് ഇപ്പോഴും. LP ടീച്ചർ തന്നെ.
2: LP ടീച്ചർ ആവണതാണ് നല്ലത് സാർ. LP യില് കുഞ്ഞു കുട്ടികളോടൊപ്പം കഴിയുന്നതിനേക്കാൾ സന്തോഷം വേറെ.
1: അതില് പിള്ളേരുമായിട്ട് അതിന്റെ യൂണിയനിലൊക്കെ പ്രവർത്തകനൊക്കെയാണ്. വീട്ടിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചൊക്കെ സംസാരിക്കുന്നേക്കാം.
2: ഓക്കെ ഓക്കെ.
0: എന്തായാലും മോന്റെ കാര്യത്തിലായാലും നേമം മുതൽ കൊച്ചുവേളി വരെയുള്ള സർവ്വ റെയിൽവേ സ്റ്റേഷനും ഞാൻ പറഞ്ഞു. അടുക്കഞ്ചിട്ടയോടെ പറഞ്ഞു. ശരി, ടീച്ചറോട് സംസാരിക്കണം.
1: ഇവിടെ വെള്ളനാട് വന്നിട്ട്
2: 2017 വെള്ളനാട് വരുന്നത് സർ. എന്റെ വീട് പൂവച്ചലാണ്.
1: ഈ ജാതീയ ടീച്ചറും പൂവച്ചലാണ്.
2: കല്യാണം കഴിച്ചോണ്ട് വന്നത് പൂവച്ചലാണ്. രാധിയ ടീച്ചർ ഒറ്റശ്ശേരാണല്ലോ. ഓക്കെ, അറിയാം അറിയാം. സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഒരു ബാലവേദി
1: സന്തോഷം. ഞാൻ ഈ മഴയൊക്കെ ആയതുകൊണ്ട് കയറി കിടന്നതാണ്. പെട്ടെന്ന് ടീച്ചറെ പേര് കേട്ട് ടീച്ചറെ സംസാരം കേട്ടപ്പം എനിക്കൊന്ന് സംസാരിക്കണം തോന്നി. ഞാൻ കാര്യത്തിൽ ഫോണെടുത്ത് നമ്പർ ഒന്നേ അടിച്ച് കാണാതെ എനിക്കറിയാം.
2: വളരെ സന്തോഷം. ഓക്കെ സാർ, താങ്ക് യു.
1: മന്ത്രി സാറിനോട് പ്രത്യേകം പറയുന്നു, ഞാൻ എനിക്ക് ഒരു പണക്കവും.
2: ഓ സാർ കേട്ടോണ്ടിരിക്കും.
3: എൽ പി ടീച്ചർ, എൽ പി ടീച്ചറിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് പറയാം നമ്മൾ മിണ്ടി. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ ചോദിച്ചത് ഏഴാഞ്ചേരി രാമചന്ദ്രൻ എഴുതിയ ചന്ദന മണിവാതിൽ പാദചാരി.
3: മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിനേക്ക് വേണ്ടി ജി വേണുഗോപാൽ ആലപിച്ച ഗാനം.
1: സാർ പറഞ്ഞല്ലേ ഒരു പുസ്തകം ഇന്നുവരെ കിട്ടിയില്ലല്ലോ. ഞാൻ മംഗലയ്ക്ക് പിന്നെ ലൈബ്രറിയിലും
3: എന്തായാലും അത് വാങ്ങിയാലേ പറ്റൂ. വെള്ളനാട് ലൈബ്രറിയിൽ ഉണ്ട്, പല ലൈബ്രറിയിലും ഉണ്ട്.
1: അത് ബെന്യാമന്റെ ആടുജീവിതം സാർ നോക്കിയെടുത്ത് ഉണ്ടെങ്കിൽ അറിയാന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ
3: കിട്ടിയല്ലോ,
1: വായിച്ചു തീർത്ത് തിരിച്ചും കൊടുത്തു.
3: ശരി, എന്തായാലും കിളി വന്ന് വിളിച്ചപ്പോൾ ഒന്ന് പുസ്തകം എന്റെ യാത്രയിൽ ഞാൻ വാങ്ങിവെക്കുകയും എന്നെങ്കിലും നമ്മൾ പരസ്പരം കാണുമ്പോ എന്റെ ഒരു സമ്മാനമായി തരികയും ചെയ്യും. അപ്പോ നമുക്ക് മനോഹരമായ കവിത പോലെ സുന്ദരമായ പാട്ടിലേക്ക് പോകാം. ടീച്ചറോട് ഒരിക്കൽ കൂടെ നന്ദി പറയാം.
1: സംസാരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും സാർ ടീച്ചറിന്റെ ശബ്ദം കേട്ടിട്ടേ എനിക്ക് പരിചയമുള്ള ശബ്ദം പോലെ തോന്നി, പക്ഷെ ഒരു പരിചയം ഇല്ല. ടീച്ചറിന് 50 വയസ്സായെന്ന് പറഞ്ഞപ്പോ ഈ ശബ്ദത്തിൽ ഒരു 30 വയസ്സാണ് തോന്നണം.
3: എന്റെ ശബ്ദത്തിന് 18 പോലും ഇല്ലല്ലോ.
1: സാറിന്റെ ശബ്ദത്തിൽ അത്രേ വരുള്ളൂ. എന്റെ
3: 70 വരില്ലേ
2: വളരെ സന്തോഷം സാർ.
1: ഈ 21st 70 കടന്നു. ഇനി എന്റെ കൂട്ടുകാരൻ പറഞ്ഞ ഒരു 2 വർഷം കൂടി കിട്ടും.
3: ഇപ്പോഴത്തെ ശരാശരി ആയുസ് തന്നെ 82. ഇത്രയും ജന നന്മയോടുകൂടി ലൈബ്രറിയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരാളെ, ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ അങ്ങനെ 2 വർഷത്തിനിടയിലൊന്നും അങ്ങ് അവസാനിപ്പിക്കാൻ ആര് ഞാൻ സമ്മതിക്കൂല. അപ്പൊ എല്ലാം സന്തോഷം. ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റിയില്ലേ, പാട്ടിലേക്ക് പോവോ?
2: ഓക്കെ സാർ, സന്തോഷം, വളരെ സന്തോഷം.
1: സന്തോഷം മാഡം. ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്താം. പകലിൻ്റെയും സായാഹ്നത്തിൻ്റെയും അതിർവരമ്പിൽ വെച്ച് ആകാശം സ്വർണവും കുങ്കുമവും ചാലിച്ചെഴുതുന്ന ഒരു കവിതയുണ്ട്. അതാണ് പോക്കുവയിൽ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനത്തിനും പകലിൻ്റെ തിരക്കുകൾക്കും ഒടുവിൽ പ്രകൃതി നമുക്കായി കരുതി വയ്ക്കുന്ന ഏറ്റവും ശാന്തവും മനോഹരവുമായ സമ്മാനം അല്ലേ? അതാണ് സായാഹ്നം. വിടപറച്ചിലുകൾ പോലും എത്ര മനോഹരമാക്കാം എന്ന് ഓരോ പോക്കുവയിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3:30-4 മണിയാകുമ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും. ആ വിടപറയൽ പോലും അവരെത്ര മനോഹരമാക്കുന്നു എന്നറിയുമോ? നാളെ കാണാം, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, വീണ്ടും നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പോക്കുവയിൽ സമയത്തെ ഏറ്റവും ഹൃദ്യമാക്കി തീർക്കുന്നത് നമ്മുടെ സ്കൂളിലെ കൊച്ചു കുട്ടികളാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ഗവൺമെൻറ് LPSലെ അനിത ടീച്ചറാണ്. ടീച്ചറിനെ വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ആവശ്യപ്പെടാം, സംവദിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ ഹലോ
1: ഹലോ കേൾക്കുന്നുണ്ട്?
0: ആ കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് റേഡിയോയുടെ റേഡിയോയുടെ ശബ്ദം ഒരല്പം കുറച്ചാൽ നന്നായി സംസാരിക്കാൻ പറ്റും. ഇനി പറയണം, ആരാണ്? ഇനി പറയണം, ആരാണ് സംസാരിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത് പറയണം. നെടുമങ്ങാടുന്നാണ് വിളിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ഗവൺമെന്റ് LPSലെ അനിത ടീച്ചറാണ്. ടീച്ചറോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: ഹലോ
2: ഹലോ ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഹലോ കേൾക്കുന്നുണ്ടോ?
2: കേൾക്കുന്നുണ്ടോ?
1: ആ
2: പറഞ്ഞോളൂ.
1: ഞാൻ ടീച്ചറിന്റെ സംസാരങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല കാര്യങ്ങളാണ്. പഴയ കാലത്തും ഇതുപോലെ പണ്ടൊക്കെ ഈ പുലിയും കടുവായും സാറന്മാര് കയറി ഇരുന്നാണ്. കഴിപ്പോ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര അടിയാ. അടി പോകത്തില്ല ഭയങ്കര. ഇപ്പൊ അങ്ങനെ അടിയില്ല, അന്ന് ഉപ്പുമാവും പാൽപ്പൊടിയുള്ള
2: കാലം, വിഭവ സമൃദ്ധമായ സദ്യയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്.
1: കാലങ്ങളാ, ഇപ്പൊ അതൊക്കെ മാറിയിരിക്കുക. അടിച്ചു പൊട്ടിച്ച് ശരീരമൊക്കെ ഭയങ്കര അടിയാ. ഇപ്പൊ അങ്ങനെ ടീച്ചറെ സംഭാഷണമൊക്കെ ഈ കുട്ടികളെയൊക്കെ നല്ല പറഞ്ഞൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. മക്കളാണൊക്കെ
2: സന്തോഷം.
1: സുഖം തന്നെയാ, വെള്ളനാടൊക്കെ അറിയാം.
2: ഇനിയിപ്പം 1-ാം തീയതി സ്കൂൾ തുറക്കുന്നു.
1: പിള്ളേരുടെ കൂടെ നല്ല സ്നേഹവും മക്കളും പോലൊക്കെ കരുതുന്നു. പണ്ട് ഇങ്ങനൊന്നും ഇല്ല, പിള്ളേരെയൊക്കെ അടിച്ച് ശരിയാണ്. അന്നത്തെ ദുരിതങ്ങൾ ഉള്ള കാലങ്ങൾ, അരി കിട്ടാത്ത കാലം,
2: അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥയും കൂടെ ഉണ്ടായില്ല.
1: പഠിച്ചിട്ടുള്ള
0: എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്?
1: ഓ
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ നെടുമങ്ങാടുള്ള സ്ഥലത്ത് നിൽക്കുക, കുടുംബ വീടിക്ക. കൊല്ലം നാടൊക്കെ അങ്ങ് പോവാ, എല്ലാം തിരിച്ചു പറക്കി കള്ളം കറി എല്ലാം പരാജയമായിപ്പോയി. ഇപ്പൊ ഒരു സഹോദരിയുടെ കൂടെ ഉണ്ട്.
0: ഇങ്ങനെ ഈ റേഡിയോ കേൾക്കാറുണ്ട്? ആദ്യമായിട്ടാണോ പോക്കുവയിൽ
1: വിളിക്കുന്നത്? ഇതൊക്കെ വലിയ കൊച്ചുപരിപത്തിലെ വലിയ ഇഷ്ടമാ, ഈ പരിപാടികളൊക്കെ കേട്ടോണ്ടിരിക്കുക.
0: ഇപ്പോ ഇത് പോക്കുവയിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: വാർത്തകളും എല്ലാം കേട്ടോണ്ടിരിക്കുക.
0: ഇതിലാദ്യമായിട്ടാണോ വിളിക്കുന്നത്? ശരി, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഈ ഭാർഗവി നിലയം ഉണ്ടല്ലോ,
0: അതെ,
1: പൊട്ടാത്ത പൊന്നിൻ്റെ കൊണ്ട് പെട്ട് കുഞ്ഞാലി കെട്ടിയ അന്നൊക്കെ തലയില് 4.50 പൈസ അവിടുത്തെ കയറിയുന്ന കാലം.
0: അപ്പൊ ആ പഴയ പാട്ട് തന്നെ വേണ്ടേ? അത് പിന്നെ പുതിയ സിനിമയായിട്ട് വീണ്ടും പുതിയ പാട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പഴയ പാട്ട് വേണം. അപ്പൊ ടീച്ചർ എല്ലാവർക്കും സുഖമാണ്?
1: സന്തോഷം. കാര്യങ്ങളൊക്കെയാ കേട്ടോണ്ടിരിക്കുന്നത്.
3: അപ്പൊ ടീച്ചറോട് നന്ദി നമസ്കാരം ഒക്കെ പറയാം.
1: ഇതില് ഷിറോസ്, റംസി കേട്ടോ, ഷെംന, അസീബ്, നസീബ് ഒക്കെ കേൾക്കാൻ ഇരിക്കാം ഈ പാട്ടുകളിൽ.
3: ഓ, അവർക്കൊക്കെ വേണ്ടി പാട്ട് സമർപ്പിക്കണം.
1: ആ, കൊല്ലത്തുനിന്ന് സീനത്ത്, നസി, ബാസിഷ, മാലിത, മാഫി, അവർക്ക് ഇത്രയ്ക്കും വേണ്ടി. അതുപോലെ പത്താങ്കല്ലില് ഹരീല്, അല്ല പത്താങ്കല്ല, ഹരീലല്ല, ആ പേരങ്ങ് മറന്നു.
3: ഇത്രയും പേർക്ക്,
2: ആ ഇത്രയും പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടും സാറിന് വേണ്ടിയിട്ടും ഈ പാട്ട് നമ്മൾ വെക്കുന്നുണ്ട്. വിളിക്കാൻ കഴിഞ്ഞതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും എല്ലാം വളരെ സന്തോഷം.
1: വളരെ
2: ശരി, എന്നാ നമുക്ക് പാട്ട് കേൾക്കാം.
1: ആ ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെ എത്താം. ഈ പാട്ട് കേട്ടതുകൊണ്ടാണോ എന്തോ, ഭാർഗവീനിലയം എന്ന സിനിമ തന്നെ. ഈ പൂക്കുവയിലിരിക്കുമ്പോൾ പൂക്കുവയിലിനെപ്പോഴും പഴയ ചില ഓർമ്മകളുടെ മണമാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. കുട്ടിക്കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിലെ പഠനവും കളികളും ഒക്കെ ഒടുങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കൂടെ പോന്ന ആ മഞ്ഞ വെയിൽ, മുറ്റത്ത് വീണുകിടക്കുന്ന ഇലകളിൽ തട്ടിനിന്ന പ്രകാശം, നമ്മൾ നഷ്ടപ്പെടുത്തിയ കാലത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ പൂക്കുവയിലിനുണ്ട്. എനിക്കറിയാം ഇപ്പോൾ പുറത്ത് മഴ പെയ്യുകയാണ്, പക്ഷേ ആ മഴയിലുമുണ്ട് ഒരു മഞ്ഞ നേർത്ത വെളിച്ചം. അത് ഓർമ്മകളിലാണ്. വളരെ വ്യക്തമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളനാട് ഗവൺമെൻറ് LPSൽ നിന്ന് വീട്ടിലേക്ക് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മൈൽ നടന്നു പോകുമ്പോൾ കൂടെ കൂട്ടിനുണ്ടായിരുന്ന പൂക്കുവയിലിൻ്റെ മഞ്ഞ വെളിച്ചം ഈ സ്റ്റുഡിയോയിലിരുന്ന് ഞാനത് നന്നായി അനുഭവിക്കുന്നു. അന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ എവിടെ ഉണ്ടോ ആവോ, പലരെയും കാണാറില്ല, പലരും വളരെ ദൂരെയുമാണ്. എന്നാൽ പിന്നീട് ഹൈസ്കൂളിലേക്ക് വന്നപ്പോൾ പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഇപ്പോഴും കാണുന്നു, സംസാരിക്കുന്നു. പ്രത്യേക പൂക്കുവയിലിൽ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ഗവൺമെൻറ് LPSലെ അനിത ടീച്ചറാണ്. മാത്സ് അധ്യാപികയാണ്, അതായത് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം.
1: ഞാൻ പത്മകുമാർ, പേയാട്.
0: പേയാടിൽ നിന്ന് പത്മകുമാർ ചേട്ടൻ വിളിക്കുമ്പോൾ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ ചാറ്റൽ മഴയിൽ വളരെ സ്നേഹത്തിൻ്റെ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുമ്പോൾ അതിലേറെ സന്തോഷം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനിത ടീച്ചറാണ്, ടീച്ചറിനോട് സംസാരിക്കാം.
2: നമസ്കാരം.
1: ഹലോ ടീച്ചർ.
2: നമസ്കാരം.
1: ഒരു പാദ നമസ്കാരം ആദ്യമായിട്ട്.
2: ഓ,
1: ടീച്ചർ ഒരു മാത്സ് ടീച്ചർ എന്ന് പറഞ്ഞപ്പോ അത് മാത്രമല്ല, അതിനുപരി ടീച്ചർ ഈ കുട്ടികളോട്

0: വളർന്നവരായി മാറുന്നവര് അവിടത്തെ മടി തട്ടുകളിൽ കളിച്ച് വളർന്ന്
1: വന്നവരാണ്.
0: ടീച്ചറിന്റെ സംസാരവും ആ സ്നേഹമൊക്കെ കേട്ടപ്പോ എന്റെ കുറേ ടീച്ചർമാരും അധ്യാപകരെയൊക്കെ ഞാൻ ഓർത്തു പോകുന്നു. എന്നെ ആദ്യമായിട്ട് 1962 ഒന്നാം സ്റ്റാൻഡേർഡിൽ കൊണ്ട് ചേർക്കാനൊക്കെ എൻ്റെ അച്ഛൻ അവിടെ സ്കൂളിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ പാങ്ങോട് എൽ പി എസ് അന്ന് തലക്കാർക്കൊക്കെ വേണ്ടി പാങ്ങോട് എൽ പി എസ് ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഇന്നും ഉണ്ടത്. ഇവിടെ പൂജപ്പുരത്ത് തിരുവല്ല പൂജപ്പുരോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ ഒരു പഴയ ഓടത്ത കെട്ടിടവും ഒക്കെ ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാന് എൻ്റെ അമ്മ അച്ഛൻ അമ്മമ്മ വരെ ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു പ്രയത്നത്തിന്റെ കാലഘട്ടം. അപ്പൊ അന്നത്തെ ഒരു അധ്യാപകനെ ഞാൻ ഓർക്കുകയാണ്, എച്ചം വായിച്ചിരുന്ന ഒരു ശ്രീധരൻ നായർ സാർ. എന്നെ ഞാനും അച്ഛനെ ചെന്നപ്പോ എന്റെ പേര് ചോദിച്ചു പത്മകുമാറെന്ന് ഞാൻ പറഞ്ഞു. പത്മകുമാർ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ് ഈ സ്കൂളിലെ ആദ്യത്തെ പത്മകുമാർ ഓടിവാ ഇങ്ങനത്തെ അടുത്തെന്ന് പറഞ്ഞ് എന്നെ മടിയിലോട്ട് പിടിച്ചിരുത്തി എങ്ങനെ അദ്ദേഹം ഇരിക്കുന്ന പേരയോട് ചേർത്ത് എന്നെ തൂക്കിയെടുത്ത് ഒരു കാലിന്റെ തൊടയിലോട്ട് ഇരുത്തിട്ട് എന്നിട്ടാണ് എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അത് ഓർമ്മ വന്നു എനിക്ക്. കാരണം അതിനുശേഷം അത് പ്രത്യേകിച്ചും ഒരു കണക്ക് ടീച്ചർ ഇത്രയും സ്നേഹമായിട്ട് കുട്ടികളെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതിശയം തോന്നുകയാണ്. കാരണം സാധാരണ അല്ലേ
1: നമ്മള് കുഞ്ഞുങ്ങളോട് എങ്ങനെയാണോ നമ്മൾ ഇടപെടുന്നത് അതനുസരിച്ചായിരിക്കും അവരുടെ ആ ഒരു പെരുമാറ്റവും രീതിയും അവരുടെ ആ ഒരു. സാർ ഇപ്പോഴും ആ ഒന്നാം ക്ലാസ്സിലെ ആ സംഭവം ഓർക്കുന്നുവെങ്കിൽ സാറിനെ അത് എത്രത്തോളം അത് ഒരു അനുഭവം.
0: അതായത് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഇതൊക്കെയാണ് പഠിപ്പിക്കാറ്. ദൈവം മാതാപിതാ ഗുരു ദൈവം ഇതൊക്കെ പഠിപ്പിച്ചാണ് നമ്മൾ വളർന്നത്. മദിജ സാറ് ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞുപോയ ആ കാലഘട്ടത്തെ ഓർത്ത് നഷ്ടപ്പെട്ടു പോയ ആ ബാല്യകാലത്തെ ഓർത്ത് നമുക്ക് പിന്നിലോട്ട് പോകാൻ കഴിയില്ല, യാത്ര ഫ്രണ്ടിലോട്ടെ മുന്നിലോട്ടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ജനിച്ചത് മുതൽ നമ്മൾ ഈ ലോകത്ത് നമ്മൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. എവിടെയാണ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ആർക്കും മറുപടി പറയാൻ പോലും സമയമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കുന്നു. മരണത്തിലേക്കാണെന്ന് ബോധമുള്ളവര് തിരിഞ്ഞു നിന്ന് നമുക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ട് പോകാം എന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടത്തിൽ അധ്യാപകരെ ഞാൻ കാണുന്നു, ബഹുമാനിക്കുന്നു.
1: സന്തോഷം. സാറിന്റെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടോ?
0: എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അവര് മൂത്തയാള് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ, അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് എറണാകുളത്ത് സെറ്റിൽഡാണ്. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. മൂത്ത കുട്ടി 11 വയസ്സും രണ്ടാമത്തത് 8 വയസ്സായി. അവര് ചാവറ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഇവിടെ പറവൂര് നോർത്ത് പറവൂര് പഠിക്കുന്നു. അവിടെ തന്നെയാണ് അവൾ സെറ്റിൽഡ്. രണ്ടാമത്തെ ആള് വന്നിട്ട് ഷാർജയിലാണ്. ഒരു കുഞ്ഞുണ്ടായി 5 വയസ്സായി. അത് 5 വയസ്സുവരെ ഞാൻ 4.5 വയസ്സുവരെ ഞാനാണ് ഇവിടെ വളർത്തിയത്. അത് കഴിഞ്ഞ് അവള് പോയി ജോലിക്ക് കയറി വീണ്ടും ഷാർജയിലേക്ക് പോയി. നേരത്തെ അവിടെ ആയിരുന്നു. ഞാനും വൈഫും മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ കൊച്ചുമക്കളും കുടുംബവും എല്ലാം ആയിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞ ആളാണ്. ഇപ്പൊ ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി. വൈഫും അത് തന്നെ ആയിരുന്നു. പിന്നെ അധ്യാപകരുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബഹുമാനം. അന്നും എന്നും എന്റെ മക്കളുമായിട്ടും അവരും ഇളയാളും ഇതാണ് MBA ഫിനാൻസ് ആണ്. അപ്പൊ അവരും
2: ആ ബഹുമാനാദരങ്ങൾ എല്ലാം നിലനിർത്തി നമുക്ക് രണ്ടു പേർക്കും അനിത ടീച്ചറിനോട് നേരത്തെ പറഞ്ഞതുപോലെ നന്ദിയും സ്നേഹവും അറിയിക്കാം. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
0: ഞാന് ചില്ലിലെ സാറ് തുടക്കത്തിൽ ഒരു വരി പാടിയത് ഓർമ്മയുണ്ടോ?
2: ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അതല്ലേ? ഞാൻ പാടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അതൊരു കവിത ആയതുകൊണ്ടാണ്, ഒരു കവിത ആയതുകൊണ്ടാണ് അതങ്ങനെ ചൊല്ലാൻ തോന്നിയത്. പാട്ടിന്റെ കുത്തക എന്തൊക്കെ പറഞ്ഞാലല്ലേ ടീച്ചർക്കാണ്.
0: അത് വേറൊരു ലോകമാണ്. ലേഖ ടീച്ചറോട് സ്നേഹവും മറ്റുള്ളവർക്കുള്ള ഒരു അത് വേറൊരു സ്നേഹ രീതിയിലാണ്. സാറ് എനിക്കതിന്റെ ലേഖയാണെങ്കിൽ പറഞ്ഞേനെ, ലേഖ ടീച്ചർ പറഞ്ഞേനെ. പക്ഷെ സാറിനെ പോലെ 10 തലയെന്ന് പറഞ്ഞാ പറ്റില്ല. 100 തലയുള്ള രാവണനല്ല.
2: ഇപ്പോഴും 2 രാവണന്റെ ജോലി ചെയ്തോണ്ടിരിക്കുക. ശരി, എന്തായാലും ചില്ല എന്ന മനോഹരമായ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് വേണു നാഗവള്ളി എന്താണ് അഭിനയിച്ച് ONV രചന നിർവഹിച്ച് അതിമനോഹരമായ യേശുദാസ് പാടിയ ആ പാട്ട് നമുക്ക് കേൾക്കാം. ടീച്ചറിനോട് നന്ദി പറയാം.

0: ടീച്ചറെ
1: ആ സാറിന്റെ സാറിങ്ങനെ വാചാലമായിട്ട് ഇങ്ങനെ സംസാരിച്ച് കേട്ടപ്പോ തന്നെ വളരെ സന്തോഷം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ.
0: അവസാനം മധുജൻ സാർ ഇടപെടുകയാണ്.
2: ശരി ശരി,
1: വളരെ സന്തോഷം, വളരെ സന്തോഷം. ആ നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. വളരെ സുന്ദര സുരഭിലമായി എൻ്റെ സുഹൃത്ത് സജിത്ത് എന്നോടൊരിക്കൽ പറയുകയുണ്ടായി, ഒരു കപ്പ് ചൂട് ചായയും പിടിച്ച് മുറ്റത്തോ ബാൽക്കണിയിലോ ഇരുന്ന് ഈ പോക്കുവയിൽ, നിന്റെ ഈ പോക്കുവയിൽ കേൾക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരം എന്ന്. അവിടെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങും. ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നു മാറി മനസ്സിൻ്റെ റേഡിയോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് പോലെ ശാന്തമായ ഒരു നിമിഷമാണ് നിന്റെ ഈ പോക്കുവയിൽ കേൾക്കുന്നത് എന്ന് പ്രിയ സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പോക്കുവയിലാണ്, പോക്കുമഴയാണ് പുറത്ത് എന്ന് നന്നായിട്ടറിയാം. ഇതൊരു മഴക്കാലമാണ്. ഇനി അങ്ങോട്ട് 4-5 ദിവസം കഴിയുമ്പോൾ ജൂൺ മാസമാണ്. മഴ നനഞ്ഞ് കുട്ടികൾ പോയിരുന്ന പഴയ കാലം, ഇപ്പോൾ മഴ നനയാതെ വലിയ കുട പിടിച്ച് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാലം, അല്ലെങ്കിൽ ഒരു തുള്ളി പോലും നനയാതെ സ്കൂൾ ബസ്സുകളിൽ സ്കൂളിൽ വന്ന് എത്തുന്ന കാലം. കാലം എത്ര മാറി. ചേമ്പിലയിൽ നിന്ന്, അല്ലെങ്കിൽ നനഞ്ഞ കാലത്ത് നിന്ന് ചേമ്പിലയിലേക്കും, ചേമ്പിലയിൽ നിന്ന് കുടകളിലേക്കും, കുടകളിൽ നിന്ന് സ്കൂൾ ബസ്സുകളിലേക്കും കാലം ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുമ്പോഴും കുട്ടികൾ കുട്ടികൾ തന്നെയാണ്. അവരുടെ വികാരങ്ങൾ തന്നെയാണ്. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ്. അവരവരെ എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ അധ്യാപകർ കുട്ടികളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. അത്തരത്തിൽ ഹൃദയാകർഷകമായി കുട്ടികളെ സ്നേഹിക്കുന്ന, കൂട്ടുകാരായി കണ്ട് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപിക അനിത ടീച്ചറാണ് ഇന്ന് പ്രത്യേക പോക്കുവയിലെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത്. ടീച്ചറിനെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 1. വിളിക്കാം, സംസാരിക്കാം, സംവദിക്കാം, പാട്ടുകൾ കേൾക്കാം, ആസ്വദിക്കാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ് സർ.
0: ഗുഡ് ഈവനിങ്. പാട്ടിന്റെ സുഖദമായ കേൾവിക്ക് വേണ്ടിയിട്ട് റേഡിയോയുടെ ശബ്ദം ഒരല്പം കുറച്ചു വെച്ചാൽ സന്തോഷമായിരുന്നു. കുറച്ചോ? മുണ്ടേലയിൽ നിന്ന് കൃഷ്ണമ്മയാണ് വിളിക്കുന്നത്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ പ്രത്യേക പോക്കുവയിൽ? കിട്ടിയില്ലേ. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം അനിത ടീച്ചറാണ്, ടീച്ചറോട് സംസാരിക്കണം.
2: നമസ്കാരം. മുണ്ടേല എവിടെയാണ് വീട്?
1: ട്രൈബൽ
2: സ്കൂളിന് അടുത്താണോ? ട്രൈബൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് ഇപ്പോഴേ. പിന്നെ എന്ത് ചെയ്യുന്നു? പാട്ടുകൾ കേൾക്കാനൊക്കെ ഇഷ്ടമാണോ?
1: ഇഷ്ടമാണ്. എനിക്ക് രണ്ട് മക്കളുണ്ട്, ഒന്ന് സുവർണ, ഒന്ന് സുഭാഷ്. രണ്ടുപേരും കുടുംബമായി പ്രത്യേകം താമസിക്കുന്നു. ഇപ്പോഴും വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മോള് കുറച്ചൊക്കെ വന്ന് നിൽക്കും, പിന്നെ അങ്ങ് പോകും. മോളെ ഭർത്താവ് മരിച്ചതുകൊണ്ട് പിള്ളേര് മാത്രമേ ഉള്ളൂ. അവളങ്ങ് പോയി.
2: റേഡിയോ പരിപാടി ഒന്നും കേൾക്കാറുണ്ടോ?
1: ഓ, ഞാൻ എന്നും കേൾക്കും. റേഡിയോ മാത്രമേ ഉള്ളൂ കൂട്ടു.
2: എപ്പം
1: രാവിലെ തൊട്ട് രാത്രി 11:30 വരെയൊക്കെ ഉണ്ട് അങ്ങോട്ട്.
0: നമ്മളിങ്ങനെ ചെവിക്ക് അടുത്ത് വന്ന് നിന്ന് സംസാരിക്കുന്നത് പോലെ കൂട്ടായിട്ട് കൂടെയില്ലേ? വിളിച്ചാ കിട്ടൂല എന്ന പരാതിയേ ഉള്ളു അല്ലേ? എന്നാലും ഇന്ന് വിളിച്ചല്ലോ, സംസാരിച്ചല്ലോ.
2: വളരെ സന്തോഷം. വിളിച്ചതിലും സംസാരിച്ചതിലും എല്ലാം വളരെ സന്തോഷം. ഏത് പാട്ടാണ് വേണ്ടത്?
0: അഞ്ജന കണ്ണെഴുതി അല്ലേ? ഒരു ഒരു ഇത്തിരി പഴയ പാട്ടാണെന്ന് തോന്നല്ലേ. എസ് ജാനകിയാണോ പാടിയതെന്നൊരു സംശയമുണ്ട്. ആയിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ടീച്ചറോട് പറയാനുണ്ടോ? വേണ്ടേ.
2: ഞാൻ വെള്ളനാട് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ വീട് പൂവച്ചലാണ്. പൂവച്ചൽ വളരെ സന്തോഷം, വിളിച്ചതിൽ വളരെ സന്തോഷം.
0: ടീച്ചറിന്റെ കുടുംബത്തെ കുറിച്ചൊക്കെയാണ് കൃഷ്ണമ്മ ചോദിക്കുന്നത്.
2: ആ എന്റെ വീട്ടിൽ, ആ വീട്ടിലെ, വീട്ടിലെ ആണോ ചോദിക്കുന്നത്? വീട്ടിലാരൊക്കെ ഉണ്ടെന്നാണോ? ആ എന്റെ വീട്ടിൽ, ആ എന്റെ ഹസ്ബൻഡും രണ്ട് ആൺമക്കളാണ്. മൂത്ത ആള് 23 വയസ്സായി, അവനിപ്പോ ഫെഡറൽ ബാങ്കിലാണ് ജോലി. കഴിഞ്ഞ ഒരു വർഷമായി ടെസ്റ്റ് എഴുതി കിട്ടി ഫെഡറൽ ബാങ്കില്. രണ്ടാമത്തെ ആള് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞു. ഹസ്ബൻഡ് ബിസിനസ് ആണ്. എന്താണ്? ഇല്ല, ഇനിയും ഉണ്ട് ഒരു 6 വർഷം.
0: ഇനി 6 വർഷം കൂടെ പഠിക്കുന്ന കുട്ടികളുടെ മഹാഭാഗ്യമാണ് എന്നാണ് പറയാ.
2: അത് കഴിഞ്ഞിട്ടുള്ള എന്റെ അവസ്ഥയെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടെ ആയിട്ട് റിട്ടയർഡ് ആവുമ്പോ അതിന്റെ, അതിനേക്കാൾ ഏറെ വിഷമമാണ്. വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
0: അപ്പൊ തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിലെ പാട്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ബാബുരാജ് സംഗീത സംവിധാനം ചെയ്ത്, പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച്, എസ് ജാനകി ആലപിച്ച ഗാനമാണിത്. ഇത്രമാത്രം കൃത്യമായിട്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതല്ല. ഈ അടുത്ത കാലത്ത് ഈ പാട്ടിനെ കുറിച്ച് സവിസ്തരം എഴുതിയ ഓർമ്മ ഉള്ളത് കൊണ്ടാണ് ഇത്രമാത്രം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. പലരും ഞാൻ ഈ പല പാട്ടുകളും പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നതെന്ന് എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയും, ഇങ്ങനെ റേഡിയോയിലേക്ക് വേണ്ടി പാട്ടെഴുതി പാട്ടെഴുതി. ഞാൻ സ്വന്തമായി പാട്ടെഴുതി പാട്ടുകളെ കുറിച്ച് എഴുതി, നല്ല പരിചയമാണ്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ? തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിലെ പാട്ട്, എസ് ജാനകി മനോഹരമായി ആലപിച്ച ഒരു പാട്ടാണ്, നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മളോട് ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മളിങ്ങനെ നിത്യേന വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആകെ 1.5 മണിക്കൂറാണ്. അതിനിടയിൽ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. എന്നാലും വിളിച്ചുകൊണ്ടേയിരിക്കുക. ടീച്ചർ, ഏറ്റവും വലിയ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇത് പറയാനുള്ള കാരണം, ഈ പോക്കുവെയിൽ പരിപാടിക്ക് തിരശ്ശീല വീഴുവാനുള്ള സമയമാവുകയാണ് ഇന്ന്. കാരണം 1.5 മണിക്കൂർ എങ്ങനെ പോയി എന്ന് നമ്മൾ അറിഞ്ഞില്ല. കാരണം ആദ്യം മുതലേ നമ്മൾ ഈ സ്കൂളിൻ്റെ കാര്യങ്ങളും, ഒരുപക്ഷെ ഈ ശ്രോതാക്കളെല്ലാം ടീച്ചറെ വിളിച്ചത് തന്നെ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്നേഹം വാത്സല്യമൊക്കെ, പ്രത്യേകിച്ച് LP സ്കൂളിലെ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ ആ കുട്ടിക്കാലത്തേക്ക് പോകും എന്നുള്ളതാണ്. അവിടെ പറഞ്ഞു നിർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, 2 മാസം എങ്ങനെ തള്ളി നീക്കി എന്നറിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് എങ്ങനെയെങ്കിലും 2 ദിവസം ലീവെടുത്ത്, ഓഫ് എടുത്ത്, പല കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലിരിക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ, ഈ 2 മാസം കുട്ടികളെ കാണാതെ എന്താ, അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ആ സമർപ്പിത ബോധത്തെ അംഗീകരിക്കാതെ വയ്യ. എങ്കിലും അതേക്കുറിച്ച് ഒന്നുകൂടെ കേൾക്കുവാൻ മോഹം.
2: ശരിയാണ് സാർ പറഞ്ഞത്, വളരെ ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സ്കൂളിൽ പോകുന്നതും കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുന്നതും തന്നെയാണ് ഏറെ സന്തോഷം. ലീവ് എടുക്കുന്ന കാര്യം തന്നെ എൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ തന്നെ അറിയാം, ലീവൊന്നും അധികം അങ്ങനെ എടുക്കാറില്ല. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ലീവ് എടുക്കാറുള്ളൂ. എൻ്റെ ലീവുകൾ, നമുക്ക് 15 ലീവാണുള്ളത്, അതിൽ എൻ്റെ ലീവുകൾ മിക്കവാറും അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാറാണ് പതിവ്. ഈ കഴിഞ്ഞ വർഷം മാത്രമാണ് ഞാൻ കുറച്ച് ലീവ്, അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച് അങ്ങനെ കുറച്ച് ലീവ് എടുക്കേണ്ടി വന്നത്. അല്ലാതെ ഞാൻ ലീവൊന്നും അങ്ങനെ അധികം എടുക്കാറില്ല. അഥവാ ഒരു ദിവസം ലീവ് എടുത്താൽ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എൻ്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ, അവർ ഒന്ന് ഓടി വീണോ, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ആടിപിടി കൂടിയോ, അങ്ങനെയൊക്കെ ഞാൻ അടുത്ത എൻ്റെ സഹപ്രവർത്തകരോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്നിൽ മെസ്സേജ് ഇട്ടുകൊണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കും. അത്രത്തോളം ആത്മാർത്ഥതയാണ് എനിക്ക് ഈ പ്രൊഫഷനോടുള്ളത്. അതുകൊണ്ട് ഞാനൊരു അധ്യാപിക ആയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഈ പ്രോഗ്രാം കഴിയാറായി എന്ന് സാറ് പറഞ്ഞതോടൊപ്പം തന്നെ ഒരു 2 കുഞ്ഞ് മെസ്സേജ്, ഒരു സന്ദേശം കുഞ്ഞുങ്ങളോടും രക്ഷിതാക്കളോടും. ഇനി 2026-27 അധ്യയന വർഷമാണ് വരാൻ പോകുന്നത്. 1-ാം തീയതി പ്രവേശനോത്സവത്തോടുകൂടി തന്നെ നമ്മുടെ സ്കൂൾ ആരംഭിക്കും. സ്കൂൾ പ്രവർത്തനങ്ങൾ, എല്ലാ കുഞ്ഞുമക്കളും നന്നായി പഠിക്കണം. എല്ലാ കാര്യങ്ങളും അധ്യാപകരോടും അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് രക്ഷിതാക്കളോടും നമ്മുടെ സ്കൂളിൽ നടക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും രക്ഷിതാക്കളോട് സംസാരിക്കണം. അതുപോലെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങളും അധ്യാപകരോടും നിങ്ങളുടെ സുഹൃത്തിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് സംസാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വരുന്ന കാലങ്ങളിൽ നമുക്കൊരു ഇതും ഒരു ദുരനുഭവങ്ങളും ഉണ്ടാകാറില്ല. ഇന്നത്തെ കാലത്തിൻ്റെ വിശേഷം കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് രക്ഷ

0: മാതാക്കളോടും ഒരു കുഞ്ഞു സന്ദേശം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിടുമ്പോഴും അതുപോലെ തിരികെ വീട്ടിൽ വരുമ്പോഴും അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ, അവരുടെ ബാഗിനകത്ത് വേറെ എന്തെങ്കിലും വിശേഷപ്പെട്ട വസ്തുക്കളുണ്ടോ, അതെല്ലാം നിങ്ങൾ പരിശോധിക്കണം. കുഞ്ഞുങ്ങളോടൊപ്പം ഒരു 10 മിനിറ്റ് നിങ്ങൾ ചെലവഴിക്കണം. വന്നു കഴിഞ്ഞാൽ ബാഗ് എവിടെയെങ്കിലും എറിഞ്ഞിട്ട് അവരുടെ തോന്നിയ പാട് അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കാതെ എല്ലാ കാര്യങ്ങളും, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും, കുഞ്ഞുങ്ങളോട് വിശേഷങ്ങൾ, സ്കൂളിൽ എന്തൊക്കെയായിരുന്നു, 9:30 സ്കൂൾ തുടങ്ങിയത് മുതൽ 3:30 സ്കൂൾ അവസാനിക്കുന്നത് വരെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ അധ്യാപകരും രക്ഷിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ഒരുമിച്ചുള്ള ഒരു ഏകോപിപ്പിച്ചുള്ള ഒരു പഠനം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കൊരു പുത്തൻ തലമുറയെ സൃഷ്ടിക്കാനാവൂ എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു മെസ്സേജായിട്ട് പറയാനുള്ളത്. നമുക്ക് ഈ പോക്കുവേലിനോടൊപ്പം ചേരാം. എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ചതിനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനും വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് മധുജൻ സാറിനോട് വളരെയേറെ സ്നേഹവും ബഹുമാനത്തോടും കൂടെ തന്നെ ഞാൻ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു.
1: കൃത്യമായൊരു സന്ദേശത്തോടു കൂടി ഒരു പോക്കുവേൽ അവസാനിക്കുന്നതിനുള്ള സന്തോഷം ചെറുതല്ല. സന്ദേശങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ ദിവസത്തെയും പോക്കുവേൽ ഒന്നുപോലെയല്ല. വേനൽക്കാലത്തെ പോക്കുവേലിന് സ്വർണത്തിൻ്റെ തിളക്കമാണ്. എന്നാൽ മഴക്കാലത്ത് മേഘങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന വെയിലിന് വിരഹത്തിൻ്റെ നനവാണ്. അങ്ങനെ വെയിലിൻ്റെ വിരഹത്തിൻ്റെ നനവുള്ള ഒരു പോക്കുവെയിലാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. ഈ പോക്കുവെയിൽ ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അനിത ടീച്ചറാണ്, വെള്ളനാട് ഗവൺമെൻറ് LPSലെ ടീച്ചറാണ്. വളരെ ഗംഭീരമായ എന്ന് തന്നെ പറയാവുന്ന, അല്ലെങ്കിൽ ഹൃദ്യമായ ഒരു സന്ദേശം പറഞ്ഞ് അവസാനിപ്പിച്ചു. കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്, രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്, അധ്യാപകരുടെ ഉത്തരവാദിത്തം എന്താണ് എന്നൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ പോക്കുവെയിൽ അവസാനിക്കുന്നത്. അത് വരുന്ന June 1 പ്രഭാതത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം ഈ പോക്കുവെയിലൂടെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതിലൊരു ചാരിതാർത്ഥ്യം കൂടെ ഉണ്ട്. അനിത ടീച്ചർ വളരെ കാര്യമായി നമ്മളോട് സംസാരിച്ചു, പാട്ടുകൾ കേട്ടു. വളരെയധികം സന്തോഷം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അനിത ടീച്ചറിനെ അറിയിക്കുന്നു. പ്രത്യേക പോക്കുവെയിലിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം അടുത്ത ബുധനാഴ്ച വരെ നമുക്ക് പ്രത്യേക പോക്കുവെയിലിനായി കാത്തിരിക്കാം. ഇതുവരെ നിങ്ങളോടൊപ്പം അനിത ടീച്ചറിനോടൊപ്പം ഈ പോക്കുവെയിലിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കൃഷിയിടങ്ങളിൽ കളകൾ കയറാതെ സംരക്ഷിച്ചാൽ മാത്രമേ മെച്ചപ്പെട്ട ഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ചിന്തയും. ചിന്തകൾ കാടുകയറിയാൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: സ്വാസ്ഥ്യത്തിൽ ഇന്ന് വേനൽക്കാല യാത്രകളും ആരോഗ്യ സംരക്ഷണവും. വേനൽ അവധിക്കാലം എത്തിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആവേശമുള്ള സമയമാണിത്. വിനോദയാത്രകളും തീർത്ഥാടനങ്ങളും ഒക്കെയായി നമ്മൾ എല്ലാവരും പുറത്തിറങ്ങുന്ന കാലം. എന്നാൽ ഈ വർഷത്തെ കഠിനമായ ചൂട് കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ യാത്രകൾ ആസ്വാദ്യകരമാകണമെങ്കിൽ ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വേനൽക്കാലത്ത് നമ്മുടെ ശരീരം വിയർപ്പിലൂടെ അമിതമായി ജലം നഷ്ടപ്പെടുത്തുന്നു. ദാഹം തോന്നുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക എന്ന രീതി മാറ്റണം. യാത്രയിലുടനീളം ഓരോ 20 മുതൽ 30 മിനിറ്റ് കൂടുമ്പോഴും കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം കയ്യിൽ കരുതുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കരിക്കിൻ വെള്ളം, സംഭാരം, നാരങ്ങാവെള്ളം എന്നിവ ശീലമാക്കാം. ഐസ് ഇട്ട ജ്യൂസുകൾ കുടിക്കുമ്പോൾ ഐസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ കരുതൽ ആവശ്യമാണ്. അല്ലെങ്കിൽ അത് ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമായേക്കാം. യാത്രകളിൽ ആഹാരം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ചൂടുകാലത്ത് ഭക്ഷണം വളരെ വേഗത്തിൽ കേടാകാൻ സാധ്യതയുണ്ട്. വഴി വാണിഭക്കാരിൽ നിന്ന് തുറന്നുവെച്ച ഭക്ഷണങ്ങളോ മുറിച്ചുവെച്ച പഴവർഗ്ഗങ്ങളോ വാങ്ങി കഴിക്കരുത്. എണ്ണമയമുള്ളതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ അസിഡിറ്റി പോലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് നിങ്ങളുടെ യാത്രയുടെ ആസ്വാദനം നശിപ്പിക്കും. എപ്പോഴും ഫ്രഷായി തയ്യാറാക്കിയ ചൂട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പഴങ്ങൾ കയ്യിൽ കരുതുന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് മാത്രം മുറിച്ചുപയോഗിക്കുക. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ടുള്ള വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. യാത്രകളിൽ കടുപ്പമേറിയ നിറമുള്ള വസ്ത്രങ്ങൾ വേണ്ടെന്ന് വയ്ക്കുക. പകരം ഇളം നിറത്തിലുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് വിയർപ്പ് ആഗിരണം ചെയ്യാനും ശരീരത്തെ തണുപ്പിക്കാനും സഹായിക്കുന്നു. വെയിലത്തിറങ്ങുമ്പോൾ വീതിയുള്ള തൊപ്പിയോ കുടയോ ഉപയോഗിക്കാൻ മറക്കരുത്. കണ്ണുകളുടെ സംരക്ഷണത്തിന് സൺഗ്ലാസുകളും ചർമ്മത്തിന് സൺസ്ക്രീൻ ലോഷനുകളും ഉപയോഗിക്കുന്നത് ഗുണകരമാണ്. യാത്ര പോകുമ്പോൾ ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. അതിൽ പനി, വയറുവേദന, തലവേദന എന്നിവയ്ക്കുള്ള മരുന്നുകളും ORS പാക്കറ്റുകളും ഉണ്ടായിരിക്കണം. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ യാത്രയിൽ അത് മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രക്കിടയിൽ അമിതമായ ക്ഷീണം, തലകറക്കം, കഠിനമായ തലവേദന, ചർമ്മത്തിൽ ചുവന്ന തടിപ്പുകൾ എന്നിവ അനുഭവപ്പെട്ടാൽ അത് സൂര്യാഘാതത്തിന്റെ ലക്ഷണമാകാം. ചൊറിച്ചിലോടുകൂടി ദേഹമാസകലം തടിപ്പുകൾ ഉണ്ടാകുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ഫുഡ് അലർജിയുടെ ലക്ഷണവുമാകാം. ഈ പറഞ്ഞ അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഒട്ടും വൈകിക്കാതെ തണലത്തേക്ക് മാറി വിശ്രമിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. ലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള ഡോക്ടറുടെ സഹായം തേടണം. ഇത്തരത്തിൽ ലളിതമായ ചില മുൻകരുതലുകൾ എടുക്കുന്നതുവഴി ഈ അവധിക്കാലം സുരക്ഷിതമായും സന്തോഷത്തോടെയും നമുക്ക് ആഘോഷിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

മോളെ മോളെ എന്താ പറഞ്ഞേ? കുന്തല്ല കൊടച്ചക്രം. ഇതുപോലെ പൂക്കളെ ചിരിക്കണം അല്ലേ? ഏറ്റു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നീതിയും ന്യായവും.

0: ഗവൺമെൻറ് ഓഫീസുകളുടെ ചുവരുകളിൽ പോസ്റ്ററുകളോ നോട്ടീസുകളോ പതിക്കാൻ പാടുണ്ടോ? നിയമപരമായി പാടില്ല എന്നതാണ് സത്യം. വ്യക്തികളോ സർവീസ് സംഘടനകളോ ഓഫീസ് കെട്ടിടത്തിൽ ചുവരെഴുത്തു നടത്താനോ പോസ്റ്റർ നോട്ടീസ് എന്നിവ ചുവരിൽ പതിക്കാനോ പാടുള്ളതല്ല. പോസ്റ്ററുകളും നോട്ടീസുകളും പ്രത്യേകിച്ച് സ്ഥാപിച്ചിട്ടുള്ള നോട്ടീസ് ബോർഡിൽ മാത്രമേ പതിക്കുവാൻ പാടുള്ളൂ. ഓഫീസ് മേധാവികൾ ഓഫീസുകളിലെ പ്രധാന പ്രവേശന കവാടത്തിലല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് അംഗീകൃത സർവീസ് സംഘടനകളുടെ പ്രചരണ പരിപാടികൾക്കായി നോട്ടീസ് ബോർഡോ അതുപോലുള്ള സംവിധാനങ്ങളോ യഥാക്രമം ഏർപ്പെടുത്തേണ്ടതാണ്. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ അവയുടെ മേധാവികൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതാണെന്ന് നിയമപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസിലെ ഏതെങ്കിലും അംഗം കൃത്യസമയത്ത് ഓഫീസിൽ ഹാജരാകാതിരുന്നാൽ അയാളുടെ പേരിനു നേരെ ആ തീയതിക്കുള്ള കോളത്തിൽ വൈകി എത്തി എന്നെഴുതി ചേർക്കാവുന്നതാണ്. അതുകഴിഞ്ഞ് അയാൾ വരുന്ന പക്ഷം വന്നെഴുതിയ സമയം തൊട്ടടുത്ത മേലുദ്യോഗസ്ഥൻ എഴുതി ചേർക്കേണ്ടതാണ്. അനുവാദമില്ലാതെ താമസിച്ചെത്തുന്ന ഓരോ 3 ദിവസത്തിനും ഒരു ക്യാഷ്വൽ അവധി നഷ്ടപ്പെടുത്തുക എന്നതാണ് സാധാരണ നിലയ്ക്കുള്ള പിഴ. താമസിച്ച് ഓഫീസിൽ വരുന്നതിന് അനുവാദം ആവശ്യമുള്ള അംഗങ്ങളെല്ലാം സാധ്യമാകുമ്പോഴൊക്കെ നേരത്തെ കൂട്ടി അപേക്ഷ കൊടുത്തിരിക്കണം. അതിനുള്ള അനുവാദം ബന്ധപ്പെട്ട ഓഫീസ് തലവൻ മാത്രമേ നൽകുകയുള്ളൂ.
1: നീതിയും ന്യായവും അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് മദ്യാസക്തിയും വിഡ്രോവൽ ലക്ഷണങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മദ്യപാനം ഒരു ശീലമാവുകയും പിന്നീട് ഒരു രോഗമായി മാറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അഥവാ മദ്യാസക്തി. പലരും ഇതിനെ ഒരു വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യമായി കാണാറുണ്ട്. എന്നാൽ സത്യമതല്ല, ഇതൊരു രോഗമാണ്. ഈ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും അവരുടെ കുടുംബങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. മദ്യപാനം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അവയെയാണ് നമ്മൾ വിഡ്രോവൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി തുടർച്ചയായി മദ്യപിക്കുമ്പോൾ അയാളുടെ ശരീരം ആൽക്കഹോളിനോട് പൊരുത്തപ്പെടുന്നു. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും അതിനനുസരിച്ച് മാറുന്നു. ഈ അവസ്ഥയിൽ മദ്യപാനം പെട്ടെന്ന് നിർത്തുമ്പോൾ തലച്ചോറിനും ശരീരത്തിനും അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്നു. ഇതൊരുതരം ഷോക്ക് പോലെയാണ് ശരീരത്തിന് അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് വിഡ്രോവൽ ലക്ഷണങ്ങൾ. ഇവ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. മദ്യപാനത്തിന്റെ അളവ്, കാലയളവ്, വ്യക്തിയുടെ പൊതുവായ ആരോഗ്യം എന്നിവയൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നു. വിഡ്രോവൽ ലക്ഷണങ്ങൾ, ആദ്യ മണിക്കൂറുകൾ. മദ്യപാനം നിർത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 6-8 മണിക്കൂറിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഈ ഘട്ടത്തിൽ സാധാരണയായി കാണുന്ന ബുദ്ധിമുട്ടുകൾ ഇവയാണ്: കൈകാലുകൾക്ക് വിറയൽ, കൈകൾക്കും കാലുകൾക്കും ചെറിയ വിറയൽ അനുഭവപ്പെടാം, ഉറക്കമില്ലായ്മ, ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം, ഉറക്കത്തിനിടയിൽ ഞെട്ടി ഉണരുകയും ചെയ്യാം, പേശിവേദന, ശരീരമാസകലം പേശിവേദനയും ബലഹീനതയും തോന്നാം, ഛർദ്ദിക്കാനുള്ള തോന്നൽ, മനം പിരട്ടലും ഛർദ്ദിക്കാനുള്ള തോന്നലും സാധാരണമാണ്, ഹൃദയമിടിപ്പ് കൂടുക, ഹൃദയമിടിപ്പ് സാധാരണയിൽ നിന്ന് കൂടുതലായിരിക്കും, രക്തസമ്മർദ്ദം ഉയരാനും സാധ്യതയുണ്ട്. ഈ ലക്ഷണങ്ങൾ ചിലപ്പോ അടുത്ത 24 മുതൽ 48 മണിക്കൂറിൽ കൂടുതൽ തീവ്രമാകാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ തലവേദന, ഉത്കണ്ഠ, അമിതമായ വിയർപ്പ് എന്നിവയും ഉണ്ടാകാം. കൂടുതൽ തീവ്രമായ ലക്ഷണങ്ങൾ. ചില ആളുകളിൽ വിഡ്രോവൽ ലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. സാധാരണയായി മദ്യപാനം തുടങ്ങി 48 മുതൽ 72 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഈ അവസ്ഥയിൽ വൈദ്യസഹായം അത്യാവശ്യമാണ്. ഹാലൂസിനേഷൻസ്, കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള മിഥ്യാബോധം. ചില ആളുകൾക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നതായോ ആളുകളെ കാണുന്നതായോ തോന്നാം. ഇതൊരു മാനസിക പ്രശ്നത്തിന്റെ സൂചനയാണ്. ഡെലിറിയം ട്രെമെൻസ്, ഡിടിസ്, ഇത് വിഡ്രോവലിന്റെ ഏറ്റവും അപകടകരമായ അവസ്ഥയാണ്. ഗുരുതരമായ ആശയക്കുഴപ്പം, ഹൃദയമിടിപ്പ് കൂടുക, പനി, രക്തസമ്മർദ്ദം ഉയരുക, ബോധം നഷ്ടപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഇത് ചിലപ്പോ ജീവന് തന്നെ ഭീഷണിയായേക്കാം. ഈ അവസ്ഥയിലുള്ള ഒരാളെ ഒരു കാരണവശാലും വീട്ടിൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യരുത്. ഉടനടി ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ചികിത്സ ആവശ്യമാണ്? വിഡ്രോവൽ ലക്ഷണങ്ങൾ താൽക്കാലികമാണെന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാറുമെന്നും നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ചികിത്സയില്ലാതെ മദ്യപാനം നിർത്താൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ്. ശരീരത്തിലെ രാസപരമായ മാറ്റങ്ങൾ മൂലം അപസ്മാരം പോലുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇത് നയിച്ചേക്കാം. ശരിയായ ചികിത്സയിലൂടെ ഈ ലക്ഷണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. മനഃശാസ്ത്രജ്ഞന്റെയും ഡോക്ടറുടെയും മേൽനോട്ടത്തിൽ മദ്യപാനം നിർത്തുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കുന്നത് വിഡ്രോവൽ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും അപസ്മാരം പോലുള്ള അപകടകരമായ അവസ്ഥകൾ ഒഴിവാക്കാനും സഹായിക്കും. പിന്നീട് ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായത്തോടെ മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള മാനസിക പിന്തുണയും ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ലഹരിയിൽ നിന്ന് പുറത്തുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടത് ശക്തമായ പിന്തുണയാണ്. ഒന്ന്, വൈദ്യസഹായം തേടുക എന്നതാണ് ആദ്യം വേണ്ടത്. അതായത് മദ്യപാനം നിർത്താൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ സമീപിക്കുക എന്നതാണ്. 2, കുടുംബത്തിന്റെ പിന്തുണ, അതാണ് അടുത്തത്. രോഗിയോട് ദേഷ്യപ്പെട്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ സംസാരിക്കാതെ അവരെ സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും ചേർത്ത് നിർത്തുക എന്നത് കുടുംബാംഗങ്ങളുടെ ബാധ്യതയാണ്. 3. സൈക്കോതെറാപ്പിയാണ് അടുത്ത ഘട്ടം. മനഃശാസ്ത്രപരമായ കൗൺസിലിംഗിലൂടെ മദ്യപാനത്തിന്റെ മൂലകാരണം കണ്ടെത്താനും ഭാവിയിൽ അതിലേക്ക് തിരികെ പോകാതിരിക്കാനും സഹായിക്കും. 4. ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ രോഗികൾക്ക് ശരിയായ ചികിത്സയും മറ്റ് ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുമായി സംവദിക്കാനുള്ള അവസരവും ലഭിക്കും. ഇത് അവരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ലൈസൻസുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. പ്രിയ ശ്രോതാക്കളെ, മദ്യാസക്തി ഒരു രോഗമാണ്, അതിന് ചികിത്സയുണ്ട്. പിന്മാറ്റ ലക്ഷണങ്ങളെ ഭയന്ന് മദ്യപാനം തുടരുന്നത് കൂടുതൽ അപകടങ്ങളിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. വിഡ്രോവൽ ലക്ഷണങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ പൂർണ്ണമായി ലഹരിയിൽ നിന്ന് മോചിതനാകാൻ സാധിക്കും. ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അതിന് കഴിയുകയും ചെയ്യും.
1: ലഹരിക്കെതിരെ അവതരണം ഗായത്രി ദേവി.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ടതില്ല. കാരണം അവർക്കത് മനസ്സിലാവും. നമ്മെ മനസ്സിലാക്കാത്തവരോടും അധികമൊന്നും പറയേണ്ടതില്ല. കാരണം അവർക്കത് മനസ്സിലാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: സുഖമെന്ന ദുഃഖം. എല്ലാ മനുഷ്യരും സുഖം ആഗ്രഹിക്കുന്നു. ആർക്കും ദുഃഖത്തെ വേണ്ട. എന്നാൽ സത്യം എന്താണ്? സുഖവും ദുഃഖവും സത്യത്തിൽ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അഥവാ ഒന്നിന്റെ വകഭേദങ്ങളാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്. കുന്നിന് കുഴി, മധുരത്തിന് കയ്പ്, പുഞ്ചിരിക്ക് കണ്ണീര്, തണുപ്പിന് ചൂട്, മഞ്ഞിന് തീ, ലാഭത്തിന് നഷ്ടം, ജനനത്തിന് മരണം, സ്നേഹത്തിന് വെറുപ്പ്, വേനലിന് മഴ. ഇങ്ങനെ എവിടെയും ഈ ദ്വന്ദ്വം അനുഭവപ്പെടുന്നു. പ്രകൃതി അങ്ങനെയാണ് എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതി നിയമം അതാണ്. പ്രകൃതിയുടെ സൃഷ്ടിയിൽ ഒന്നു മാത്രമായ മനുഷ്യന് എങ്ങനെയാണ് പ്രകൃതിയെ സൃഷ്ടിച്ച ഈ ദ്വന്ദ്വങ്ങളിൽ ഒന്ന് മാത്രമേ തനിക്കു വേണ്ടൂ എന്ന് ശഠിക്കുവാൻ കഴിയുക? സത്യവും അസത്യവും ഇവിടെയില്ലേ? ധർമ്മവും അധർമ്മവുമില്ലേ? വിധിയുടെ വിളയാട്ടങ്ങൾ നിരന്തരം അരങ്ങേറുന്ന നാം കാണുന്നില്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് നിസ്സംഗമായി നടുക്ക് നിന്നു കൊടുക്കുക എന്നതാണ്. സുഖമായാലും ദുഃഖമായാലും വരുന്നത് മനസ്സിനെ ബാധിക്കാതെ സംയമനം പാലിക്കുക എന്നതാണ്. വെള്ളത്തിലെ താമര പോലെ നിൽക്കുന്നത് ദുഃഖത്തിലാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ സുഖസന്തോഷങ്ങളുടെ സൂര്യപ്രകാശത്തിൽ സ്വയം വിടർന്ന് ശോഭിക്കുക. സുഖവും ദുഃഖവും നന്മയും തിന്മയും തുടങ്ങി എല്ലാ ഭൗതിക ജീവിതാനുഭവങ്ങളും ഒടുവിൽ കലാശിക്കുന്നത് ദുഃഖത്തിൽ തന്നെയാണ്. മോഹാന്ധകാരത്തിൽ പെട്ടുകിടക്കുന്ന നമ്മൾ ഇവയ്ക്ക് തമ്മിൽ വ്യത്യാസമില്ല എന്ന ആത്യന്തിക സത്യം മനസ്സിലാക്കുന്നില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 27-ന്റെ തട്ടകത്തിലാണ്. 1703 മെയ് 27, മഹാനായ പീറ്റർ എന്ന പേരിൽ റഷ്യൻ ചരിത്രത്തിൽ പ്രശസ്തനായ സാർ ചക്രവർത്തി പീറ്റർ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന മഹാനഗരം ദേ സ്ഥാപിച്ച് പ്രഖ്യാപിക്കുന്നു. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു വിട പറഞ്ഞിരിക്കുന്നു. 1994 മെയ് 27 ഗുലാഗ് ആർച്ചി പെലോഗ എന്ന പ്രശസ്ത കൃതിയുടെ പ്രസിദ്ധീകരണത്തെ തുടർന്ന് സോവിയറ്റ് പോളിറ്റ് ബ്യൂറോ നാടുകടത്തിയ അലക്സാണ്ടർ സോൾ ഷെനിസിൻ 20 വർഷത്തെ പ്രവാസത്തിന് ശേഷം റഷ്യയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, ഉമാരമണൻ, ശോഭന എന്നിവർ പാടിയ ഗാനം.

0: ரங்கநாதனின் பாதம் வந்தனம் செய்யடி. ஸ்ரீதேவி ரங்கநாயகி நாமம் சந்தனம் சொல்லடி.
1: பிரபாதத்தில் கிழக்கோட்டு பறந்துபோய கிளிகளெல்லாம் பிரதோஷமாயப்போ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്ന പിടകൾ ചിറകടിക്കുന്നു, ചെരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ബാലമുരളീകൃഷ്ണ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്തു ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞു ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. കെ ജെ യേശുദാസ് ആലപിക്കുന്ന ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇറ്റുവീഴുന്നത് പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

0: ഇത് കരുണാസ്വാഗി റേഡിയോ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഇ ഡി ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് സിപിഐഎം. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് ബിജെപി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പി ഡി എസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്ര വിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന AI അധിഷ്ഠിത സംവിധാനങ്ങളിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ED രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ED റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറി പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതി

0: മുൻകൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എം എൽ എയുമായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് സി പി ഐ എം നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളം മേടിക്കുന്ന സമയത്തും അതിന്റെ പണികൾ സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവേ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തര സൂചിക യു പി എസ് സി പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോടുകൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൗമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൗമസൂചിക പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൗകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുർദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: സാന്ദ്യരാഗങ്ങൾ.
1: ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സന്ധ്യചാരുത. കേൾക്കാം മഞ്ജു, ദീപാങ്കുരൻ എന്നിവർ ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ഒരു അതിഥിയുമായാണ് എപ്പോഴും ബുധനാഴ്ച പ്രത്യേക പോക്കുവയിലിൽ നമ്മൾ ഒരുമിച്ച് ചേരാറുള്ളത്, പാട്ടുകൾ കേൾക്കാറുള്ളത്, സംസാരിക്കാറുള്ളത്, സല്ലപിക്കാറുള്ളത്. പാട്ടും കൂട്ടുമായി, സല്ലാപവും സംവാദവുമായി ഇങ്ങനെ ഒരുമിച്ച് ഒരു പോക്കുവയിൽ നേരത്തെ കൂടുക എന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താണ്? ഞാൻ ഒരാളോട് ഇന്നും രാവിലെ സംസാരിച്ചതേയുള്ളൂ, ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വായിക്കുമ്പോൾ സന്തോഷം തരും. ഞാൻ ചോദിച്ചു, അത് മാത്രമാണോ? ഇല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷമുണ്ടാവും. ഞാൻ പറഞ്ഞു, പിന്നെ? പെട്ടെന്ന് ഒരു ഇടവേള പോലെ അദ്ദേഹം ഒരു കോമയിട്ടിട്ട് പറഞ്ഞു, അതല്ല, ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ഏറെ നേരം സംസാരിച്ചിരിക്കുമ്പോഴാണ് എന്നാണ്. അതൊരു വലിയ കാര്യമാണ്. മനുഷ്യൻ മനുഷ്യനോട് സംസാരിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല തന്നെ. പണ്ട് കാലത്ത് പറയുമായിരുന്നു, എന്താണ്, മറ്റ് ജോലിയൊന്നുമില്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്ന് വെടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്, അതായത് പർപ്പസ്ഫുള്ളി ഒന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മളിങ്ങനെ വെടി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അത് മനുഷ്യ മനസ്സിന് നൽകുന്ന സന്തോഷം ഒട്ടും ചെറുതല്ല. പ്രിയ ശ്രോതാക്കളെ, പോക്കുവയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സായാഹ്നത്തിൽ വെറുതെ വർത്തമാനം പറയാനുള്ള ഒരു നേരമാണ്. ഏതെങ്കിലും ഒരു അതിഥി നമ്മളോടൊപ്പം ഉണ്ടാവുന്നു, ആ അതിഥിയോടൊപ്പം നമുക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾക്കറിയാം, ശ്രോതാക്കളാണ് ഇതിനകത്ത് അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. അത് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കരുണാസായി റേഡിയോ നിരന്തരമായി കേൾക്കുന്ന ശ്രോതാവ് ഒരു അതിഥിയായി സ്റ്റുഡിയോയിലെത്തുക, മറ്റ് ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കിടുക, പാട്ട് കേൾക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാനൊരു അതിഥിയുമായിട്ട് തന്നെയാണ് പ്രത്യേക പോക്കുവെയിലിൽ എത്തിയിട്ടുള്ളത്. അതിഥികൾ പലതരത്തിലുണ്ട് എന്ന് നമ്മൾ പറയും അല്ലെ? ഏതൊരു കാര്യത്തെയും നമുക്ക് പലതരത്തിൽ വിഭജിക്കാം എന്നുള്ളതാണ്. ചില ആളുകൾ പ്രത്യേകമായി എല്ലാവർക്കും എന്താണ് പരിചിതരായിരിക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും പലപ്പോഴും രാവിലെ ചോദിക്കും, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് ചോദിക്കും, ആരാണ് ഇന്നത്തെ അതിഥി എന്നൊക്കെ ശ്രോതാക്കൾ വിളിച്ചു ചോദിക്കുകയോ മെസ്സേജ് ഇടുകയോ, അപ്പോഴൊക്കെ ഞാൻ പറയാം അതൊരു സസ്പെൻസ് ആണ് എന്ന് പറയും. അതുപോലെ സസ്പെൻസായിട്ട് തന്നെയാണ് ഇന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ അതിഥി ഒരു അധ്യാപികയാണ്. അധ്യാപികയുടെ പേര് വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, അധ്യാപിക എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗുരു എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേകമായ സ്നേഹ ബഹുമാനങ്ങളുണ്ട്. കാരണം ഒരു ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അയാളുടെ ബാല്യ കൗമാരങ്ങളിൽ അയാൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് വീട്ടിലല്ല, വിദ്യാലയത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. വീട്ടിൽ രക്ഷിതാക്കൾ എങ്ങനെയാണോ നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്, നമ്മളെങ്ങനെയാണോ വളർത്താൻ ശ്രമിക്കുന്നത്, അതുപോലെ അറിവുകൾ തന്നും അനുഭവങ്ങൾ തന്നും നമ്മളെ വിദ്യാലയങ്ങളിൽ നമ്മുടെ അധ്യാപകർ നമ്മളെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയും, ഓർത്താലും ഓർത്താലും തീരാത്ത, എത്ര തന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചാലും തീരാത്ത എത്ര എത്ര അധ്യാപകരാണ് നമ്മുടെ ജീവിതത്തിലൂടെ, അല്ലെങ്കിൽ എൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ആ അധ്യാപകരിൽ പലരെയും കരുണാസായി റേഡിയോയുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവരാനും അവരുമായിട്ട് സംസാരിക്കാനും അഭിമുഖം നടത്താനും ഇതുപോലെ പ്രത്യേക പോക്കുവെയിലിൽ കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപികയാണ് അല്ലെങ്കിൽ ഒരു ടീച്ചറാണ് അതിഥി എന്ന് കേൾക്കുമ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് പോകാൻ പോലും അത് വളരെയേറെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇന്ന് ഒരു ടീച്ചർ അതിഥിയായി ഈ സ്റ്റുഡിയോയിൽ എത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ജൂൺ 1 അധികം വൈകാതെ എത്താൻ പോവുകയാണ്. ഇന്നിപ്പോ 26-ാം തീയതിയാണ്. തൊട്ടടുത്ത് 4 ദിവസം കൂടെ അല്ലെങ്കിൽ 5 ദിവസം കൂടെ കഴിഞ്ഞാൽ ജൂൺ 1 ആണ്. ജൂൺ 1-ന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ടേ ജൂൺ 1 എന്ന് പറയുന്നത് മഴ പെയ്യുക എന്നത് മാത്രമല്ല, പുതിയ കുടകൾ ചൂടി പുതിയ ബാഗുമായി വളരെ ഹർഷാരവങ്ങളോടുകൂടി സുഹൃത്തുക്കളെ കാണാനും ഒക്കെയായി സ്കൂളിലേക്ക് പോകുന്ന, സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ജൂൺ 1 എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആ ഉത്സവം എന്നേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എങ്കിലും റോഡിലൂടെയൊക്കെ പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പുസ്തകവും ബാഗും അല്ലെങ്കിൽ കുടയും ഒക്കെയായി സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു വട്ടം കൂടിയ പഴയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് കവി പറഞ്ഞതുപോലെ നമുക്കും തോന്നിപ്പോകും അങ്ങോട്ടൊന്ന് പോകുവാൻ. അതുകൊണ്ട് തന്നെ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒരു ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്നത് ഒരു ജൂൺ 1-നെ ഓർമ്മിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ഗവൺമെന്റ് LPSലെ ഗണിത അധ്യാപികയായ മാത്സ് അധ്യാപികയായ അനിത ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഞാനിത് പറയുമ്പോൾ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾ, ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ ഒക്കെ 2017 മുതൽ വെള്ളനാട് സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും 8 വർഷം കഴിയുന്നു. അന്ന് 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി ഇപ്പൊ ശരിക്കും 12ാം ക്ലാസ്സിലായി അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടികൾ വരെ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വിളിക്കാൻ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ പ്രത്യേക പോക്കുവയിലേക്ക് ഞാൻ അനിത ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ നല്ല നമസ്കാരം ഈ പ്രത്യേക പോക്കുവയിലേക്ക്.
2: നമസ്കാരം സർ, ഞാൻ അനിത ടീച്ചർ, ഗവൺമെന്റ് LPSൽ വർക്ക് ചെയ്യുന്നു. ഈ പരിപാടിയിൽ, ഈ പോക്കുവയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം.
1: ഒരു സന്ദേശം വായിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. വിളിച്ചു, പക്ഷേ കോള് കണക്ട് ആവുന്നില്ല, അതുകൊണ്ടാണ് സന്ദേശമായിട്ട് അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മേപ്പാട്ടുമലയിൽ നിന്നും രാധികയാണ് എഴുതിയിരിക്കുന്നത്. ടീച്ചറിനെ നേരിട്ട് പരിചയമില്ല, എങ്കിലും ടീച്ചറുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പലവട്ടം സാറ് ടീച്ചർ ടീച്ചർ എന്ന് പറയുമ്പോൾ, എന്നെ പണ്ട് പഠിപ്പിച്ച മാലിനി ടീച്ചറിനെയും സരസ്വതി ടീച്ചറിനെയും ഇന്ദിര ടീച്ചറിനെയും ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അത് ഒരു പഴയ കാലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചറിനോട് സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ട്, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സന്ദേശമായിട്ട് അയക്കുന്നത്. ഇനിയും വിളിച്ചുകൊണ്ടേയിരിക്കാം, കിട്ടും എന്ന് തന്നെ കരുതുന്നു. എങ്കിലും ഈ സന്ദേശം ആദ്യം വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാധിക ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടീച്ചറിന് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പാട്ടാണ് വെക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതല്ലെങ്കിൽ രാവണപ്രഭുവിലെ പാട്ടായാലും മതി എന്ന് രാധിക ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ സന്തോഷം ഉണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. മഴയായതുകൊണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, കോള് വരേണ്ടതാണ്. എന്തായാലും ചിലപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മുടെ ഡിവൈസുകൾ വിളിച്ചാൽ ചിലപ്പോൾ സമയത്ത് കിട്ടും. എന്തായാലും മെസ്സേജ് അയക്കാൻ, ഒരു സന്ദേശം അയക്കാൻ തോന്നിയല്ലോ. ടീച്ചർ ഈ പറഞ്ഞത് ശരിയാണ്, ഒരുപക്ഷേ എന്താണ് ഈ സന്ദേശം അയച്ചിരിക്കുന്ന രാധിക, രാധികയെ ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഈ പറഞ്ഞതുപോലെ മാലിന്യ ടീച്ചറും ഇന്ദിര ടീച്ചറും ഒക്കെ അറിയാതെ കടന്നു വരുന്നു. ഒരു ടീച്ചർ എത്രമാത്രം കാര്യമായിട്ടാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത് എന്നതിന് തെളിവാണ് എൻ്റെ ഈ അനുഭവങ്ങളും ഒപ്പം രാധിക എഴുതിയ ഈ സന്ദേശവും എന്നുള്ളതാണ്. ടീച്ചർ, അത് ഞങ്ങൾ വിദ്യാർത്ഥികൾ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്, നിങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു?
2: കുട്ടികളോടൊപ്പം കഴിയുക എന്നത് വളരെ സന്തോഷമാണ് സർ. സ്കൂളിൽ കഴിയുന്ന ആ ദിനങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങളെന്ന് പറയാം. ഇപ്പോൾ 2 മാസം വെക്കേഷൻ, ആ ദിവസങ്ങൾ തള്ളി നീക്കാൻ തന്നെ നമുക്ക് വളരെ പ്രയാസകരമാണ്.
1: ശരിക്കും അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്? അങ്ങനെയാണ്.
2: ഒരിക്കലുമല്ല, സ്കൂളിൽ രാവിലെ ഇങ്ങനെ വരിക അതൊരു വലിയൊരു സന്തോഷം തരുന്ന ഒരു അനുഭവം.

0: വിളനാട് എൽ പി എസ് സി.
1: അതെ അതെ,
0: വളരെ സന്തോഷം ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിലും അധ്യാപകരോട് ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടെ ഇടപെടുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് അയച്ചതിലും വളരെ സന്തോഷം. എനിക്കിഷ്ടപ്പെട്ട പാട്ടല്ല, രാധികയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ നമുക്ക് വെക്കാം, രാവണപ്രഭുവിലെ പാട്ട് തന്നെ വെക്കാമെന്നാണ് എന്റെ അഭിപ്രായം.
1: അതെ, അത് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, നമുക്കത് ഈ പാട്ടിന് ശേഷം സംസാരിക്കേണ്ടതാണ്. ശരിക്കും 2 മാസം തള്ളി നീക്കാൻ വലിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. അത് അധ്യാപകർ പലപ്പോഴും, ഞാൻ വിചാരിക്കുന്നത് 2 മാസം അവർ യാത്രയും ഒക്കെ ആയിട്ട് പോണ്ടല്ലോ, അവധി കിട്ടുന്നു എന്നുള്ളത്. ടീച്ചർ, ആ അനുഭവത്തെ ഒന്നുകൂടെ നമുക്ക് പറയാം. എനിക്കൊണ്ട് പാട്ടിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പൊ രാധികയ്ക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.
0: ഓക്കെ സാർ, താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് വെളനാട് ഗവൺമെന്റ് LPSലെ മാത്സ് അധ്യാപികയായ അനിത ടീച്ചറാണ്. നേരത്തെ വിശേഷങ്ങൾ പങ്കുവച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് 2 മാസം അവധി കിട്ടുമ്പോൾ അത് എങ്ങനെയെങ്കിലും തള്ളി നീക്കുകയാണ്. കാരണം കുട്ടികളില്ലാത്ത, അല്ലെങ്കിൽ എന്താണ, ബഹളങ്ങളില്ലാത്ത, അവരോടൊപ്പം ചെലവഴിക്കാത്ത സമയങ്ങൾ ചിന്തിക്കാനേ കഴിയില്ല എന്നൊരു ടീച്ചർ പറയുമ്പോൾ എത്രമാത്രം സമർപ്പണമാണ് ആ ടീച്ചർക്ക് ആ സ്കൂളിനോട് കുട്ടികളോടുള്ളത് എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധുനിക ലോകത്ത് അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത്തരം വിശേഷങ്ങളിലേക്ക് ഇനിയും പോകാനുണ്ട്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ കാച്ചാണ്.
0: കാച്ചാണിയിൽ നിന്ന് നടരാജൻ. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അനിത ടീച്ചറാണ്, വെള്ളനാട് ഗവൺമെന്റ് LPSലെ ടീച്ചറാണ്, കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് നമ്മുടെ അതിഥി. അപ്പൊ ടീച്ചറോട് നല്ല നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
2: നമസ്കാരം. കാച്ചാണിയിൽ നിന്നാണല്ലേ? കാച്ചാണി സ്കൂളിനടുത്താണോ?
1: സ്കൂളിൽ നിന്ന് മലമ്പുഴ പോകുന്ന റൂട്ടാണ്.
2: കാച്ചാണി സ്കൂളിൽ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപികയുണ്ട്. വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണോ?
1: ഓ ഇല്ല, ഞാന് ഇത്തിരി പ്രായമുള്ള ഒരാളാണ്. ഒത്തുചിട്ട് മോളെ വീട്ടിലാണ്.
2: ഓക്കെ ഓക്കെ. പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്?
1: ഒരു അധ്യാപക എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര കാര്യമുണ്ട്. കാരണം ക്ഷമയും അത്രയും ഒക്കെ ഉള്ള ഒരാളിനെ പുള്ളിയെ പഠിപ്പിക്കാവൂ.
2: സന്തോഷം.
1: കാരണം അത് ഇന്നത്തെ പുള്ളിയാണ്, ഇങ്ങോട്ടാണ് വരുന്നത്, അങ്ങോട്ട് പോകും. അടിച്ചതിട്ട് അടിക്കാനേ നോക്കൂ.
2: ഇപ്പൊ അടിയൊന്നും ഇല്ല. ഞങ്ങള് കൂട്ടുകാരെ പോലെയാണ് ഇപ്പൊ. പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. പണ്ട് കാലത്ത് നമ്മൾ അടിയൊക്കെ കിട്ടി ആ ഒരിതും ഇപ്പോഴത്തെ ഇതും തമ്മില് കുറച്ച് വ്യത്യാസവും ഉണ്ട്. ചില ചില കുട്ടികളൊക്കെ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടും എടുക്കും. ചിലര് കുറച്ച് അതിൽ നിന്ന് വഴി പോകാനും ഉള്ള സാധ്യതയും ഉണ്ട് ഇന്നത്തെ കാലത്ത്. എങ്കിലും ഞങ്ങളെല്ലാവരും ഇപ്പൊ നല്ല കൂട്ടുകാരെ പോലെയാണ് കഴിയുന്നത്. പിന്നെ വെള്ളനാട് LPSൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിലെ അധ്യാപികയാണ്. എല്ലാവർക്കും എന്നെയും അതുപോലെ തന്നെ എനിക്ക് കുഞ്ഞുങ്ങളെയും വലിയ ഇഷ്ടമാണ്.
1: ഞാനേ പഠിച്ചിരുന്ന കാലത്താണ് യഥാർത്ഥത്തില്, എനിക്കാണെങ്കിൽ 10-80 വയസ്സ് പ്രായമുണ്ട്. അന്നൊക്കെയാണെങ്കിൽ അടി കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കുക, അടി കൊടുത്താലേ പഠിക്കൂ. പിന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കുന്നവര് ആവശ്യമില്ല, ജയിലിലൊക്കെ പോകണ്ട.
2: എങ്കിലും രക്ഷിതാക്കളെല്ലാം പറയുന്നത് നല്ല അടി കൊടുക്കണം ടീച്ചർ എന്നാണ് പറയാറുള്ളത്.
1: അത് ചുരുക്കം ചില ആൾക്കാരങ്ങനെ അറിവുള്ളവര് പറയും. കാരണം ഇന്ന് അടിക്കണ ആർക്കും ഇഷ്ടമല്ല. ഇന്ന് ഇതിനു മുമ്പാണെങ്കിൽ അടി കൊടുത്താലേ കൂടുതൽ പഠിക്കൂ.
2: അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ വീട്ടിലുള്ളത് ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളൊക്കെയാണ് ഇന്നത്തെ കാലത്തുള്ളത്. അന്ന് 10ഉം 12ഉം പേരുള്ള വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതെ തന്നെ, അതാണ് സംഭവം. അപ്പോഴ അന്ന് ആഹാരത്തിന് വകയില്ല, പിന്നെ ദാരിദ്ര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചോദിച്ചാലും യെസ് പറയുകയാണ് രക്ഷിതാക്കൾ ചെയ്യുന്നത്, നോ പറയാറില്ല. അപ്പോഴതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയും ഉണ്ട്. എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ, ഇങ്ങനെ ഒരു സന്തോഷത്തോടെയുള്ള ഒരു ദിവസം പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. വിളിച്ചതിലും സന്തോഷം.
0: പിന്നെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ക്ഷമയില്ലെങ്കിൽ, ക്ഷമ ഉണ്ടെങ്കിലേ ഒരു ടീച്ചറാവാൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് അതാണ് ഞാൻ ടീച്ചറാവാത്തതെന്ന്. ഇതൊന്നും എനിക്കില്ല.
1: ഏത്
0: പാട്ടാണ്? ടീച്ചറിന് വേണ്ടി ആവട്ടെ അല്ലേ.
1: ഒരു സ്ഥലത്തൊരു പയ്യ ഒരു വിവാഹം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് പേർക്കി പോയി. പോയിട്ട് ഭാര്യ ഉരുന്ന് കൂടുന്ന ഒരു ലെറ്റർ അയക്കുകയാണ് അങ്ങോട്ട്. അതാണ് പാട്ട്. എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവായിക്കുവാൻ സ്വന്തം എഴുതിയ ബന്ധങ്ങള്, ഇങ്ങനെ ഒരു പാട്ടുണ്ട്.
0: ഓ, അതാണോ ചോദിച്ചിരിക്കുന്നേ? അതാണോ വേണ്ട? ഇവിടെ നിന്ന് തപ്പി എടുക്കും.
1: ഈ പാട്ട് ചോദിച്ചപ്പോ ഇതിന് മുമ്പ് എത്തിയായിരുന്നത് തേർച്ചയും കത്തെന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, അതിലുണ്ടായിരുന്ന പാട്ടാണ്. ഇപ്പൊ ചോദിച്ചത് കറുത്ത വെണ്ണയും കാര്യം കൊല്ലുന്നു. വെളുത്തവണ്ണല്ല, കറുത്ത വെണ്ണയാണ്.
0: കരിങ്കുഴലിൽ നിനക്ക് ഒരുത്തൻ കിഴക്കുതിച്ചു, അത് തന്നെ.
1: ഇത്തിരി തമാശ കൂടെ ഉള്ളതാണ്
0: പിന്നെ
2: തമാശയാണ് വേണ്ടത്.
1: ഒരു ചെറിയ കഥ കൂടെ പറയാം സാറേ.
0: പറയണം.
1: ഒരു ഫാനിയും പറഞ്ഞ അവര് ഒരുപാട് കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക, ഇവർ രണ്ടും കൂടെ വിചാരിച്ചു ഇനി ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ശരിയാവൂല, നമുക്ക് മരിക്കാവുന്ന വിചാരിക്കും. ഇവരും വനത്തിൽ പോയി ആരും കാണാതെ ശല്യം ഇല്ലാത്തടുത്ത് പോയി മരിക്കാമെന്ന്. അപ്പൊ അങ്ങനെ പോയപ്പോഴേ അവിടെ പോയ കൂട്ടത്തിൽ ഒരു പ്രതിമ കണ്ട്, പ്രതിമ കണ്ടുകൊണ്ട് ഇവര് കണ്ടിട്ട് പറഞ്ഞ് എന്തായാലും ശരി ശരി നമുക്ക് ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാം ഇതിന്റെ കൂടെ. അങ്ങനെ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോ ഈ പ്രതിമ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ് ദാരിദ്ര്യം മാറണം ഞങ്ങൾക്ക്, അതിനുള്ള എന്തെങ്കിലും വഴി തന്നാ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ നിങ്ങളൊരു തൊട്ടി ആടിഞ്ഞ് വരാൻ പറഞ്ഞു. തൊട്ടി കൊണ്ടുവന്നു. തൊട്ടി കൊണ്ടുവന്നതിന് ശേഷം പ്രതിമ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ വാതുറക്കും, പക്ഷെ നിറച്ചു സ്വർണമായിരിക്കും, പക്ഷെ ഓരോണ്ണവും കളയരുത്. അങ്ങനെ വാ തുറന്ന് സ്വർണം അങ്ങോട്ട് വിടാൻ തുടങ്ങി, എവിടെങ്ങോട്ട് കുലിക്കാൻ തുടങ്ങി. തൊട്ടി കുലുക്കി കുലുക്കി തൊട്ടി ഒരു സ്വർണം തലയിലേക്ക് വിഴുന്നു. വിഴുന്നപ്പോ ഈ പ്രതിമ പറയാണ്, പ്രതിമ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇങ്ങനെ പറയാണ്, ഇനി ഒരു വലുതിന്റെ വായിക്കാതിരിക്കാണ് ഇതിനെ ഒന്ന് എടുക്കുമെന്ന്. അങ്ങനെ കൈയിട്ട് വായിക്കാത്തു വായിക്കാത്ത കൈയിട്ട് പ്രതിമയായി, ഈ വിഗ്രഹം പഴയതുപോലെ പ്രതിമയായി. പ്രതിമയായിട്ട് അവർ രണ്ടും പിന്നെ ഈ കൈ വായിക്കാതിരിക്കുകയല്ലേ ഈ പ്രതിമയിലെ പോവില്ല, എവരെന്നുള്ള പഴയതുപോലെ ഇനി നമുക്ക് വരിക ഒരു രക്ഷയില്ല മരിക്കാൻ കയറി. അങ്ങനെ ഇരുന്നിരുന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രതിമ പ്രത്യക്ഷമായി വാദം തുറന്നപ്പോ ഇവര് തൊട്ടി ആക്കേണ്ട ഓടിക്കണം, കാരണം തൊട്ടിയിലൊന്നുമില്ല. പിന്നെ
0: അത്യാർത്തി പാടില്ല, പറയുന്നതൊക്കെ അനുസരിക്കണം, എന്തെല്ലാം ഗുണപാഠങ്ങൾ.
1: അപ്പൊ ഇനി ഒരുപാടുണ്ട് സമയമില്ല, കാരണം ഞാൻ
0: സമയല്ലേ, ബാക്കി ശ്രോതാക്കളെല്ലാം കൂടെ കഥ കേട്ട് അവരും തൊട്ടിയെടുത്തോണ്ട് ഓടും.
1: തീർച്ചയായിട്ടും. എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ടായെന്നറിയാമോ? കണ്ണമ്പള്ളി രവീന്ദ്രൻ നായർ.
0: ഓ, രവിച്ചേട്ടൻ.
1: നായരല്ല
0: രവീന്ദ്രൻ, അല്ലെങ്കിൽ നായരല്ലേ.
1: നമ്മള് ശ്രോതാവാണ് വേണ്ടപ്പെട്ട. പിന്നെ വലിയമല ബാബു, കള്ളിക്കാട് ചാനൽ, ഇങ്ങനെ ഇവർക്ക് മൂന്നുപേർക്ക് സ്റ്റുഡിയോയിലുള്ളവർക്കും
0: അവർക്ക് വേണ്ടി ഗാനം സമർപ്പിക്കാം. അപ്പൊ ഇത്രയും നേരം സംസാരിച്ച ടീച്ചറിന് നല്ല നന്ദിയും നമസ്കാരം ഒക്കെ പറയണം.
1: തീർച്ചയായിട്ടും നന്ദിയും നമസ്കാരം. ഞാൻ സംസാരിക്കല് ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക്, കാരണം അറിവുള്ള ഒരാളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് സാർ, അധ്യാപകരെ.
0: അതെ,
2: സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാങ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: ആപ് സബ് തോ ഇത്നേ അച്ഛേ സംസ്ഥാൻ സേ ശിക്ഷാ ലേകർ ജാ രഹേ ഹേ മേ യേ കഹനാ ചാഹുംഗി കി അപ്നേ ലക്ഷ്യോ കോ പ്രയോറിറ്റൈസ് കരേ ഷോർട്ട് ടേം ഓർ ലോംഗ് ടേം ഗോൾസ് തയ് കരേ ഓർ ഉനേ അച്ചീവ് കർനേ കി സ്ട്രാറ്റജി ഭി ബനായേ ഷോർട്ട് ടേം ഗോൾസ് ആപ്കോ ഹർ ദിൻ മോട്ടിവേറ്റഡ് രഖേംഗേ ഓർ ഇൻസേ ആപ്കോ ലോംഗ് ടേം ഗോൾസ് കോ അച്ചീവ് കർനേ മേ മദദ് ഭി മിലേഗി.
0: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷ്യം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: इस प्रोग्राम में 3 बड़े सुधार आज अप्रूव हुए हैं. सबसे पहला राज्य में एक जो FCI का बड़ा गोडाउन होता है वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत. दूसरा जो फेयर प्राइस शॉप्स है उन फेयर प्राइस शॉप्स में जो डीलर्स का रिम्यूनरेशन रखा गया था एक लंबे टाइम से वो स्टैटिक था तो वो भी इसमें आज फैसला लिया गया. और तीसरा फैसला लिया गया ടെക്നോളജി കാ യൂസ് കർക്കേ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കോ ഹം കൈസേ മോഡേണൈസ് കർ സക്തേ ഹേ.
0: സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും CBSEക്കും NCERTക്കും കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിവിപാറ്റ് സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM സൂര്യഘര യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ പൂജ്യത്തിലെത്തിക്കാൻ സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
4: പ്രധാനമന്ത്രിയുടെ സൂര്യഘര യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് -2 200,000 രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 71,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദിപുത്രനായ ഇസ്മയേലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29 നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 1ാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം നൈട്രേറ്റ്, ഗൺ പൌഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023 നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി UPSC. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31-ന് വൈകുന്നേരം 6 മണിവരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസെന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പരാതികളും സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ ഉത്തരസൂചിക തയ്യാറാക്കുക. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
5: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നു. തിരിച്ചെത്തുമ്പോൾ വളരെ അഭിമാനവും സന്തോഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്രയോ അതിഥികൾ ഈ സ്റ്റുഡിയോയിൽ പ്രത്യേക പോക്കുവയിലിൽ ബുധനാഴ്ച തോറും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് സ്നേഹവാത്സല്യങ്ങൾ കുഞ്ഞുകുട്ടികളുടെ ഹൃദയത്തിൽ വാരിക്കോരി ചൊരിയുന്ന എന്ന് തന്നെ പറയാം. നേരത്തെ ടീച്ചർ പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ഞങ്ങളിപ്പോൾ സുഹൃത്തുക്കളാണ്, പഴയ പോലെ തല്ലി വളർത്തേണ്ട ആവശ്യമില്ല, എല്ലാ കുട്ടികളും പ്രിയപ്പെട്ട കൂട്ടുകാരായി കാണുക എന്ന് പറയുന്നത്. കാലം എത്ര മാറി അല്ലേ. പണ്ട് അധ്യാപകരെ പേടിച്ചിരുന്നു, ഭയങ്കരമായി വിറച്ചിരുന്നു. അധ്യാപകർ വരുന്നത് ഒരു കടുവയെപ്പോലെയോ പുലിയെപ്പോലെയോ ഒക്കെ ആയിരുന്നു ഒരു കാലത്ത് നിന്ന്. ഇന്ന് അധ്യാപകർ കൂട്ടുകാരായി ക്ലാസ്സിലേക്ക് കയറുന്നു. ടീച്ചർ എത്ര ഹൃദ്യമായാണ് പറഞ്ഞത്, അവർ ഞങ്ങളുടെ കൂട്ടുകാരാണ് എന്ന്. എൻ്റെ ഹൃദയത്തിൽ തൊട്ട വാക്കുകളായിട്ട് ഈ ബുധനാഴ്ച പുറത്തു പെയ്യുന്ന ചാറ്റൽ മഴയേക്കാൾ മധുരമനോഹരമായ പ്രയോഗം, ഓരോ കുട്ടിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട അനിത ടീച്ചറാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ, നമസ്കാരം. ശബ്ദം വളരെ പതിയെ പറയുന്നത്, എന്ന് ഒന്നുകൂടെ പറയാവോ? ബിനുകുമാർ വെള്ളനാട്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അനിത ടീച്ചറാണ്. അപ്പൊ എന്നോട് സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ ഇവര് ടീച്ചറോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ടീച്ചറിന് നമസ്കാരം പറഞ്ഞ് സംസാരിച്ച് തുടങ്ങാം.
2: നമസ്തേ ടീച്ചർ, ഞാന് വെള്ളനാട് സ്കൂളിൽ പഠിച്ച ആളാണ്.
3: വെള്ളനാട് LPSൽ പഠിച്ച ആളാണോ?
2: അല്ല, വെള്ളനാട് ഹൈസ്കൂളിൽ.
3: ഹൈസ്കൂളിൽ ഇപ്പൊ എവിടെയാണ് താമസം? എവിടെയാണ്?
2: ഞാൻ ഇപ്പോ ഒരു സാഹചര്യം വെച്ചിട്ട് മലയങ്കീഴ്.
3: മലയങ്കീഴ്, ഓക്കെ. ഞാൻ വെള്ളനാട് LPSലെ ടീച്ചറാണ്. 2017 അവിടെ വരുന്നത്. ഞാനൊരു ചെറിയ ഒരു കാര്യം, ആരാണ് കേക്കാൻ വയ്യോ, ഒരിക്കൽ ഇവിടെ പറയോ. ഷീജ ടീച്ചർ ഉണ്ടല്ലോ, എവിടെ വെളിയന്നൂരുള്ള ടീച്ചറാണോ? ആ ഉണ്ട് ഉണ്ട്. ഞാൻ കൊണ്ണിയൂർ LPSലായിരുന്നു 10 വർഷം. അവിടുന്ന് ഒരു വലിയ സ്കൂളിൽ കുറേ അധികം കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ള താല്പര്യത്തോടും കൂടെ ട്രാൻസ്ഫറിന് കൊടുത്ത് ഇങ്ങോട്ട് വന്നതാണ് വെള്ളനാട് LPSലോട്ട്. കാരണം എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവിടെ കുറച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും അല്ല, എല്ലാം ഞങ്ങളുടെ മക്കളാണ്. എങ്കിലും കുറേ അധികം കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ ട്രാൻസ്ഫർ കൊടുത്ത് വെള്ളനാട് LPSലോട്ട് വന്നതാണ്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്കൂളാണ് വെള്ളനാട് LPS. ഒരുപാട് കുഞ്ഞുങ്ങൾ, പേരൻസ്, രക്ഷിതാക്കളെല്ലാം നല്ല സഹകരണമുള്ള ഒരു പ്രദേശമാണ് വെള്ളനാട്. അതാണ് എനിക്ക് കാണാൻ പറ്റിയ ഒരു ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത്. അതായത് വളരെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളാണ് അവിടെ ഉള്ളത്. എല്ലാവരും വളരെ നല്ല സഹകരണമുള്ള ഒരു പ്രദേശമാണ് എന്നുള്ളതാണ് വെള്ളനാടിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ട്രാൻസ്ഫറിനൊന്നും കൊടുക്കുന്നില്ല. ഇനി എനിക്ക് 6 വർഷമാണ് സർവീസ് ഉള്ളത്. അപ്പോഴേ ഉടനെ തന്നെ ഒരു HM പ്രൊമോഷനും വരും. അപ്പോഴും വെള്ളനാട് LPSൽ തന്നെ വരണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടെ ഉണ്ട്, സാധിക്കുമെങ്കിൽ.
1: നീ വിളിച്ച ആള് വെള്ളനാട് നിന്ന് ബിനുകുമാർ എന്നേ പറഞ്ഞുള്ളൂ. ടീച്ചർ ഒന്ന് പരിചയപ്പെടണം, ചോദിക്കാൻ ടീച്ചറിന് ആരാണെന്ന്.
3: ആരാണ് ഈ ബിനുകുമാർ?
2: ഞാനത്
3: പറഞ്ഞോളൂ.
2: ടീച്ചറെ പോലെ ഒരു ഗസ്റ്റ് ആയിട്ട് അവിടെ വന്നിരുന്ന ഒരു പ്രൊഫസർ നടത്തിയ ആളാണ്. എന്റെ പേര് ബിനുകുമാർ, ഞാൻ ദിവ്യാണ്. അപ്പൊ ഈ പ്രോഗ്രാം കേൾക്കാൻ കാരണം അമ്മ സുഖമില്ലാതെ എന്റെ വീട്ടില് മലയങ്കിലുണ്ട്. അപ്പൊ അവരാണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നത്. അല്ലാതെ എനിക്ക് സമയമില്ല, ഇന്നിപ്പോ ഹോളിഡേ ആയത് ഞാൻ വീട്ടിലുണ്ട്. അപ്പോ നല്ലൊരു പ്രോഗ്രാമാണ് മജീഷന്റെ പ്രോഗ്രാം, അത് ആ കർണാസ്ഥി അറിയാം. അപ്പൊ അമ്മയ്ക്ക് വയ്യായ്ക ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഒരു സങ്കടം വരുമ്പോ എനിക്ക് ഇഷ്ടമുണ്ട്. അപ്പോ ഒരു പാട്ട് അമ്മ പറഞ്ഞു, അമ്മ അമ്മ മഴക്കാരന് ഗിരീഷ് പുത്തഞ്ജയുടെ ഒരു പാട്ടുള്ളൂ,
1: അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു
2: ചന്ദ്രൻ ചെയ്ത പാട്ടെന്നാണ് എന്റെ ഒരു.
1: അതെ അതെ,
2: എപ്പോഴും പറയുള്ളൂ, ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഓർമ്മ തന്നെ പറയൂ.
1: അതെ അതെ
2: അതെ അതെ അതെ, അത് നിങ്ങളുടെ സ്റ്റുഡിയോ കൺട്രോൾ ചെയ്തിട്ട് അത് ശരിയാണെങ്കിൽ അമ്മയുടെ അസുഖം ഒക്കെയാണ് വർഷമായി. അപ്പൊ അതിന് വേണ്ടി
1: പിന്നെന്താ, ഭയങ്കര സന്തോഷം. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹൃദയപൂർവം കേൾപ്പിക്കാം. വലിയ സന്തോഷം എന്ന് പറഞ്ഞ ഇവിടെ അതിഥിയായി വന്ന ഒരാള് പുറത്ത് ശ്രോതാവായി നിന്ന് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ അതാണ് ഞാൻ പരിചയപ്പെടാൻ പറഞ്ഞത്. പരിചയപ്പെട്ടപ്പോ ടീച്ചർ ഇങ്ങനെ DYSP ആണെന്ന് പറഞ്ഞപ്പോ ടീച്ചർ അയ്യോ എന്നിങ്ങനെ ഒരു ആക്ഷൻ കണ്ടു ഞാൻ.
3: പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം സർ. അമ്മയുടെ അസുഖം പെട്ടെന്ന് തന്നെ മാറട്ടെ.
1: അമ്മയ്ക്ക് നമ്മള് പാട്ട് കേൾപ്പിക്കാം.
2: എല്ലാവർക്കും കൂടെ പാട്ട് കേൾക്കാം. എല്ലാവർക്കും കൂടെ പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയപ്പെട്ട അധ്യാപികയായ വെള്ളനാട് ഗവൺമെന്റ് എൽ പി എസ് ലെ ടീച്ചർ, പ്രത്യേകിച്ച് മാത്സ് ടീച്ചർ അനിത ടീച്ചറാണ്. 22 വർഷം കുട്ടികളോടൊപ്പം ഈ ഗണിതവുമായി, ഗണിത പ്രശ്നങ്ങളുമായി സല്ലപിക്കുകയും അവരെ കൂട്ടുകാരായി കാണുകയും ചെയ്ത പ്രിയപ്പെട്ട ടീച്ചർ അനിത ടീച്ചറാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ സാർ, ഞാൻ കാട്ടാക്കട അമ്പലത്തിൽ ഹരിഹരദാസ്.
0: എത്ര നാളായി ഈ പേര് കേട്ടിട്ട്. ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് എന്നെ എന്തോ പരിഭവം പിണക്കവും എന്നൊക്കെയാണ് ഞാൻ കരുതി.
1: പല തിരക്കുകളിലും ആയി എനിക്ക് സുഖമില്ലാതെ ആശുപത്രിയിലായി. ഇങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ബാലവേദി പിള്ളേരുടെ പരിപാടി 10 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അമ്പലത്തിങ്കാല വായനശാലയോട് ചേർന്ന് തന്നെ വലിയ സ്റ്റേജൊക്കെ കെട്ടി 10 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു
0: ബാലവേദി.
1: ഞായറാഴ്ച സമ്മേളനം അവസാനിപ്പിച്ചത് ജി ആർ എൻ മുൻ മന്ത്രി
0: ഇവിടുത്തെ
1: MLA അങ്ങേരാണ് ഉദ്ഘാടനമായിരുന്നത്. പിന്നെ പല രാഷ്ട്രീയ ഭാഗത്തുള്ള ആളുകളും
0: സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും പങ്കെടുത്തു,
1: എല്ലാരും വന്നു. പക്ഷെ ഒരബദ്ധം പറ്റി സാർ, സാറിനെ വിളിക്കണമെന്ന് എനിക്ക് അഭിയായ ആഗ്രഹം.
0: ഞാൻ ചോദിച്ചാൽ എന്റെ അടുത്ത് പണക്കോ പരിഭവം എന്തോ ഉണ്ടോ ഞാൻ ചോദിച്ചാൽ അതന്നെ
1: ഇവര് നോട്ടീസ് അടിച്ചതിനായിട്ടാണ് എന്റെ പറഞ്ഞത്. എല്ലാരോടും അത് സംസാരിച്ചപ്പോ പിന്നെ ഒരിടവും ഇല്ലായിരുന്നു കേട്ടോ.
0: ഒരു പ്രശ്നമില്ല, നമുക്ക് എപ്പോ വേണോ ഇനിയും കാണാലോ
1: സാർ. ഒരു ദിവസം ഇതുപോലെ ആയിപ്പോയാൽ വന്ന് വിളിച്ചാ പിറ്റേന്ന് വരാൻ പറഞ്ഞാ വരാൻ പറ്റുമോ സാർ?
0: പിന്നെന്താ, അമ്പലത്തിങ്കാല ലൈബ്രറിയിൽ നിന്ന് ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ വരും.
1: ഒരു ഒരു 50 കുട്ടികൾ, 50 കുറയാത്ത കുട്ടികളുണ്ട്. ആഹാരവും കൊടുക്കും ഞങ്ങൾ ഉച്ചയ്ക്കും 4 മണിക്കും.
0: ശരി, എന്തായാലും എനിക്ക് എന്റെ എനിക്ക് ആശ്വാസമായി. ഞാൻ കരുതിയിരുന്നു എന്നോട് എന്തോ പിണക്കം പരിഭവം, അതെല്ലാം മാറിയതിൽ എനിക്ക് വലിയ സന്തോഷം. ഇന്ന് നമ്മളോട് ഓർമ്മയുണ്ട്
1: ഞാൻ
0: 75 വിളിച്ചതെ. ശരി, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ഗവൺമെന്റ് എൽ പി എസ് അനിത ടീച്ചറാണ്. ടീച്ചറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: ടീച്ചറെ നമസ്കാരം.
2: നമസ്കാരം സാർ. ബാലവേദി പ്രവർത്തകനാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം.
1: രാധിക ടീച്ചറും വന്നിരുന്നു, അറിയാമോ രാധിക ടീച്ചർ?
2: രാധിക ടീച്ചറ് ഏത് സ്കൂളിലാണ് സാർ?
1: അവര് സ്കൂളിലുമാണ്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പിന്നെ.
2: ആ രാധിക ടീച്ചർ, ആ ഓക്കെ ഓക്കെ, ആ അറിയാം അറിയാം. ഇവിടെ ബ്ലോക്കില് ഉണ്ടായിരുന്നു.
1: ബ്ലോക്കിലല്ല, അവര് ജില്ല,
2: ആ ജില്ലയില്, ജില്ലാ പഞ്ചായത്തിൽ. ഓക്കെ, രാധിക ടീച്ചറിന്റെ ഹസ്ബൻഡിന്റെ വീടിനടുത്താണ് എന്റെ വീട്.
1: ആ
2: പൂവച്ചൻ.
1: ഇപ്പൊ അവര് തോറ്റി.
2: ആ കുഴപ്പമില്ല, തോൽവിയും ജയമൊക്കെ നമുക്ക് സാധാരണമാണല്ലോ.
1: ഞങ്ങളെ കഴിവിന്റെ പരമാവധി ഒക്കെ നോക്കി, പക്ഷെ ആ ഒഴുക്കിൽ അങ്ങ് പോയി.
2: അതൊന്നും സാരമില്ല സാർ, തോൽവി.
1: എന്റെ മോനും വെള്ളനാട് സ്കൂളിലാണ് പഠിച്ചത്.
2: വെള്ളനാട് ഹൈസ്കൂളിലായിരിക്കും അല്ലേ?
1: ഹയർ സെക്കൻഡറി.
2: ഹയർ സെക്കൻഡറി. ഓക്കെ.
1: ഇപ്പം അധ്യാപകനായി.
2: അധ്യാപകനായി ഏത് സ്കൂളിലാണ്?
1: ഇവിടെ ട്രെയിൻ നിർത്തുന്ന സ്ഥലം ഉണ്ടല്ലോ അപ്പുറത്ത്.
0: പേട്ടേ?
1: പേട്ടയല്ല സാർ,
0: നേമോ. കൊച്ചുവേളി.
1: അങ്ങോട്ട്
0: കൊച്ചുവേളി.
1: ആ കൊച്ചുവേളി, അവിടെ ഒരു സ്കൂളിലാണ്. അവന്റെ ഭാര്യക്ക് കോട്ടയത്താണ് ജോലി, അതുകൊണ്ട് വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിട്ട് ട്രെയിനിൽ കയറി പോകും രാവിലെ വരെ.
2: ആ
1: അല്ലാതെ ഇവിടെയും ട്രാൻസ്ഫർ വാങ്ങിച്ച് അങ്ങോട്ട് പോയി സീനാർത്തി നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പുള്ളി പിന്നെ ബി എഡും കഴിഞ്ഞിട്ടുണ്ട്, കിട്ടിയില്ല. എൽ പി ആണ് ഇപ്പോഴും, എൽ പി ടീച്ചർ തന്നെ.
2: എൽ പി ടീച്ചർ ആവണതാണ് നല്ലത് സാർ. എൽ പിയില് കുഞ്ഞു കുട്ടികളോടൊപ്പം കഴിയുന്നതിനേക്കാൾ സന്തോഷം വേറെ.
1: അതില് പിള്ളേരുമായിട്ട് അതിന്റെ യൂണിയനിലൊക്കെ
2: പ്രവർത്തകനൊക്കെയാണ്.
1: വീട്ടിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചൊക്കെ സംസാരിക്കുന്നേക്കാം.
2: ഓക്കെ ഓക്കെ.
0: എന്തായാലും മോന്റെ കാര്യത്തിലായാലും നേമം മുതൽ കൊച്ചുവേളി വരെയുള്ള സർവ്വ റെയിൽവേ സ്റ്റേഷനും ഞാൻ പറഞ്ഞു. അടുക്കം ചിട്ടയോടെ പറഞ്ഞു. ശരി, ടീച്ചറോട് സംസാരിക്കണം.
2: ടീച്ചറേ 2017 വെള്ളനാട് വരുന്നത് സാർ. എന്റെ വീട് പൂവച്ചലാണ്. പൂവച്ചലാണ്, കല്യാണം കഴിച്ചോണ്ട് വന്നത് പൂവച്ചലാണ്. ജാതിയ ടീച്ചർ ഒറ്റശ്ശേരം. ഓക്കെ, അറിയാം അറിയാം. സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഒരു ബാലവേദി
1: സന്തോഷം. ഞാൻ ഈ മഴയൊക്കെ ആയതുകൊണ്ട് കയറി കിടന്നതാണ്. പെട്ടെന്ന് ടീച്ചറെ പേര് കേട്ട്, ടീച്ചറെ സംസാരം കേട്ടപ്പം എനിക്കൊന്ന് സംസാരിക്കലും തോന്നിയാണ് ഞാൻ അടുത്ത് ഫോണെടുത്ത് നമ്പർ ഒന്നേ അടിച്ച് കാണാൻ എനിക്കറിയാം.
2: വളരെ സന്തോഷം. ഓക്കെ സാർ, താങ്ക് യു.
1: മധ്യ സാറിനോട് പ്രത്യേകം പറയലും, ഞാൻ എനിക്ക് ഒരു പണക്കവും
0: എൽ പി ടീച്ചർ, എൽ പി ടീച്ചറിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് പറയാം നമ്മൾ മിണ്ടി. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ ചോദിച്ചത് ഏഴാഞ്ചേരി രാമചന്ദ്രൻ എഴുതിയ ചന്ദന മണിവാതിൽ പാദചാരി.
0: മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിനേക്ക് വേണ്ടി ജി വേണുഗോപാൽ ആലപിച്ച ഗാനം.
1: സാർ പറഞ്ഞല്ലേ ഒരു പുസ്തകം ഇന്നുവരെ കിട്ടിയില്ലല്ലോ. ഞാൻ മംഗലയ്ക്ക് പിന്നെ ലൈബ്രറിയിലും ഒരു വേണത്തെ കാളിനെ വിട്ട് തിരക്കിയിട്ടു.
0: ഏത് പുസ്തകമാണ്?
1: കിളി വന്ന് വിളിച്ചപ്പോൾ.
0: എം മുകുന്ദന്റെ പുസ്തകം അല്ലേ?
1: എം മുകുന്ദൻ.
0: ഇനിയിപ്പോ എന്തായാലും അത് വാങ്ങിയാലേ പറ്റൂ. വെള്ളനാട് ലൈബ്രറിയിലുണ്ട്, പല ലൈബ്രറിയിലും ഉണ്ട്.
1: അത് ബെന്യാമന്റെ ആടുജീവിതം സാറ് നോക്കിയെടുത്ത് ഉണ്ടെങ്കിൽ അറിയിക്കാന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ ശരത്വിലാസം ഗ്രന്ഥശാലയിൽ തന്നെ
0: കിട്ടിയല്ലോ.
1: വായിച്ചു തീർത്ത് തിരിച്ചും കൊടുത്തു.
0: ശരി, എന്തായാലും കിളി വന്ന് വിളിച്ചപ്പോൾ ഒന്ന് പുസ്തകം എന്റെ യാത്രയിൽ ഞാൻ വാങ്ങി വെക്കുകയും എന്നെങ്കിലും നമ്മൾ പരസ്പരം കാണുമ്പോൾ എന്റെ ഒരു സമ്മാനമായി തരികയും ചെയ്യും. അപ്പോ നമുക്ക് മനോഹരമായ കവിത പോലെ സുന്ദരമായ പാട്ടിലേക്ക് പോകാം. ടീച്ചറോട് ഒരിക്കൽ കൂടെ നന്ദി പറയാം.
1: സംസാരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും സാർ ടീച്ചറിന്റെ ശബ്ദം കേട്ടിട്ട് എനിക്ക് പരിചയമുള്ള ശബ്ദം പോലെ തോന്നി, പക്ഷെ ഒരു പരിചയം ഇല്ല. ടീച്ചറിന് 50 വയസ്സായെന്ന് പറഞ്ഞപ്പോ ഈ ശബ്ദത്തിൽ ഒരു 30 വയസ്സാണ് തോന്നണം.
0: എന്റെ ശബ്ദത്തിന് 18 വല്ലല്ല.
1: സാറിന്റെ ശബ്ദത്തിന് അത്രേ വരുള്ളൂ. എന്റെ
0: 70 വരില്ലേ സാർ 21 അല്ലേ? ഓക്കെ,
2: വളരെ സന്തോഷം സാർ.
1: ഈ 21 70 കടന്നു.
0: ഓക്കെ,
1: ഇനി എന്റെ കൂട്ടുകാരൻ പറഞ്ഞു ഒരു 2 വർഷം കൂടി കിട്ടുമോ?
2: അയ്യോ,
1: ഞാൻ പറഞ്ഞത് കൂടി പെയ്യാ.
0: ഇപ്പോഴത്തെ ശരാശരി ആയുസ് തന്നെ 82. ഇത്രയും ജന നന്മയോടുകൂടി ലൈബ്രറിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെ, ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ അങ്ങനെ 2 വർഷത്തിനിടയിലൊന്നും അങ്ങ് അവസാനിപ്പിക്കാൻ ആര്, ഞാൻ സമ്മതിക്കൂല.
1: ചുമ്മാ തമാശ അടിച്ചതല്ലോ.
0: അപ്പൊ എല്ലാം സന്തോഷം. ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റിയില്ലേ? പാട്ടിലേക്ക് പോവോ?
2: ഓക്കെ സാർ, സന്തോഷം, വളരെ സന്തോഷം.
1: സന്തോഷം മാഡം. ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്താം. പകലിന്റെയും സായാഹ്നത്തിന്റെയും അതിർവരമ്പിൽ വെച്ച് ആകാശം സ്വർണവും കുങ്കുമവും ചാലിച്ചെഴുതുന്ന ഒരു കവിതയുണ്ട്. അതാണ് പോക്കുവയിൽ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനത്തിനും പകലിന്റെ തിരക്കുകൾക്കുമൊടുവിൽ പ്രകൃതി നമുക്കായി കരുതി വയ്ക്കുന്ന ഏറ്റവും ശാന്തവും മനോഹരവുമായ സമ്മാനം അല്ലേ? അതാണ് സായാഹ്നം. വിടപറച്ചിലുകൾ പോലും എത്ര മനോഹരമാക്കാം എന്ന് ഓരോ പോക്കുവയിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3:30-4 മണിയാകുമ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും. ആ വിടപറയൽ പോലും അവരെത്ര മനോഹരമാക്കുന്നു എന്നറിയുമോ? നാളെ കാണാം, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, വീണ്ടും നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പോക്കുവയിൽ സമയത്തെ ഏറ്റവും ഹൃദ്യമാക്കി തീർക്കുന്നത് നമ്മുടെ സ്കൂളിലെ കൊച്ചു കുട്ടികളാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് വിളനാട് ഗവൺമെന്റ് LPSലെ അനിത ടീച്ചറാണ്. ഇപ്പോ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ കേൾക്കുന്നുണ്ടോ?
0: ആ കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് റേഡിയോയുടെ ശബ്ദം ഒരല്പം കുറച്ചാൽ നന്നായി സംസാരിക്കാൻ പറ്റും. ഇനി പറയണം, ആരാണ്? ഇനി പറയണം, ആരാണ് സംസാരിക്കുന്നത്? പറയണം.
1: ഞാൻ വിളിക്കുന്നു,
0: നെടുമങ്ങാടുന്നാണ് വിളിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ഗവൺമെന്റ് LPSലെ അനിത ടീച്ചറാണ്. ടീച്ചറോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: ഹലോ
2: ഹലോ, ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഹലോ കേൾക്കുന്നുണ്ട്?
2: കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞോളൂ.
1: ഞാൻ സാറിന്റെ ടീച്ചറിന്റെ സംസാരങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കാര്യങ്ങളാണ്. പഴയ കാലത്തും ഇതുപോലെ കണ്ടൊക്കെ ഈ പുലി കടുവായി സാറന്മാര് കയറി ഇരുന്നാണ്. കഴിപ്പോ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഭയങ്കര അടിയാ. അടി വേണ്ടി പോകത്തില്ല, ഭയങ്കര. ഇപ്പൊ അങ്ങനെ അടിയില്ല, അന്ന് ഉപ്പുമാവും പാൽപ്പൊടിയുള്ള
2: കാലം, വിഭവസമൃദ്ധമായ സദ്യയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്.
1: കാലങ്ങളാണ്, ഇപ്പൊ അതൊക്കെ മാറിയിരിക്കുക. അടിച്ചു പൊട്ടിച്ച് ശരീരമൊക്കെ ഭയങ്കര അടിയാ. അങ്ങനെ ടീച്ചർ സംഭാഷണമൊക്കെ ഈ കുട്ടികളെയൊക്കെ നല്ല പറഞ്ഞൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മക്കളാണ് കല്യേ,
2: സന്തോഷം.
1: സുഖം തന്നെ, വെള്ളനാടൊക്കെ
2: അറിയാം.
1: പിള്ളേരുടെ കൂടെ നല്ല സ്നേഹവും മക്കളും പോലൊക്കെ കരുതാം. പണ്ടിങ്ങനൊന്നും ഇല്ല, പിള്ളേരെയൊക്കെ അടിച്ച് ശരിയാണ്. അന്നത്തെ ദുരിതങ്ങൾ ഉള്ള കാലങ്ങൾ, അരി കിട്ടാത്ത കാലം.
2: അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് ദാരിദ്ര്യത്തിന്റെ ഒരു അവസ്ഥയും കൂടെ ഉണ്ടായിരുന്നു.
1: പഠിച്ചിട്ടുള്ളത് നെടുമങ്ങാട്ട് താമസിക്കുക, കൊല്ലം കോഴിക്കോട് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഇപ്പൊ അങ്ങനെ മാറ്റമുണ്ട്.
0: എന്താ ചെയ്യുന്നത്?
1: ചെവിക്ക് പിടിക്കും, ഭയങ്കര ചൂറെല്ലാം അടിക്കും, മേശപ്പുറത്ത് കേട്ടം വെപ്പിക്കുന്ന കാലമുണ്ട്.
0: എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്?
1: സംഭാഷണമൊക്കെ എനിക്ക് ടീച്ചറെ ഇഷ്ടപ്പെട്ടു.
0: എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ നെടുമങ്ങാടുള്ള സ്ഥലത്ത് നിൽക്കുക, കുടുംബ വിടിക്കുക. കൊല്ലം നാടൊക്കെ അങ്ങ് പോവാ, എല്ലാം തിരിച്ചു പറകി കള്ളം കറി എല്ലാം പരാജയമായിപ്പോയി. ഇപ്പൊ ഒരു സഹോദരിയുടെ കൂടെ ഉണ്ട്.
0: ഇങ്ങനെ ഈ റേഡിയോ കേൾക്കാറുണ്ട്? ആദ്യമായിട്ടാണോ പോക്കുവയിൽ വിളിക്കുന്നത്?
1: ഇതൊക്കെ വലിയ കൊച്ചുപരിപത്തിലെ വലിയ ഇഷ്ടമാണ്, ഈ പരിപാടികളൊക്കെ കേട്ടോണ്ടിരിക്കുക.
0: ഇപ്പൊ ഇത് പോക്കുവയിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: വാർത്തകളും എല്ലാം കേട്ടോണ്ടിരിക്കുക.
0: ഇതിലാദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ല അല്ല അല്ല, ആദ്യമായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ഇത് കിട്ടത്തില്ല,
0: എന്നാലും
1: ഇപ്പോഴും കിട്ടി. വലിയ
0: ശരി. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഈ ഭാർഗവി നിലയുണ്ടല്ലോ, പൊട്ടാത്ത പൊന്നിൻ്റെ കൊണ്ട് പട്ടു കുഞ്ഞാലി കെട്ടിയ അന്നൊക്കെ തറയിൽ 4.50 പൈസ അവിടുത്തെ തരുന്ന കാലം.
0: അപ്പൊ ആ പഴയ പാട്ട് തന്നെ വേണ്ടേ? അത് പിന്നെ പുതിയ സിനിമയായിട്ട് വീണ്ടും പുതിയ പാട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പഴയ പാട്ട് വേണം. അപ്പൊ ടീച്ചർ എല്ലാവർക്കും സുഖമാണ്.
1: ടീച്ചറിന് ഈ സംഭാഷണമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു,
2: സന്തോഷം.
1: രാത്രി 11 മണി വരെ കേൾക്കുന്നുണ്ട് കേട്ടോ, 5:30 മണി തൊട്ട് നല്ല കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്.
0: അപ്പൊ ടീച്ചറോട് നന്ദി നമസ്കാരം ഒക്കെ പറയാം.
1: ഇതില് ഷിറോസ്, റംസി കേട്ടോ, ഷെംന, അസീബ്, നസീബ് ഒക്കെ കേൾക്കാനിരിക്കാം ഈ പാട്ടുകളെ.
0: ഓ, അവർക്കൊക്കെ വേണ്ടി പാട്ട് സമർപ്പിക്കണം.
1: ആ കൊല്ലത്തുനിന്ന് സീനത്ത്, നസി, ബാദിഷ, മാലിദ മാഫി അവര് ചിത്രയ്ക്കും വേണ്ടി, അതുപോലെ പത്താങ്കല്ലില് ഹരീല്, അല്ല പത്താങ്കല്ല ഹരീൽ അല്ല പേരങ്ങ് മറന്നു, ഇത്രയും പേർക്ക്. ശരി,
0: ഇത്രയും പേർക്ക്,
2: ആ ഇത്രേ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടും സാറിന് വേണ്ടിയിട്ടും ഈ പാട്ട് നമ്മൾ വെക്കുന്നുണ്ട്. വിളിക്കാൻ കഴിഞ്ഞതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും എല്ലാം വളരെ സന്തോഷം.
1: വളരെ
2: ശരി, എന്നാ നമുക്ക് പാട്ട് കേൾക്കാം.
1: ആ ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ഈ പാട്ട് കേട്ടതുകൊണ്ടാണോ എന്തോ, ഭാർഗവീനിലയം എന്ന സിനിമ തന്നെ. ഈ പോക്കുവയിലിരിക്കുമ്പോൾ പോക്കുവയിലിനെപ്പോഴും പഴയ ചില ഓർമ്മകളുടെ മണമാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. കുട്ടിക്കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിലെ പഠനവും കളികളും ഒക്കെ ഒടുങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കൂടെ പോന്ന ആ മഞ്ഞ വെയിൽ, മുറ്റത്ത് വീണുകിടക്കുന്ന ഇലകളിൽ തട്ടിനിന്ന പ്രകാശം, നമ്മൾ നഷ്ടപ്പെടുത്തിയ കാലത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ പോക്കുവെയിലിനുണ്ട്. എനിക്കറിയാം ഇപ്പൊ പുറത്ത് മഴ പെയ്യുകയാണ്, പക്ഷേ ആ മഴയിലുമുണ്ട് ഒരു മഞ്ഞ നേർത്ത വെളിച്ചം. അത് ഓർമ്മകളിലാണ്. വളരെ വ്യക്തമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളനാട് ഗവൺമെന്റ് LPSൽ നിന്ന് വീട്ടിലേക്ക് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മൈൽ നടന്നു പോകുമ്പോൾ കൂടെ കൂട്ടിനുണ്ടായിരുന്ന പോക്കുവെയിലിന്റെ മഞ്ഞ വെളിച്ചം. ഈ സ്റ്റുഡിയോയിലിരുന്ന് ഞാനത് നന്നായി അനുഭവിക്കുന്നു. അന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ എവിടെയുണ്ടോ ആവോ, പലരെയും കാണാറില്ല, പലരും വളരെ ദൂരെയുമാണ്. എന്നാൽ പിന്നീട് ഹൈസ്കൂളിലേക്ക് വന്നപ്പോൾ പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഇപ്പോഴും കാണുന്നു, സംസാരിക്കുന്നു. പ്രത്യേക പോക്കുവെയിലിൽ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് ഗവൺമെന്റ് LPSലെ അനിത ടീച്ചറാണ്. മാത്സ് അധ്യാപികയാണ്, അതായത് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം.
1: ഞാൻ പത്മകുമാർ, പേയാട്.
0: പേയാടിൽ നിന്ന് പത്മകുമാർ ചേട്ടൻ വിളിക്കുമ്പോൾ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ ചാറ്റൽ മഴയിൽ വളരെ സ്നേഹത്തിന്റെ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുമ്പോൾ അതിലേറെ സന്തോഷം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനിത ടീച്ചറാണ്. ടീച്ചറിനോട് സംസാരിക്കാം.
2: നമസ്കാരം.
1: ഹലോ ടീച്ചർ. നമസ്കാരം. ഒരു പാദ നമസ്കാരം ആദ്യമായിട്ട്. ഒരു മാത്സ് ടീച്ചർ എന്ന് പറഞ്ഞപ്പോ അത് മാത്രമല്ല, അതിനുപരി ടീച്ചർ ഈ കുട്ടികളോട് കൊച്ചുകുട്ടി പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വേണ സ്കൂളിലേക്ക് മാറ്റം വന്ന് വാങ്ങി വരികയും തുടർന്ന് ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് കേട്ടപ്പോ സത്യമായും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക

0: എന്നെ ആദ്യമായിട്ട് 1962 ഒന്നാം സ്റ്റാൻഡേർഡിൽ കൊണ്ട് ചേർക്കാനായിട്ട് എൻ്റെ അച്ഛൻ അവിടെ സ്കൂളിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ പാങ്ങോട് എൽ പി എസ് അന്ന് പാലക്കാട്ടൊക്കെ വേണ്ടി പാങ്ങോട് എൽ പി എസ് ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഇന്നും ഉണ്ടത്. പൂജപ്പുര തിരുവല്ല പൂജപ്പുരോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ ഒരു വഴി ഓടത്ത കെട്ടിടവും ഒക്കെ ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഞാന് എന്റെ അമ്മ അച്ഛൻ അമ്മമ്മ വരെ ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ ഒരു പ്രയത്നത്തിന്റെ കാലപ്പെട്ടത്. അപ്പൊ അന്നത്തെ ഒരു അധ്യാപകനെ ഞാൻ ഓർക്കുകയാണ്, എച്ചം വായിച്ചിരുന്ന ഒരു ശ്രീധരൻ നായർ സാർ എന്നെ ഞാനും അച്ഛനെ ചെന്നപ്പോ എന്റെ പേര് ചോദിച്ചു പത്മകുമാറെന്ന് ഞാൻ പറഞ്ഞു. പത്മകുമാർ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ് ഈ സ്കൂളിലെ ആദ്യത്തെ പത്മകുമാർ ഓടി വാ ഇങ്ങനത്തെ അടുത്തെന്ന് പറഞ്ഞ് എന്നെ മടിയിലോട്ട് പിടിച്ചിരുത്തി എങ്ങനെ അദ്ദേഹം ഇരിക്കുന്ന കഥയോട് ചേർത്ത് എന്നെ തൂക്കിയെടുത്ത് ഒരു കാലിന്റെ തൊടയിലോട്ട് ഇരുത്തിയിട്ട് എന്നിട്ടാണ് എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അത് ഓർമ്മ വന്നിരിക്കും. കാരണം അതിനുശേഷം അത് പ്രത്യേകിച്ചും ഒരു കണക്ക് ടീച്ചർ ഇത്രയും സ്നേഹമായിട്ട് കുട്ടികളെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതിശയം തോന്നുകയാണ്. കാരണം സാധാരണ
1: സാർ നമ്മള് കുഞ്ഞുങ്ങളോട് എങ്ങനെയാണോ നമ്മൾ ഇടപെടുന്നത് അതനുസരിച്ചായിരിക്കും അവരുടെ ആ ഒരു പെരുമാറ്റവും രീതിയും അവരുടെ ആ ഒരു. സാർ ഇപ്പോഴും ആ ഒന്നാം ക്ലാസ്സിലെ ആ സംഭവം ഓർക്കുന്നുവെങ്കിൽ സാറിനെ അത് എത്രത്തോളം അത് ഒരു അനുഭവം.
0: അതായത് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഇതൊക്കെയാണ് പഠിപ്പിക്കാറ്. ദൈവം മാതാപിതാ ഗുരു ദൈവം ഇതൊക്കെ പഠിപ്പിച്ചാണ് നമ്മൾ വളർന്നത്. മധുജ സാറ് ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞുപോയ ആ കാലഘട്ടത്തെ ഓർത്ത് നഷ്ടപ്പെട്ടു പോയ ആ ബാല്യകാലത്തെ ഓർത്ത് നമുക്ക് പിന്നിലോട്ട് പോകാൻ കഴിയില്ല, യാത്ര ഫ്രണ്ടിലോട്ടെ മുന്നിലോട്ടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ജനിച്ചത് മുതൽ നമ്മൾ ഈ ലോകത്ത് നമ്മൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. എവിടെയാണ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ആർക്കും മറുപടി പറയാൻ പോലും സമയമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കുന്നു. മരണത്തിലേക്കാണെന്ന് ബോധമുള്ളവര് തിരിഞ്ഞു നിന്ന് നമുക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ട് പോകാം എന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടത്തിൽ അധ്യാപകരെ ഞാൻ കാണുന്നു, ബഹുമാനിക്കുന്നു.
1: നന്ദി സാർ, വളരെയധികം സന്തോഷം. സാറിന്റെ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടോ?
0: എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അവര് മൂത്തയാള് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ, അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് എറണാകുളത്ത് സെറ്റിൽഡാണ്. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. മൂത്ത കുട്ടി 11 വയസ്സും രണ്ടാമത്തത് 8 വയസ്സുമായി. അവര് ചാവറ മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഇവിടെ പറവൂര് നോർത്ത് പറവൂര് പഠിക്കുന്നു. അവിടെ തന്നെയാണ് അവൾ സെറ്റിൽഡ്. രണ്ടാമത്തെ ആള് വന്നിട്ട് ഷാർജയിലാണ്. ഒരു കുഞ്ഞുണ്ടായി 5 വയസ്സായി. അത് 5 വയസ്സുവരെ ഞാൻ 4.5 വയസ്സുവരെ ഞാനാണ് ഇവിടെ വളർത്തിയത്. അത് കഴിഞ്ഞ് അവള് പോയി ജോലിക്ക് കയറി വീണ്ടും ഷാർജയിലേക്ക് പോയി. നേരത്തെ അവിടെ ആയിരുന്നു, ഞാനും വൈഫും മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ കൊച്ചുമക്കളും കുടുംബവും എല്ലാം ആയിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞ ആളാണ്. ഇപ്പൊ ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി. വൈഫും അത് തന്നെ ആയിരുന്നു. പിന്നെ അധ്യാപകരുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബഹുമാനം. എന്നും എന്റെ മക്കളുമായിട്ടും അവരും ഇളയാളും ഇതാണ് MBA ഫിനാൻസ് ആണ്. അപ്പൊ അവരും
2: ആ ബഹുമാനാദരങ്ങൾ എല്ലാം നിലനിർത്തി നമുക്ക് രണ്ടു പേർക്കും അനിത ടീച്ചറിനോട് നേരത്തെ പറഞ്ഞതുപോലെ നന്ദിയും സ്നേഹവും അറിയിക്കാം. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
0: ഞാന് ചില്ലിലെ സാറ് തുടക്കത്തിൽ ഒരു പരിപാടിയെ ഓർമ്മയുണ്ടോ?
2: ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, അതല്ലേ? ഞാൻ പാടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ അതൊരു കവിത ആയതുകൊണ്ടാണ്, ഒരു കവിത ആയതുകൊണ്ടാണ് അതങ്ങനെ ചൊല്ലാൻ തോന്നിയത്. പാട്ടിന്റെ കുത്തക എന്തൊക്കെ പറഞ്ഞാലല്ലേ ടീച്ചർക്കാണ്?
0: അത് വേറൊരു ലോകമാണ്. ലേഖ ടീച്ചറുള്ള സ്നേഹവും മറ്റുള്ളവർക്കുള്ള ഒരു ലോകം, അത് വേറൊരു സ്നേഹമല്ല, രീതിയാണ്. സാറ് എനിക്കറിയില്ല, ലേഖയാണെങ്കിൽ പറഞ്ഞേനെ, ലേഖ ടീച്ചർ പറഞ്ഞേനെ. പക്ഷെ സാറിനെ പോലെ 10 തലയെന്ന് പറഞ്ഞാ പറ്റില്ല. 100 തലയുള്ള രാവണനല്ല.
2: ഇപ്പോഴും 2 രാവണന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ശരി, എന്തായാലും ചില്ല എന്ന മനോഹരമായ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് വേണു നാഗവള്ളി എന്താണ് അഭിനയിച്ച് ONV രചന നിർവഹിച്ച് അതിമനോഹരമായ യേശുദാസ് പാടിയ ആ പാട്ട് നമുക്ക് കേൾക്കാം. ടീച്ചറിനോട് നന്ദി പറയാം.
1: സാറിന്റെ സാറിങ്ങനെ വാചാലമായിട്ട് ഇങ്ങനെ സംസാരിച്ച് കേട്ടപ്പോ തന്നെ വളരെ സന്തോഷം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ.
0: അവസാനം മധുജൻ സാർ ഇടപെടുകയാണ് പതിവ്.

0: മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. വളരെ സുന്ദര സുരഭിലമായി എന്റെ സുഹൃത്ത് സജിത്ത് എന്നോടൊരിക്കൽ പറയുകയുണ്ടായി, ഒരു കപ്പ് ചൂട് ചായയും പിടിച്ച് മുറ്റത്തോ ബാൽക്കണിയിലോ ഇരുന്ന് ഈ പോക്കുവയിൽ, നിന്റെ ഈ പോക്കുവയിൽ കേൾക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരം എന്ന്. അവിടെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങും. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്നു മാറി മനസ്സിന്റെ റേഡിയോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് പോലെ ശാന്തമായ ഒരു നിമിഷമാണ് നിന്റെ ഈ പോക്കുവയിൽ കേൾക്കുന്നത് എന്ന് പ്രിയ സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പോക്കുവയിലാണ്, പോക്കുമഴയാണ് പുറത്ത് എന്ന് നന്നായിട്ടറിയാം. ഇതൊരു മഴക്കാലമാണ്. ഇനി അങ്ങോട്ട് 4-5 ദിവസം കഴിയുമ്പോൾ ജൂൺ മാസമാണ്. മഴ നനഞ്ഞ് കുട്ടികൾ പോയിരുന്ന പഴയ കാലം, ഇപ്പം മഴ നനയാതെ വലിയ കുട പിടിച്ച് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാലം, അല്ലെങ്കിൽ ഒരു തുള്ളി പോലും നനയാതെ സ്കൂൾ ബസ്സുകളിൽ സ്കൂളിൽ വന്ന് എത്തുന്ന കാലം. കാലം എത്ര മാറി. ചേമ്പിലയിൽ നിന്ന്, അല്ലെങ്കിൽ നനഞ്ഞ കാലത്ത് നിന്ന് ചേമ്പിലയിലേക്കും, ചേമ്പിലയിൽ നിന്ന് കുടകളിലേക്കും, കുടകളിൽ നിന്ന് സ്കൂൾ ബസ്സുകളിലേക്കും കാലം ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുമ്പോഴും കുട്ടികൾ കുട്ടികൾ തന്നെയാണ്. അവരുടെ വികാരങ്ങൾ തന്നെയാണ്. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ്. അവരവരെ എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ അധ്യാപകർ കുട്ടികളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. അത്തരത്തിൽ ഹൃദയാകർഷകമായി കുട്ടികളെ സ്നേഹിക്കുന്ന, കൂട്ടുകാരായി കണ്ട് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപിക അനിത ടീച്ചറാണ് ഇന്ന് പ്രത്യേക പോക്കുവയിലെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത്. ടീച്ചറിനെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. വിളിക്കാം, സംസാരിക്കാം, സംവദിക്കാം, പാട്ടുകൾ കേൾക്കാം, ആസ്വദിക്കാം. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ, ഗുഡ് ഈവനിങ് സാർ.
1: ഗുഡ് ഈവനിങ്. പാട്ടിന്റെ സുഖദമായ കേൾവിക്ക് വേണ്ടിയിട്ട് റേഡിയോയുടെ ശബ്ദം ഒരല്പം കുറച്ചു വെച്ചാൽ സന്തോഷമായിരുന്നു. കുറച്ചോ? എവിടുന്ന്? മുണ്ടേലയിൽ നിന്ന്.
2: കൃഷ്ണമ്മ
1: ആണ് വിളിക്കുന്നത്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ പ്രത്യേക പോക്കുവയിൽ? കിട്ടിയില്ലേ. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അനിത ടീച്ചറാണേ, ടീച്ചറോട് സംസാരിക്കണം.
3: നമസ്കാരം. മുണ്ടേല എവിടെയാണ് വീട്? ട്രൈബൽ സ്കൂളിനടുത്താണോ? ട്രൈബൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് ഇപ്പോഴേ. പിന്നെ എന്ത് ചെയ്യുന്നു? പാട്ടുകൾ കേൾക്കാനൊക്കെ ഇഷ്ടമാണോ?
2: ഇഷ്ടമാണ്. എനിക്ക് രണ്ട് മക്കളുണ്ട്, ഒന്ന് സുവർണ, ഒന്ന് സുഭാഷ്. രണ്ടുപേരും കുടുംബമായി പ്രത്യേകം താമസിക്കുന്നു. ഇപ്പോഴും വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ.
3: ഒറ്റയ്ക്കാണോ താമസം?
2: ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മോള് കുറച്ച് ദിവസമൊക്കെ വന്നിരിക്കും, പിന്നെ അങ്ങ് പോവും. മോളെ ഭർത്താവ് മരിച്ചതുകൊണ്ട് പിള്ളേര് മാത്രമേ ഉള്ളൂ. അങ്ങ് പോയി.
3: റേഡിയോ പരിപാടി ഒന്നും കേൾക്കാറുണ്ടോ?
2: ഓ, ഞാൻ എന്നും കേൾക്കും. റേഡിയോ മാത്രമേ ഉള്ളൂ. തൂട്ട് രാവിലെ തൊട്ട് രാത്രി 11:30 വരെയൊക്കെ ഉണ്ട്.
1: നമ്മളിങ്ങനെ ചെവിക്ക് അടുത്ത് വന്ന് നിന്ന് സംസാരിക്കുന്നത് പോലെ കൂട്ടായിട്ട് കൂടെ ഇല്ലേ? വിളിച്ചാ കിട്ടൂല എന്ന പരാതിയേ ഉള്ളു അല്ലേ? എന്നാലും ഇന്ന് വിളിച്ചല്ലോ, സംസാരിച്ചല്ലോ.
3: വളരെ സന്തോഷം വിളിച്ചതിലും സംസാരിച്ചതിലും എല്ലാം വളരെ സന്തോഷം. ഏത് പാട്ടാണ് വേണ്ടത്?
1: അഞ്ജന കണ്ണെഴുതി അല്ലേ? ഒരു ഒരു ഇത്തിരി പഴയ പാട്ടാണെന്ന് തോന്നല്ലേ. എസ് ജാനകിയാണോ പാടിയതെന്നൊരു സംശയമുണ്ട്. ആണോ? ആയിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ടീച്ചറോട് പറയാനുണ്ടോ?
2: മാഡത്തിന്റെ വീട് എവിടെയാണ്?
3: എന്റെ വീട്
1: വേണ്ടേ.
3: ഞാൻ വെള്ളനാട് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എന്റെ വീട് പൂവച്ചലാണ്, പൂവച്ചൽ. വളരെ സന്തോഷം, വിളിച്ചതിൽ വളരെ സന്തോഷം.
1: ടീച്ചറിന്റെ കുടുംബത്തെ കുറിച്ചൊക്കെയാണ് കൃഷ്ണമ്മ ചോദിക്കുന്നത്.
3: ആ എന്റെ വീട്ടിൽ, ആ വീട്ടിലെ, വീട്ടിലെ ആണോ ചോദിക്കുന്നത്? വീട്ടിലാരൊക്കെ ഉണ്ടെന്നാണോ? ആ എന്റെ വീട്ടിൽ, ആ എന്റെ ഹസ്ബൻഡും രണ്ട് ആൺമക്കളാണ്. മൂത്ത ആള് 23 വയസ്സായി, അവനിപ്പോ ഫെഡറൽ ബാങ്കിലാണ് ജോലി. കഴിഞ്ഞ ഒരു വർഷമായി ടെസ്റ്റ് എഴുതി കിട്ടി ഫെഡറൽ ബാങ്കില്. രണ്ടാമത്തെ ആള് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞു. ഹസ്ബൻഡ് ബിസിനസ് ആണ്. എന്താണ്? ഇല്ല, ഇനിയുണ്ട് ഒരു 6 വർഷം.
1: ഇനി 6 വർഷം കൂടെ പഠിക്കുന്ന കുട്ടികളുടെ മഹാഭാഗ്യമാണ് എന്നാണ് പറയാൻ.
3: അത് കഴിഞ്ഞിട്ടുള്ള എന്റെ അവസ്ഥയെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടെ ആയിട്ട് റിട്ടയർഡ് ആവുമ്പോ അതിന്റെ, അതിനേക്കാൾ ഏറെ വിഷമമാണ്. വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
1: അപ്പൊ തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിലെ പാട്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ബാബുരാജ് സംഗീത സംവിധാനം ചെയ്ത്, പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച്, എസ് ജാനകി ആലപിച്ച ഗാനമാണിത്. ഇത്രമാത്രം കൃത്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതല്ല. ഈ അടുത്ത കാലത്ത് ഈ പാട്ടിനെ കുറിച്ച് സവിസ്തരം എഴുതിയ ഓർമ്മ ഉള്ളത് കൊണ്ടാണ് ഇത്രമാത്രം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. പലരും ഞാൻ ഈ പല പാട്ടുകളും പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നതെന്ന് എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഇങ്ങനെ റേഡിയോയിലേക്ക് വേണ്ടി പാട്ട് എഴുതി, പാട്ട് എഴുതി. ഞാൻ സ്വന്തമായി പാട്ടെഴുതി, പാട്ടുകളെ കുറിച്ച് എഴുതി. നല്ല പരിചയമാണ്. അവിടെ പാടിയത് ഈ പാട്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ? തച്ചോളി ഉദയനൻ എന്ന ചിത്രത്തിലെ പാട്ട്, എസ് ജാനകി മനോഹരമായി ആലപിച്ച ഒരു പാട്ടാണ്, നമുക്ക് കേൾക്കാം. അപ്പൊ നമ്മളോട് ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മളിങ്ങനെ നിത്യേന വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആകെ 1.5 മണിക്കൂറാണ്. അതിനിടയിൽ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. എന്നാലും വിളിച്ചുകൊണ്ടേയിരിക്കുക. ടീച്ചർ, ഏറ്റവും വലിയ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് പറയാനുള്ള കാരണം, ഈ പോക്കുവെയിൽ പരിപാടിക്ക് തിരശ്ശീല വീഴുവാനുള്ള സമയമാവുകയാണ് ഇന്ന്. കാരണം 1.5 മണിക്കൂർ എങ്ങനെ പോയി എന്ന് നമ്മൾ അറിഞ്ഞില്ല. കാരണം ആദ്യം മുതലേ നമ്മൾ ഈ സ്കൂളിന്റെ കാര്യങ്ങളും, ഒരുപക്ഷെ ഈ ശ്രോതാക്കളെല്ലാം ടീച്ചറെ വിളിച്ചത് തന്നെ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്നേഹം, വാത്സല്യം ഒക്കെ, പ്രത്യേകിച്ച് LP സ്കൂളിലെ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ ആ കുട്ടിക്കാലത്തേക്ക് പോകും എന്നുള്ളതാണ്. അവിടെ പറഞ്ഞു നിർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, 2 മാസം എങ്ങനെ തള്ളി നീക്കി എന്നറിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് എങ്ങനെയെങ്കിലും 2 ദിവസം ലീവ് എടുത്ത്, ഓഫ് എടുത്ത്, പല കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലിരിക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ, ഈ 2 മാസം കുട്ടികളെ കാണാതെ എന്താ, അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ആ സമർപ്പിത ബോധത്തെ അംഗീകരിക്കാതെ വയ്യ. എങ്കിലും അതേക്കുറിച്ച് ഒന്നുകൂടെ കേൾക്കുവാൻ മോഹം.
3: ശരിയാണ് സാർ പറഞ്ഞത്, വളരെ ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സ്കൂളിൽ പോകുന്നതും കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുന്നതും തന്നെയാണ് ഏറെ സന്തോഷം. ലീവ് എടുക്കുന്ന കാര്യം തന്നെ എൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ തന്നെ അറിയാം, ലീവൊന്നും അധികം അങ്ങനെ എടുക്കാറില്ല. വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ലീവ് എടുക്കാറുള്ളൂ. എൻ്റെ ലീവുകൾ, നമുക്ക് 15 ലീവാണുള്ളത്. അതിൽ എൻ്റെ ലീവുകൾ മിക്കവാറും അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാറാണ് പതിവ്. ഈ കഴിഞ്ഞ വർഷം മാത്രമാണ് ഞാൻ കുറച്ച് ലീവ്, അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച് അങ്ങനെ കുറച്ച് ലീവ് എടുക്കേണ്ടി വന്നത്. അല്ലാതെ ഞാൻ ലീവൊന്നും അങ്ങനെ അധികം എടുക്കാറില്ല. അഥവാ ഒരു ദിവസം ലീവ് എടുത്താൽ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എൻ്റെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ, അവർ ഒന്ന് ഓടി വീണോ, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ആടിപിടി കൂടിയോ, അങ്ങനെയൊക്കെ ഞാൻ അടുത്ത എൻ്റെ സഹപ്രവർത്തകരോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്നിൽ മെസ്സേജ് ഇട്ടുകൊണ്ടേ ഇരിക്കും, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കും. അത്രത്തോളം ആത്മാർത്ഥതയാണ് എനിക്ക് ഈ പ്രൊഫഷനോടുള്ളത്. അതുകൊണ്ട് ഞാനൊരു അധ്യാപിക ആയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഈ പ്രോഗ്രാം കഴിയാറായി എന്ന് സാറ് പറഞ്ഞതോടൊപ്പം തന്നെ ഒരു 2 കുഞ്ഞ് മെസ്സേജ്, ഒരു സന്ദേശം കുഞ്ഞുങ്ങളോടും രക്ഷിതാക്കളോടും. ഇനി 2026-27 അധ്യയന വർഷമാണ് വരാൻ പോകുന്നത്. 1-ാം തീയതി പ്രവേശനോത്സവത്തോടുകൂടി തന്നെ നമ്മുടെ സ്കൂൾ ആരംഭിക്കും. സ്കൂൾ പ്രവർത്തനങ്ങൾ, എല്ലാ കുഞ്ഞുമക്കളും നന്നായി പഠിക്കണം. എല്ലാ കാര്യങ്ങളും അധ്യാപകരോടും അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് രക്ഷിതാക്കളോടും, നമ്മുടെ സ്കൂളിൽ നടക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും രക്ഷിതാക്കളോട് സംസാരിക്കണം. അതുപോലെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങളും അധ്യാപകരോടും നിങ്ങളുടെ സുഹൃത്തിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വരുന്ന കാലങ്ങളിൽ നമുക്കൊരു ഇതും ഒരു ദുരനുഭവങ്ങളും ഉണ്ടാകാറില്ല. ഇന്നത്തെ കാലത്തിന്റെ വിശേഷം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളോടും ഒരു കുഞ്ഞു സന്ദേശം, കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിടുമ്പോഴും അതുപോലെ തിരികെ വീട്ടിൽ വരുമ്പോഴും അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ, അവരുടെ ബാഗിനകത്ത് വേറെ എന്തെങ്കിലും വിശേഷപ്പെട്ട വസ്തുക്കളുണ്ടോ അതെല്ലാം നിങ്ങൾ പരിശോധിക്കണം. കുഞ്ഞുങ്ങളോടൊപ്പം ഒരു 10 മിനിറ്റ് നിങ്ങൾ ചെലവഴിക്കണം. വന്നു കഴിഞ്ഞാൽ ബാഗ് എവിടെയെങ്കിലും എറിഞ്ഞിട്ട് അവരുടെ തോന്നിയപാട് അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കാതെ എല്ലാ കാര്യങ്ങളും, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും, കുഞ്ഞുങ്ങളോട് വിശേഷങ്ങൾ, സ്കൂളിൽ എന്തൊക്കെയായിരുന്നു, 9:30 സ്കൂൾ തുടങ്ങിയത് മുതൽ 3:30 സ്കൂൾ അവസാനിക്കുന്നത് വരെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ അധ്യാപകരും രക്ഷിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ഒരുമിച്ചുള്ള ഒരു ഏകോപിപ്പിച്ചുള്ള ഒരു പഠനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത് എങ്കിൽ മാത്രമേ നമുക്കൊരു പുത്തൻ തലമുറയെ സൃഷ്ടിക്കാനാവൂ എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു മെസ്സേജായിട്ട് പറയാനുള്ളത്. നമുക്ക് ഈ പോക്കുവേലിനോടൊപ്പം ചേരാം. എന്നെ ഈ പരിപാടിയിൽ ക്ഷണിച്ചതിനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനും വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് മധുജൻ സാറിനോട് വളരെയേറെ സ്നേഹവും ബഹുമാനത്തോടും കൂടെ തന്നെ ഞാൻ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു.
1: കൃത്യമായൊരു സന്ദേശത്തോടു കൂടി ഒരു പോക്കുവയിൽ അവസാനിക്കുന്നതിലുള്ള സന്തോഷം ചെറുതല്ല. സന്ദേശങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ ദിവസത്തെയും പോക്കുവയിൽ ഒന്നുപോലെയല്ല. വേനൽക്കാലത്തെ പോക്കുവയിലിന് സ്വർണത്തിന്റെ തിളക്കമാണ്. എന്നാൽ മഴക്കാലത്ത് മേഘങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന വെയിലിന് വിരഹത്തിന്റെ നനവാണ്. അങ്ങനെ വെയിലിന്റെ വിരഹത്തിന്റെ നനവുള്ള ഒരു പോക്കുവെയിലാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. ഈ പോക്കുവെയിൽ ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അനിത ടീച്ചറാണ്, വെള്ളനാട് ഗവൺമെന്റ് LPSലെ ടീച്ചറാണ്. വളരെ ഗംഭീരമായ എന്ന് തന്നെ പറയാവുന്ന അല്ലെങ്കിൽ ഹൃദ്യമായ ഒരു സന്ദേശം പറഞ്ഞ് അവസാനിപ്പിച്ചു. കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്, രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്, അധ്യാപകരുടെ ഉത്തരവാദിത്തം എന്താണ് എന്നൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ പോക്കുവയിൽ അവസാനിക്കുന്നത്. അത് വരുന്ന June 1 പ്രഭാതത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം ഈ പോക്കുവയിലൂടെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതിലൊരു ചാരിതാർത്ഥ്യം കൂടെ ഉണ്ട്. അനിത ടീച്ചർ വളരെ കാര്യമായി നമ്മളോട് സംസാരിച്ചു, പാട്ടുകൾ കേട്ടു. വളരെയധികം സന്തോഷം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അനിത ടീച്ചറിനെ അറിയിക്കുന്നു. പ്രത്യേക പോക്കുവെയിലിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം അടുത്ത ബുധനാഴ്ച വരെ നമുക്ക് പ്രത്യേക പോക്കുവെയിലിനായി കാത്തിരിക്കാം. ഇതുവരെ നിങ്ങളോടൊപ്പം അനിത ടീച്ചറിനോടൊപ്പം ഈ പോക്കുവെയിലിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നിങ്ങൾ എപ്പോഴാണോ മതത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുന്നത്, അപ്പോഴായിരിക്കും സ്വാതന്ത്ര്യം എന്തെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത്. മതം അതേതായാലും അന്ധമാണ്, ആധുനിക ലോകത്തിന് ചേർന്നതല്ല അത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഓരോ വർഷവും നമ്മൾ എത്രയെത്ര സിനിമകൾ കാണുന്നു. എല്ലാം ഓർമ്മയിലുണ്ടാവണമെന്നില്ല, ചിലതൊക്കെ ഓർമ്മയിലുണ്ടാവും. ചില ഡയലോഗുകൾ ഒരിക്കലും മറക്കില്ല. പക്ഷേ ആളുകൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുക പലപ്പോഴും കോമഡി ഡയലോഗുകളായിരിക്കും. എന്നാൽ ജീവിതത്തോട് ഒട്ടി നിൽക്കുന്ന ചില ഡയലോഗുകളുണ്ട്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പക്ഷേ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. ഈ ത്യാഗം ഈ ലോകത്ത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. താത്വികമായ എന്നാൽ അങ്ങേയറ്റം കാൽപ്പനികമായ ഈ സംഭാഷണം ഇഷ്ടം. അത്രമേലിഷ്ടം.

സത്യനന്ദിക്കാടിൻ്റെ ചിത്രമാണ് ടി പി ബാലഗോപാലൻ എം എ. ഒരു ഏട്ടൻ്റെ ഉത്തരവാദിത്വവും എന്നാൽ അത് നടപ്പിലാക്കാൻ കഴിയാത്ത സാമ്പത്തിക അവസ്ഥയും അയാളിലുണ്ടാക്കുന്ന മാനസിക വ്യഥയാണ് ആ ചിത്രത്തിലെ പ്രമേയം. അനിയത്തിയുടെ വിവാഹത്തലേന്ന് വീട്ടിലെത്തുന്ന ഏട്ടൻ ബാലേട്ടൻ, അയാൾ അനിയത്തിയോട് പറയുന്ന വാക്കുകൾ ആ കാലത്തെ ഏട്ടന്മാരുടെ എല്ലാം നെഞ്ചകം പൊള്ളിക്കുന്ന വാക്കുകളായിരുന്നു. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല നടത്താൻ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ സാധിച്ചില്ല മോളെ. പ്രേക്ഷകന്റെ കണ്ണ് നിറയിപ്പിച്ച ആ സംഭാഷണം ഇന്നും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഇഷ്ടം അത്രമേലിഷ്ടം.

തനിയാവർത്തനം ലോഹിതദാസിന്റെ കഥയാണ്. സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം. സാമൂഹിക സമ്മർദ്ദങ്ങളാൽ മനോനില തെറ്റിപ്പോയ ബാലൻ മാഷിന്റെ വാക്കുകൾ ആരെയും ആർദ്രമാക്കും. മകന് ചോറിൽ വിഷം ചേർത്ത് കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന അമ്മയുടെ ചിത്രം ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. കാലമെത്രയായി ആ സിനിമ ഇറങ്ങിയിട്ട്. എന്നാലും അതിലെ സംഭാഷണങ്ങൾ ഇന്നും ഹൃദയത്തിൽ തട്ടി നിൽക്കുന്നു. ഇഷ്ടം അന്നും ഇന്നും അത്രമേലിഷ്ടം.

പിറവി സംവിധാനം ചെയ്തത് ഷാജി എൻകറിനാണ്. അടിയന്തരാവസ്ഥ എന്ന ക്രൂരവും നിന്ദ്യവുമായ ആകസ്മികതയിൽ നഷ്ടപ്പെട്ടുപോയ ഒരു മകനെ അന്വേഷിച്ചലഞ്ഞ ഒരച്ഛൻ്റെ കഥ പറഞ്ഞ ചിത്രം. നിങ്ങളിപ്പോഴും എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം, പിന്നെ എന്തിനാ അവനെന്നെ അച്ഛനെന്ന് വിളിച്ചത്, എന്തിനാ നിന്നെ ഓപ്പോളെന്ന് വിളിച്ചത്, ആകാശവും ഭൂമിയും അന്തരീക്ഷവും ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ. അവയ്ക്ക് അവസാനമില്ല, കലാതീതമായി അത് പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. ആ ചിത്രവും പ്രേംജിയും സംഭാഷണങ്ങളും ഇഷ്ടം, അത്രമേലിഷ്ടം.

അമരം എന്ന ചിത്രം ഭരതൻ്റെതും ലോഹിതദാസിൻ്റെതുമാണ്. ആരാണ് നായകൻ? മകളുടെ ഭാവി മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന അച്ഛനോ, അതോ ആ മകളെ പ്രണയിച്ച കാമുകനോ, അതുമല്ലെങ്കിൽ എല്ലാറ്റിനും സാക്ഷിയായ കടലോ? ആദിമധ്യാന്തം, ഇഷ്ടമുള്ള സംഭാഷണങ്ങൾ. എന്നാലും മുരളിയുടെ കഥാപാത്രത്തോട് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന സംഭാഷണം, അത് ഹൃദയത്തിൽ തട്ടും. അത്രമേൽ ഇഷ്ടം.

ലോഹിതദാസിന്റെ സംവിധാനത്തിൽ പിറന്ന മനോഹരമായ ചിത്രമാണ് അരയന്നങ്ങളുടെ വീട്. ജ്യേഷ്ഠ സഹോദരന്റെ ആധിപത്യ സ്വഭാവത്തിന്റെ പേരിൽ നാടുവിട്ടു പോകേണ്ടി വന്ന അനിയന്റെ കഥ പറയുന്ന ചിത്രം. കാലങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒഴിവാക്കലുകളും പ്രതിരോധങ്ങളും, നായികാ കഥാപാത്രം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ, ലോഹിതദാസിന്റെ തൂലികയിൽ പിറന്ന വാക്കുകളുടെ വസന്തം, ഇഷ്ടം.

മലയാള ചലച്ചിത്രത്തെ അന്തർദേശീയ പ്രാധാന്യത്തിലേക്ക് ഉയർത്തിയത് അടൂരും അരവിന്ദനും ടി വി ചന്ദ്രനുമൊക്കെയാണ്. സിനിമയെ ജനകീയമാക്കിയതിൽ സത്യനന്ദിക്കാടിനും ഭരതനുമൊക്കെ വലിയ പങ്കാണുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചലച്ചിത്രത്തെ ജീവിതകഥാനുഗായിയായി പരിണമിപ്പിച്ചത് ലോഹിതദാസാണെന്ന് പറയാതെ വയ്യ. കഥയായും സംവിധാനവുമൊക്കെയായി ലോഹിതദാസ് മലയാള ചലച്ചിത്രത്തിൽ വസന്തചാരുത പകർന്നു. നിറഞ്ഞുപൂത്ത ഒരു പൂക്കാലമായിരുന്നു ലോഹിതദാസ്. കിരീടവും ചെങ്കോലും കന്മദവും അരയന്നങ്ങളുടെ വീടും തനിയാവർത്തനവും അമരവും ഭൂതക്കണ്ണാടിയും കസ്തൂരിമാനും നിവേദ്യവും ജോക്കറും ദശരഥവും ഭരതവും പാഥേയവും മൃഗയെയും കമലദളവും കാരുണ്യവും ഹിസ്സൈനസ് അബ്ദുള്ളയും മഹായാനവും സല്ലാപവും വാത്സല്യവും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും വെങ്കലവും വിചാരണയുമെല്ലാം ലോഹിതദാസിൻ്റെ സ്പർശമേറ്റ ചിത്രങ്ങൾ. ചലച്ചിത്രത്തിന് കഥ പറയാൻ അറിയുമായിരുന്ന ആൾ അതായിരുന്നു ലോഹിതദാസ്. മഹായാനം സംവിധാനം ചെയ്തത് ജോഷിയായിരുന്നു. ചന്ദ്രുവിൻ്റെ ഉറപ്പുള്ള ഡയലോഗുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം. അന്നും ഇന്നും അത്രമേലിഷ്ടം.

കിരീടത്തിലെ സേതുമാധവന്റെ സംഭാഷണങ്ങൾ കാണാപാഠം പോലെ അറിയുമായിരുന്ന സുഹൃത്തുക്കളുണ്ട്. അത്രമേൽ ജീവിതത്തിന്റെ ചോര ചാലിച്ചെഴുതിയ വാക്കുകൾ. ജീവിതമേത്, ചലച്ചിത്രമേത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം അത് തിരശീലയ്ക്കും മനസ്സിനുമിടയിൽ ദൃശ്യചാരുതയായി. അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു, എന്ത് ചെയ്താലും അവസാനിക്കുന്നത് വലിയ തെറ്റിലാണ്. വാക്കുകൾ കനത്തു പെയ്യുന്ന മഴയായി മുന്നിൽ നിറയുന്നു. ഇഷ്ടം, അത്രമേലിഷ്ടം.

എം ടിയുടെ കഥ, ഭരതൻ്റെ സംവിധാനം. നാല് കഥാപാത്രങ്ങളെയുള്ളൂ ചിത്രത്തിൽ. ഒരാൾ കൊല്ലാൻ കച്ചകെട്ടിയിറങ്ങുന്നു, മറ്റേയാൾ മരിക്കില്ല എന്നുറപ്പിക്കുന്നു. ചിത്രം താഴ്വാരം. അതിലെ സംഭാഷണങ്ങൾ, ആ ചിത്രത്തിൻ്റെ തന്നെ പ്രത്യേകത, അത് മലയാളത്തിൽ ഉണ്ടായ ചിത്രമെന്ന് വിശ്വസിക്കാനാവില്ല. ഏത് രാജ്യത്തിൽ ഏത് ഭാഷയിലും ഉണ്ടാകാവുന്ന ഒരു ചിത്രമാണത്. തിരക്കഥയ്ക്കൊപ്പം അണുവിടമാറാതെ സഞ്ചരിക്കുന്ന നടൻ, കഥാപാത്രമായി തന്മയത്വം പ്രാപിക്കുന്ന നടന്മാർ, അമിതമായ സംഭാഷണങ്ങളില്ല. ഉള്ള സംഭാഷണങ്ങളാവട്ടെ അതിശക്തവും, അതെല്ലാം ഇഷ്ടം, അത്രമേലിഷ്ടം.

തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രം ഏറെ ജനപ്രിയമായിരുന്നു. ഒരു ഗ്രാമവും ചന്തയും നാട്ടുകൂട്ടവും സ്നേഹവും പിന്നെ പ്രണയവും ചേർത്തൊരു ചിത്രം. അതിനപ്പുറം ഗഹനതയൊന്നും ആ ചിത്രത്തിൽ അന്വേഷിക്കേണ്ട. എന്നാലും എന്തോ ഒരു സന്തോഷം ആ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ട്. ഏറ്റവും ഒടുവിൽ ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത്. ഈ സന്ദേശം ശരിയാണ്, നല്ല ഡയലോഗാണത്. ഒരു നല്ല സന്ദേശം അതിലുണ്ട്. ഇഷ്ടം, അത്രമേലിഷ്ടം.

എപ്പോഴും മനസ്സിൽ നീറ്റലായി നിൽക്കുന്ന ഒരു കഥാപാത്രം മലയാള ചലച്ചിത്രത്തിലുണ്ട്. സത്യനാഥൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. 1992 പുറത്തിറങ്ങിയ സദയം എന്ന ചിത്രത്തിൻ്റെ കഥ MTയുടേതായിരുന്നു. വാക്കുകളിൽ നിന്ന് രക്തം പൊടിയുന്ന സംഭാഷണങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. കണ്ണൂർ ജയിലിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ചിത്രീകരിച്ച ചിത്രമാണത്. ഒരു തേങ്ങലോടെയല്ലാതെ ആ കഥാപാത്രത്തെ കണ്ടിരിക്കാനാവില്ല. സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം അസാധാരണമായ സിനിമ എന്നല്ലാതെ സദയത്തെ എങ്ങനെ വിശേഷിപ്പിക്കും? ഓരോ വാചകങ്ങളും ഇഷ്ടം, അത്രമേൽ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഖദമി രാത്രിയിലേക്ക് സുസ്വാഗതം. പണ്ടാണ് തെരുവുകളിൽ ഓപ്പൺ ക്യൂസ് എന്നൊരു പരിപാടി നടത്തുമായിരുന്നു. ഇന്ന് അതിനുള്ള ധൈര്യമില്ല എന്ന് തന്നെ പറയാം. തെരുവിൽ ആളുകൂടും, അവരുടെ മുമ്പിൽ നിന്നാണ് അഭ്യാസം മുഴുവൻ. ക്യൂസല്ലേ, ബോറടിപ്പിക്കാതിരിക്കാൻ കഥാ റൗണ്ടൊക്കെ വയ്ക്കും, കൗതുകവിജ്ഞാനം ഉൾപ്പെടുത്തും. സുഹൃത്ത് സുരേന്ദ്രലാലാണ് പറഞ്ഞത്, പണ്ട് പറയുന്ന കൗതുക വിജ്ഞാന കാര്യങ്ങൾ സുഖദമി രാത്രിയിൽ ഉൾപ്പെടുത്തിക്കൂടേ എന്ന്. കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ട് ഇന്ന് ചില കൗതുക കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പാട്ടുകൾ കേൾപ്പിക്കാൻ പോകുന്നത്. കൊള്ളാമെങ്കിൽ റേഡിയോയിലേക്ക് എഴുതണം കേട്ടോ. എങ്കിലീ കൗതുക കാര്യങ്ങളും കഥകളും തുടർന്നു പറയാം. സദ്ദാം ഹുസൈൻ ഇറാഖ് ഭരിക്കുന്ന കാലത്ത് മകനായിരുന്നു ഫുട്ബോൾ ടീമുകളെ നിയന്ത്രിച്ചിരുന്നത്. അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ പരാജയപ്പെടാൻ പാടില്ലെന്ന് നിർദ്ദേശം കൊടുക്കും. തോറ്റാൽ ടീം അംഗങ്ങൾക്ക് കൊടുത്തിരുന്ന ശിക്ഷ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? അവരെ ഷോക്കടിപ്പിക്കുമായിരുന്നു, അവരെ മലിനജലത്തിൽ കുളിപ്പിക്കുമായിരുന്നു. എങ്ങനെയുണ്ട്? ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരികെ എത്താം.

അതെ, ഈ സാമ്പാറിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. തഞ്ചാവൂരിലാണ് സാമ്പാർ പിറക്കുന്നത്. മറാത്ത രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ പച്ചക്കറിയും പരിപ്പും ചേർത്തുണ്ടാക്കുന്ന കറിയിൽ ഒരിക്കൽ കുടംപുളിക്ക് പകരം വാളൻപുളി അറിയാതെ ചേർത്തുപോയി. അന്ന് കൊട്ടാരം സന്ദർശിച്ച സാംബാജി മഹാരാജാവ് അത് കഴിക്കുകയും പാചകക്കാരെ അഭിനന്ദിക്കുകയും ചെയ്തു. സാംബാജിക്ക് കൊടുത്ത കറി എന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞ് സാമ്പാർ എന്നാവുകയും ചെയ്തു അത്രേ. അങ്ങനെയാണ് സാമ്പാർ ഉണ്ടായത്. ഒരു പാട്ട് കേട്ടാലോ?

2001 ചില വിവാദങ്ങളോടെയാണല്ലോ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ സ്ഥാനമൊഴിഞ്ഞത്. അതിനുശേഷം 2009 വരെ അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ പ്രസംഗം നടത്തി. അങ്ങനെ നടത്തിയ പ്രസംഗങ്ങൾ കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി. പ്രസംഗ വിപണിയിൽ ബിൽ ക്ലിന്റന് നല്ല മാർക്കറ്റായിരുന്നു. പ്രസംഗങ്ങളിൽ നിന്ന് നേടിയത് $650,000 ഏതാണ്ട് 293 crore ഇന്ത്യൻ രൂപ. എങ്ങനെയുണ്ട്? നല്ല കാര്യം അല്ലേ? ഒരു പാട്ട് കൂടി കേട്ടാലോ?

3/9/1952 ബ്രിട്ടൻ ജൂലിയൻ കലണ്ടർ ഉപേക്ഷിച്ചു. പകരം അവർ ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിച്ചു, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടർ. അങ്ങനെ വന്നപ്പോൾ സെപ്റ്റംബർ 3 എന്നത് സെപ്റ്റംബർ 14. പക്ഷെ അപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ? 11 ദിവസം തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ട് ആളുകൾ തെരുവിലിറങ്ങി. എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാട്ട് കേൾക്കാം, എന്നിട്ട് തിരിച്ചു.

അതെ, ഈ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയുമോ? ഉറക്കക്കുറവാണ്. ഈ ഉറക്കത്തിൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നൊരു ഘട്ടമുണ്ട്. ഉറക്കക്കുറവുണ്ടാകുന്നത് ഈ ഘട്ടം മുറിയുന്നതിന് കാരണമാവും. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റുമെന്ന് അറിയുമോ? P38 PKA തുടങ്ങിയ പ്രോട്ടീനുകളുടെ ജോലി ഭാരം കൂടും. തലയിലേക്കുള്ള ഞരമ്പുകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അത് ശക്തമായ തലവേദനയ്ക്ക് കാരണമായി എന്ന് വരാം. ഇതാണ് മൈഗ്രെയിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഉറങ്ങണം. ഉറക്കക്കുറവുണ്ടാവരുത്, സുഖമായി ഉറങ്ങണം. മൈഗ്രെയിൻ ഉണ്ടാകാതെ നോക്കണം. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

ക്രിമിനലുകളെക്കുറിച്ചും അധോലോക നായകന്മാരെക്കുറിച്ചുമുള്ള ഒരു ആക്ഷേപമാണ്. ആക്ഷേപമാണോ എന്നൊന്നും അറിയില്ല. ഇവരുണ്ടല്ലോ, ഈ ക്രിമിനലുകളും ഗുണ്ടകളും ഇവരുറങ്ങുമ്പോൾ തലയിണയ്ക്കടിയിൽ ചൂൽ വച്ചിരിക്കും. വാളുകളോ കത്തികളോ ആണ് വെച്ചിരുന്നതെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. ഇത് ചൂലാണ് തലയിണയ്ക്കടിയിൽ വയ്ക്കുന്നത്. എന്തിനാണെന്നറിയുമോ? പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരാതിരിക്കാൻ. എങ്ങനെയുണ്ട്, ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരികെ വരാം.

1938 ഒക്ടോബർ 30 ന്യൂജേഴ്സിയിൽ ഒരു റേഡിയോ സന്ദേശം കേട്ട് ജനജീവിതത്തിന്റെ താളം തെറ്റി. റേഡിയോയിൽ ഒരു സംഗീത പരിപാടി നടക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു അടിയന്തര സന്ദേശം ആളുകൾ റേഡിയോയിലൂടെ കേട്ടു. അന്യഗ്രഹ ജീവികൾ മനുഷ്യവംശമാകെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു ആ സന്ദേശം. കേട്ട പാതി കേൾക്കാത്ത പാതി ആളുകൾ പരിഭ്രാന്തരായി. എങ്ങോട്ടൊക്കെയോ ആളുകൾ ഓടാൻ തുടങ്ങി. നിലവിളിച്ചുകൊണ്ട് തെരുവീഥികളിലൂടെ അവർ അലമുറയിട്ട് ഓടി. പിന്നീടാണ് അറിഞ്ഞത് ആ സന്ദേശം എച്ച് ജി വെൽസ് എഴുതിയ വാർ ഓഫ് ദി വേൾഡ്സ് എന്ന കൃതിയെ ഓർസൺ വെൽസിന്റെ മെർക്കുറി തിയേറ്റർ നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നതിൻ്റെ അറിയിപ്പായിരുന്നു എന്ന്. എങ്ങനെയുണ്ട്, കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങി ഓടരുത്. ഒരു പാട്ട് കൂടി കേട്ടാലോ?

കേരളത്തിലെ ആദ്യത്തെ കലാസമിതി ഏതെന്നറിയാമോ? ഒരു പി എസ് സി ചോദ്യമൊന്നുമല്ല കേട്ടോ, പക്ഷേ അറിയണമത്. പൊന്നാനി താലൂക്കിലെ കേന്ദ്ര കലാസമിതിയായിരുന്നു അത്. 1950 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. കൗതുകം എന്ന് പറയുന്നത് ആദ്യ പ്രസിഡന്റ് ഇടശ്ശേരി ഗോവിന്ദൻ നായരും സെക്രട്ടറി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുമായിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

ഒന്ന് രണ്ട് ക്രിസ്മസ് വിശേഷങ്ങൾ പറയട്ടെ. ഇറാഖിൽ ക്രിസ്തുമസിന് ബൈബിൾ വായിച്ചതിന് ശേഷം ഉണങ്ങിയ മുൾച്ചെടികൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന പതിവുണ്ട്. ഇവ നല്ലതുപോലെ കത്തിയാൽ അടുത്ത വർഷം ഭാഗ്യം വരുമെന്നാണ് അവരുടെ വിശ്വാസം. ഈ ചാരത്തിലേക്ക് കുടുംബാംഗങ്ങൾ 3 വട്ടം ചാടും. അതുപോലെ ചെക്ക് റിപ്പബ്ലിക്കിലുമുണ്ട് ഒരു ക്രിസ്തുമസ് വിശേഷം. അതെന്താന്ന് ചോദിച്ചാൽ, അവിടുത്തെ പെൺകുട്ടികൾ ക്രിസ്തുമസിന് വീടിൻ്റെ വാതിലിന് പുറം തിരിഞ്ഞു നിന്ന് ചെരുപ്പ് തോളിന് മുകളിലൂടെ പിറകിലേക്ക് എറിയും. ചെരുപ്പിൻ്റെ മുൻഭാഗം വാതിലിനു നേരെ ചൂണ്ടി വീണാൽ അടുത്ത ക്രിസ്തുമസിന് മുമ്പ് വിവാഹിതയാകും എന്നാണ് വിശ്വാസം. എന്തൊക്കെ വിശ്വാസങ്ങൾ, എന്തെല്ലാം ആചാരങ്ങളെന്ന് പറയുന്നത് പോലെ അല്ലേ? ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരികെ എത്താം.

പാബ്ലോ ഡിയാഗോ ഹോസെ ഫ്രാൻസിസ്കോ ദേ പോള യുവാൻ നാപ്പോ മുസ്സിനോ മരിയ ദേ ലോസ് റമദിയോ സിപ്രിയാനോ സാൻഡിസിമ ട്രിനിദാദ് ദേ ല മാർട്ടിയർ പാട്രിസിയോ ക്ലിറ്റോ റൂയിസി പിക്കാസോ. ഒരാളുടെ പേരാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് വായിച്ചത്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പറഞ്ഞത്. പക്ഷേ പേരിൻ്റെ ആദ്യ വാക്കും അവസാന വാക്കും മാത്രം എടുത്ത് വായിച്ചാൽ സംഗതി ഓക്കെയായി, അത് പാബ്ലോ പിക്കാസോ ആയി. എങ്ങനെയുണ്ട് ഓരോരോ പേരുകളെ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

രാജസ്ഥാനിലെ പിപ്പലാന്തി ഗ്രാമത്തിന് ഒരു വിശേഷമുണ്ട്. അവിടെ ഒരു പെൺകുട്ടി ജനിച്ചാൽ 111 മരത്തൈകൾ അവർ നടും. പെൺകുട്ടിയുടെ പേരിൽ ഗ്രാമവാസികളും വീട്ടുകാരും ചേർന്ന് 18 വയസ്സുവരെ നിശ്ചിത തുക സ്ഥിര നിക്ഷേപമായി മാറ്റിവെക്കുകയും ചെയ്യും. ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ പേരിൽ ഒരു മരത്തെയെങ്കിലും നടുന്ന ആചാരം എന്നാണാവും നമ്മുടെ നാട്ടിൽ വരിക? അറിഞ്ഞുകൂടാ. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, സുന്ദര സ്വപ്നങ്ങൾ കാണാം, ഉന്മേഷത്തോടെ ഉണരാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അടുത്ത പ്രഭാതം വരെ വിട. സ്നേഹപൂർവ്വം, മധുജാ.